ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:20. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 27, കൊല്ലവർഷം 1201 മിഥുനം 3, 2026 ജൂൺ 17 ബുധനാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഒദായി.
2: നമ്മിൽ പലർക്കും വിജയിക്കാനാവാത്തത് അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, ബുദ്ധിശക്തിയോ വിദ്യാഭ്യാസ യോഗ്യതയോ കുറഞ്ഞതുകൊണ്ടുമല്ല, അവസരങ്ങൾ ലഭിക്കാത്തതിൻ്റെ പോരായ്മയുമല്ല. വളരാനും കഴിവ് തെളിയിക്കാനും സന്ദർഭം ഏറെയുണ്ടെങ്കിലും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്തയാണ് അവരെ പിന്നാക്കം വലിക്കുന്നത്. എന്തു കാര്യം ചെയ്യുമ്പോഴും കൂടെയുള്ളവരും കൂട്ടുകാരും എന്തു കരുതും എന്ന നെഗറ്റീവ് ചിന്തയാണ് പലർക്കും പുരോഗതിക്ക് തടസ്സമാവുന്നത്. കലാകായിക രംഗങ്ങളിൽ മികവുള്ള പല വിദ്യാർത്ഥികളും ആ രംഗത്തേക്ക് വരാത്തത് മറ്റുള്ളവർ എങ്ങനെ പ്രതികരിക്കും എന്ന ആശങ്ക കൊണ്ടാണ്. എഴുതാനും വരക്കാനും കഴിവുണ്ടായിട്ടും മറ്റുള്ളവർ പരിഹസിക്കില്ലേ, അവരുടെ കമൻറ്റുകൾ എങ്ങനെ അഭിമുഖീകരിക്കും എന്നെല്ലാം ഓർത്ത് പിൻവാങ്ങുന്നവരുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ വില നഷ്ടപ്പെടുമോ എന്നോർത്ത് ഒന്നും ചെയ്യാതിരിക്കുന്നവർ ധാരാളമുണ്ട്. അപ്പോൾ പ്രശ്നം കഴിവില്ലായ്മയല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ താൻ പരാജയപ്പെടുമോ, അഭിമാനം കുറഞ്ഞു പോകുമോ, സ്ഥാനം നഷ്ടപ്പെടുമോ തുടങ്ങിയ ചിന്തകളാണ് വ്യക്തിയുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത്. ഈ മാനസിക തടസ്സം, മെൻ്റൽ ബ്ലോക്ക് നീങ്ങാത്തിടത്തോളം കാലം അയാൾക്ക് വിജയിക്കാനാവില്ല. സ്വന്തം കഴിവിൽ വേണ്ടത്ര വിശ്വാസമില്ലാതിരിക്കുക, അമിതമായ അഭിമാനബോധം, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഭയം എന്നിവയാണ് ഈ മാനസിക തടസ്സത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. കുറച്ചുകൂടി കഴിയട്ടെ, ഒന്നുകൂടി മെച്ചപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവരുമുണ്ട്. എല്ലാം ശരിയായിട്ട് തുടങ്ങാമെന്ന് കാത്തിരിക്കുന്ന പെർഫെക്ഷനിസ്റ്റുകളുമുണ്ട്. ഇവർക്ക് ഇത്തരം മെൻ്റൽ ബ്ലോക്കുകൾ കൂടുതലായിരിക്കും. സ്വന്തത്തെക്കുറിച്ചുള്ള മതിപ്പും വിശ്വാസവും നല്ലതുതന്നെ. എന്നാൽ ഞാൻ, എൻ്റെ ഇടം, എൻ്റെ സൗഖ്യം എന്ന മിഥ്യയായ പുറന്തോടിൽ നിന്ന് പുറത്തു കടക്കാതെ നമുക്കൊരിക്കലും വളരാനാവില്ല. മനഃശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ കംഫോർട്ട് സോൺ, സുരക്ഷിത മേഖല ഭേദിക്കുമ്പോൾ മാത്രമാണ് മാറ്റവും പുരോഗതിയും സാധ്യമാകുന്നത്. നാം ആത്മാർത്ഥമായി ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ മുഴുവൻ നമ്മെ പരിഹസിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് എന്ന് ധരിക്കേണ്ടതില്ല. ബഹുജനം പലവിധം എന്നല്ലേ, ചിലർ കളിയാക്കി ചിരിച്ചെന്ന് വരാം, എന്നാൽ ഒരുപാട് പേർ കൈയടിക്കാനും സാധ്യതയുണ്ടല്ലോ. ഏതാനും അവിവേകികൾ പരിഹസിക്കുമെന്ന് ഭയന്ന് എല്ലാറ്റിൽ നിന്നും ഉൾവലിയുന്നത് എന്തുമാത്രം മണ്ടത്തരമാണ്. മാത്രമല്ല, അങ്ങനെ ചെയ്യുമ്പോൾ വിജയിക്കാനുള്ള അനവധി അവസരങ്ങളാണ് നാം സ്വയം നഷ്ടപ്പെടുത്തുന്നത്. മറ്റുള്ളവരെ മുഴുവൻ മാറ്റിയെടുക്കാനോ അവരെ മൗനികളാക്കാനോ നമുക്ക് സാധ്യമല്ല. നല്ല മനസ്സോടെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു പരിഹാസവും നമുക്ക് തടസ്സമാവരുത്. നമ്മുടെ കഴിവും മികവും സദുദ്ദേശത്തോടെ പ്രയോജനപ്പെടുത്തണം. ലോകത്തിന് നന്മയുടെ വെളിച്ചം വിതറിയ പ്രവാചകരെ പോലും സമൂഹം കൂക്കി വിളിച്ച ചരിത്രമാണുള്ളത്. അവിവേകികളോട് അനുതാപപൂർവ്വം പെരുമാറുകയും അവരുടെ അറിവില്ലായ്മയെ അവഗണിക്കുകയുമാണ് ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണാം: നീ വിട്ടുവീഴ്ച സ്വീകരിക്കുകയും സദാചാരം കൽപ്പിക്കുകയും അവിവേകികളെ വിട്ട് തിരിഞ്ഞു കളയുകയും ചെയ്യുക. മറ്റുള്ളവരുടെ വിലയിരുത്തൽ ഭയന്ന് സ്വന്തം കഴിവുകൾ കുഴിച്ചു മൂടാതിരിക്കുക. സ്വയം അംഗീകരിക്കുകയും പിഴവുകൾ സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ചെറിയ ചെറിയ നേട്ടങ്ങളിൽ പോലും സന്തോഷവും അഭിമാനവും കണ്ടെത്തുക. എങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്തയുടെ മതിൽ തകർത്ത് നമുക്ക് മുന്നേറാൻ സാധിക്കും.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മൻസൂർ ഒദായി.

ആകാശവാണി കോഴിക്കോട്. ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അല്പസമയത്തിനുള്ളിൽ കാവ്യാഞ്ജലി. ഇന്നീ പരിപാടിയിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആ പൂമാല എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം വി. മധുസൂദനൻ നായർ. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ, സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, സ്മൃതി സാക്ഷ്യം. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ വി. അഞ്ജന സംസാരിക്കുന്നു. ശേഷം മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ്, സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി. എഫ്. മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയ നില. 8:30 ആർട്ട് കഫെ. തുടർന്ന് ലളിത ഗാനങ്ങൾ. 9:00 വാർത്താജാലകം. തുടർന്ന് സുവർണമലരുകൾ. 9:30 ലളിത ഗാനങ്ങൾ. 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. 5:00 അയ്യപ്പൻ പാട്ട്, ബാലകൃഷ്ണൻ എടപ്പാളും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിത ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ ലീഡ്സിലെ ഹെഡിംഗ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം. 10:45 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ലളിത ഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: കാവ്യാഞ്ജലി.
1: ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആ പൂമാല എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലപിക്കുന്നത് വി. മധുസൂദനൻ നായർ.

0: ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആ പൂമാല എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് വി മധുസൂദനൻ നായർ.
1: കാവ്യാഞ്ജലി.
2: പ്രഭാതഗീതം. ആദ്യം കേൾക്കാം എസ് ജാനകി പാടിയ ഒരു ഗാനം, പഴനിമല എന്ന് തുടങ്ങുന്നു.

0: മഴക്കാലമാണ്. കാട് കൂടുതൽ പച്ചവിരിച്ചിരിക്കുന്നു. കാട്ടാറും വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞൊഴുകുന്നു. ഈ കാഴ്ചകളൊക്കെ കാണാനും ഫോട്ടോഷൂട്ടിനും സോഷ്യൽ മീഡിയയിലെ റീൽസ് അപ്ലോഡിങ്ങിനുമൊക്കെയായി നിരവധി ആളുകളാണ് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും അനുമതികളേതുമില്ലാതെ കാടുകയറുന്നത്. ഇക്കഴിഞ്ഞ ദിവസം തെന്മല ആര്യങ്കാവ് വനം റേഞ്ചിനു കീഴിലുള്ള രാജാത്തോട്ടം പുൽമേട് കാണാൻ പോയ രണ്ട് യുവാക്കൾ വഴിതെറ്റി കാട്ടിൽ കുടുങ്ങുകയുണ്ടായി. ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതിൽ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ സമൂഹമാധ്യമങ്ങളിൽ കുറിക്കുകയുണ്ടായി. വനംവകുപ്പിന്റെ അനുമതിയോ ഗൈഡുകളുടെ സാന്നിധ്യമോ ഇല്ലാതെ ഉൾക്കാടുകളിലും നിരോധിത മേഖലകളിലും പ്രവേശിച്ചാൽ അത് അപകടം വിളിച്ചു വരുത്തും. ഈ വിഷയത്തെക്കുറിച്ച് ശ്രദ്ധയിൽ ഇന്നാദ്യം കൊല്ലം തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അനിൽ ആന്റണി, IFS.
1: കഴിഞ്ഞ ശനിയാഴ്ച ആര്യങ്കാവ് റോസ്മല ഭാഗത്തുള്ള രാജാത്തോട്ടം വനമേഖലയിൽ വഴിതെറ്റി കുടുങ്ങിയ രണ്ട് യുവാക്കളെ വനപാലകർ രക്ഷിച്ചത് ഒരുപക്ഷെ വാർത്തകളിലൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കടുത്ത മഴയും വന്യജീവി ഭീഷണിയും വകവയ്ക്കാതെ വനപാലകർ ഇവരെ കണ്ടെത്തി പുറത്തെത്തിച്ചു. ഈ പ്രദേശം പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത നിരോധിത വനമേഖല കൂടിയാണ്. തൊട്ടടുത്ത ദിവസം, അതായത് ഞായറാഴ്ച, ഇത്തരത്തിൽ നിയമം ലംഘിച്ച മറ്റ് നാല് യുവാക്കളെ കൂടി ആര്യങ്കാവിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയ റീൽസുകളും മറ്റും കണ്ട് ആകർഷകരായാണ് ഇവിടേക്കുള്ള സഞ്ചാരികളുടെ വരവ്. ഇവിടെ മൊബൈൽ റേഞ്ച് കിട്ടാത്തതിനാൽ അപകടം ഉണ്ടായാൽ പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കുകയുമില്ല. ഈ പ്രദേശം തമിഴ്നാട് ചെങ്കോട്ട വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ്. രാജാത്തോട്ടം എന്ന പേര് വരാൻ കാരണം കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തിരുവിതാംകൂർ രാജാവിന്റെ കാലഘട്ടത്തിൽ സുഗന്ധ വിളകളായ ഗ്രാമ്പൂ, കുരുമുളക്, ഏലം, ജാതിക്ക മുതലായവയുടെ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. നിലവിലും ഇത്തരം കൃഷികൾ തുടർന്നു വരുന്നു. ഇതിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന പുൽമേട് പ്രദേശത്തേക്കാണ് ഈ സഞ്ചാരികളുടെ വരവ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 800 മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ചെങ്കുത്തായ ഒരു പ്രദേശമാണിത്. അന്നേ ദിവസം ഈ രക്ഷാപ്രവർത്തനത്തിനായി ഏകദേശം 20 ജീവനക്കാരെയാണ് നമ്മൾ അന്ന് നിയോഗിച്ചത്. രാത്രി 9:30 കൂടിയാണ് ഈ ചെറുപ്പക്കാരെ കണ്ടെത്തി പുറത്തെത്തിക്കാൻ സാധിച്ചത്. ഇങ്ങനെ അനധികൃതമായി പ്രവേശിക്കുന്നവരെ മാത്രമല്ല അവരെ രക്ഷിക്കാൻ കാട് കയറുന്ന വനപാലകളുടെ ജീവൻ കൂടിയാണ് അപകടത്തിലാകുന്നത്. വന്യമൃഗങ്ങൾ ധാരാളം ഉള്ള ഒരു പ്രദേശമാണിത്. പകൽ സമയങ്ങളിൽ പോലും മൂടൽ മഞ്ഞ് വ്യാപിച്ച് വഴിതെറ്റാവുന്ന ഒരു പ്രദേശം. ഈ രക്ഷാപ്രവർത്തനത്തിൽ മഴയോടൊപ്പം മൂടൽ മഞ്ഞ് വ്യാപിച്ച് രാത്രിയുള്ള തിരച്ചിൽ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ദുഷ്കരമാക്കി. കഴിഞ്ഞ വർഷവും തമിഴ്നാട് സ്വദേശികളായ രണ്ട് യുവാക്കളെ സമാന രീതിയിൽ കണ്ടെത്തി പുറത്തെത്തിച്ചിരുന്നു. നിലവില് വാച്ചർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ മുൻകരുതലുകൾ മനസ്സിലാക്കി സഞ്ചാരികൾ പ്രദേശത്തേക്ക് പ്രവേശിക്കരുതെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു. കൂടാതെ തന്നെ വിനോദസഞ്ചാരികൾക്ക് അല്ലെ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡും നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ദയവായി വനനിയമം പാലിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
0: എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പോകുന്ന ലാഘവത്തോടെ വനമേഖലയിലേക്ക് സഞ്ചരിക്കാനാവില്ല. കാരണം കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം പാലിക്കേണ്ട മര്യാദകളുണ്ട്. തിരുവനന്തപുരം ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ PM Prabhu.
2: നമുക്ക് എല്ലാവർക്കും കാട്ടിൽ പോകാൻ ഒരുപാട് താല്പര്യമുണ്ട്. കാട്ടിൽ ഒരുപാട് മൃഗങ്ങളെ കാണാൻ താല്പര്യമുണ്ട്. അത് പരമാവധി അടുത്ത് കാണാൻ നമുക്ക് താല്പര്യമുണ്ട്. മാത്രമല്ല കാട്ടിൻ്റെ ആവാസ വ്യവസ്ഥയും കാടിൻ്റെ രസകരമായിട്ടുള്ള ചുറ്റുപാടുകളും ഒക്കെ ആസ്വദിക്കാൻ ഒരുപാട് താല്പര്യമുണ്ട്. ഇപ്പം നമ്മുടെ വീടിനടുത്തൊരു കാടുണ്ട്. ആ കാട് കാണാൻ പോകാമെന്ന് പറഞ്ഞാൽ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. ഒരു കാട്ടിൽ പോകണമെങ്കിൽ അതിന് അനുമതി വാങ്ങേണ്ട സാഹചര്യമുണ്ട്. അതിൻ്റെ ആ കൺസേൺഡ് ആയിട്ടുള്ള DFO ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ കുറയാത്ത ഒരാളുടെ അനുമതി വാങ്ങണം നമ്മൾ കാട്ടിനുള്ളിലേക്ക് പോകുമ്പോൾ.

0: സാധാരണ നാഷണൽ പാർക്ക്, സാങ്ച്വറികൾ ഒക്കെയുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയകളുണ്ട്. വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ എന്ന് പറയുന്ന ആ ഗണത്തിൽപ്പെടുന്നത്. ആ 24 എണ്ണത്തിലും നമ്മൾ വനം വകുപ്പ് എക്കോ ടൂറിസം നടത്തുന്നുണ്ട്. അപ്പോൾ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പെർമിഷൻ്റെ സാഹചര്യമില്ല. നമ്മളവിടെ പോകുമ്പോൾ തന്നെ എൻട്രി ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് നിഷ്കർഷിച്ച് എൻട്രി ഫീ കൊടുത്തുകൊണ്ട് ഉള്ളിലോട്ട് പോവാം. അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന പെർമിഷൻ. ക്യാമറയ്ക്ക് വേറെയും ഫീസ് ഈടാക്കുന്നുണ്ടാവാം. ഒരു ട്രക്കറെ കൂട്ടി നമുക്ക് ഉള്ളിലോട്ട് പോവാം. അല്ലാത്ത കാർഡുകളിൽ നമുക്ക് പോവുകയാണെങ്കിൽ ഒരു കാർഡാണ്, നമുക്കറിയാവുന്ന കാർഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അകത്ത് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ അറസ്റ്റിലാവാനുള്ള സാധ്യതയുണ്ട് വനപാലകരെ കണ്ടു കഴിഞ്ഞാൽ. കാരണം നിയമവിരുദ്ധമായി നിങ്ങൾ കാട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സെക്ഷൻസ് ചുമത്തിക്കൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള, നിങ്ങളെ ശിക്ഷിക്കാനുള്ള ഒരു പ്രൊവിഷൻ നമുക്കുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമുക്ക് ഏത് കാട്ടിലേക്കും അങ്ങനെ വെറുതെ കടന്നു ചെല്ലാൻ നമുക്ക് പറ്റില്ല. പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള ആനത്താരകൾ, പോകുന്ന വഴിക്കുള്ള ആനത്താരകളുണ്ടെങ്കിൽ നമുക്കറിയാം അതിരപ്പള്ളി വാഴച്ചാല് പോകുമ്പോഴുള്ള എവിടേക്കാണ് ആന ക്രോസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് അതും അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റണം. മാത്രമല്ല ആ ഭാഗത്ത് ആന സ്ഥിരമുണ്ടെങ്കിൽ അല്പം വെയിറ്റ് ചെയ്ത് ആനയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കി മാത്രം പോവുക. പ്രത്യേകിച്ച് ബൈക്ക് റൈഡേഴ്സ്, കാട്ടിലൂടെ കടന്നു പോകുന്ന റോഡുകൾ കാടുണ്ടായതിനു ശേഷമാണല്ലോ റോഡുണ്ടായത്. അപ്പോൾ ഒരുപാട് ജീവികൾ അതിൻ്റെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയും പ്രജനനത്തിന് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും ഒക്കെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടാവാം. പല സമയത്തായിട്ടായിരിക്കാം, പ്രത്യേകിച്ച് രാവിലെ നേരങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടാവാം. അങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വാഹനത്തിൻ്റെ വേഗത 20 കിലോമീറ്റർ ആയിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. അതൊരു ഗവൺമെൻറ് ഉത്തരവാണ്, നമുക്ക് പലർക്കും അറിയില്ല. അതിൻ്റെ കാരണം പ്രത്യേകിച്ച് ഇതാണ്, ഒരുപാട് ജീവികൾ ചത്തുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട റൈഡേഴ്സ്, കാട് നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ നമ്മുടെ വേഗത കാട്ടിൽ, സാധാരണ റോഡുകളിൽ പോകുന്ന വേഗത ഒരിക്കലും കാട്ടിൽ ഭൂഷണമല്ല.
1: കൃത്യമായ സുരക്ഷാ മുൻകരുതലുകളോടെ മാത്രമേ കാടിനുള്ളിൽ പ്രവേശിക്കാവൂ. വനയാത്രയിൽ സഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നാച്ചുറലിസ്റ്റും യാത്രികനുമായ വിജയകുമാർ ബ്ലാത്തൂർ.
2: നമ്മുടെ കാടുകള്, സംരക്ഷിത വനങ്ങള് ഒരിക്കലും ഒരു വിനോദയാത്രക്ക് പോകേണ്ട ഇടമല്ല. അത്തരത്തിലുള്ള ഒരു ധാരണയോട് കൂടിയിട്ട് കാടുകളിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. കൃത്യമായിട്ടുള്ള പാത്തുകൾ ഉണ്ടാവും. സാധാരണ മനുഷ്യരും കാട് കാണേണ്ടതാണ്, അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വനംവകുപ്പൊക്കെ കൃത്യമായിട്ടുള്ള ട്രക്കിംഗ് പാത്തുകൾ അല്ലെങ്കിൽ അതേപോലത്തെ ഹൈക്കിംഗ് പാത്തുകളൊക്കെ ചിലപ്പോൾ ചില വനങ്ങളിൽ ഉണ്ടാവും. അതിലൂടെ കൃത്യമായിട്ടുള്ള ഫീസ് നൽകി വാർഡന്മാരുടെ അല്ലെങ്കിൽ വാച്ചർമാരുടെ സഹായത്തോടുകൂടി, ഗൈഡുകളുടെ സഹായത്തോടു കൂടിയിട്ടുള്ള യാത്രകൾ അനുവദനീയമാണ്. അത്തരത്തിലുള്ള യാത്രകൾ മാത്രമേ നമ്മുടെ കാടുകളിലേക്ക് നമുക്ക് പോകാൻ പാടുള്ളൂ. അതിൽ തന്നെ കൃത്യമായിട്ടുള്ള നമ്മുടെ ഗൈഡുകൾ പറയുന്നത് അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് കൂടെയുള്ളവർ, പരിചയമുള്ളവർ, അതേപോലെ മുൻ യാത്രകളിൽ ചെയ്ത് പരിചയമുള്ളവരൊക്കെ പറയുന്നത് കൃത്യമായിട്ടും അതേപോലെ തന്നെ പാലിക്കുന്നതാണ് ഏറ്റവും ശരി. കാട്ടിലൂടെയുള്ള യാത്രകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉറക്കെ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാട്ടിന്റെ സ്വാഭാവികമായിട്ടുള്ള ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം യാത്ര ചെയ്യേണ്ടത്. നമുക്ക് പലപ്പോഴും മുന്നിലുള്ള പലതരത്തിലുള്ള വന്യമൃഗങ്ങളുള്ള കാടാണ്, അവയുടെ സാന്നിധ്യം അറിയാൻ ഒക്കെ നമ്മൾ നിശബ്ദമായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മളെ യാത്രകളിൽ കഴിയുന്നത്ര കുറച്ച് ഭാരം കൊണ്ടുപോവുക, കോൺട്രാസ്റ്റ് നിറമുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക, അതുപോലെ പെർഫ്യൂമുകൾ ഉപയോഗിക്കാതിരിക്കുക, അതേപോലെ തന്നെ നമ്മൾ സുരക്ഷക്കായിട്ട് ബൂട്ടുകൾ, അതുപോലെ ഭക്ഷണമായിട്ട് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെയുള്ള നട്ട്സും ഒക്കെ കയ്യിൽ കരുതുക, ആവശ്യത്തിനുള്ള വെള്ളം കരുതുക. ഏറ്റവും പ്രധാനമായിട്ട് കൂട്ടം വിട്ടു പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത്. ഒരു കൂട്ടമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പോവുക, മുന്നിൽ നിർദ്ദേശങ്ങൾ പറയുന്ന ഗൈഡിനെ അനുസരിച്ചുകൊണ്ട് സഞ്ചരിക്കുക, അവർ പറയുന്ന സ്ഥലത്ത് നിൽക്കുക. ആന പോലെയുള്ള ജീവികളെ കണ്ടു കഴിഞ്ഞാൽ അടുത്തേക്ക് പോവാതിരിക്കുക, അവയെ പ്രകോപിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ വേനലൊക്കെ കാലത്താണെങ്കിൽ കഴിയുന്നതും നമ്മൾ തീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരിക്കലും തീപിടുത്തത്തിന് കാരണമാകുന്ന വിധത്തിൽ രാത്രി നമ്മൾ തീയൊക്കെ കൂട്ടിയിടുന്നതൊക്കെ ശ്രദ്ധിക്കുക. കയ്യിൽ എപ്പോഴും ഒരു ടോർച്ച് കരുതുന്ന ഈ തരം യാത്രകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പവർ ബാങ്ക് കരുതുക. നമ്മുടെ മൊബൈലിലൊന്നും പലപ്പോഴും ഇത്തരത്തിലുള്ള കാർഡുകളിൽ റേഞ്ച് ഉണ്ടാകില്ല. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ മുൻകൂറായിട്ട് ഡൗൺലോഡ് ചെയ്ത ഓഫ്ലൈൻ മാപ്പുകൾ നമ്മുടെ ഫോണുകളിൽ ഉണ്ടാകുന്നത് നമുക്ക് സഹായം ചെയ്യും. നമ്മളെ യാത്രകളിൽ വഴിതെറ്റിയാൽ, കഴിയുന്നതും ആ വഴി തെറ്റിയെന്ന് ഉറപ്പ് വന്നാൽ അതേ സ്ഥലത്ത് തന്നെ തുടരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അന്വേഷിച്ച ആരെങ്കിലും ആ സ്ഥലം വരെ വരാതിരിക്കില്ല. അപ്പം നമ്മൾ വീണ്ടും കൂടുതൽ കൂടുതൽ മുന്നോട്ടോ പുറകോട്ടോ ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുന്നവർക്ക് അവിടെ എത്താനുള്ള സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുക. ഇനി ഒരു രക്ഷയില്ലാതെ നമ്മൾ കാട്ടിൽ അകപ്പെട്ടു പോയി എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ, രാത്രികളിലൊക്കെ മരങ്ങളുടെ മുകളിലോ അതേപോലെ ഉള്ള സ്ഥലങ്ങളിൽ കഴിയുന്നത് പോലെ തന്നെ പകൽ കഴിയുന്നതും നീരൊഴുക്കുകളെ അരികിലൂടെ താഴോട്ട് നടക്കാൻ ശ്രമിക്കുക. ഒരുവിധ എല്ലാ നീരൊഴുക്കുകളും ഏതെങ്കിലും ഒരു പുഴയിലെത്തും. ആ പുഴ ഒരു നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ കാടുകളിൽ കാണുന്ന പലതരത്തിലുള്ള അപരിചിതമായിട്ടുള്ള പഴങ്ങളും കായ്കളും ഒന്നും കഴിക്കാതിരിക്കണം. അതുപോലെ കാട്ടരുവികളിൽ നിന്നുള്ള വെള്ളം എപ്പോഴും വളരെ നല്ലതായിരിക്കും, ശുചിത്വമുള്ളതായിരിക്കും.

0: എന്ന് തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും കാട്ടരുവികളുടെ മുകൾ ഭാഗത്തെ ഏതെങ്കിലും മൃഗങ്ങൾ ചത്തുകിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ അഴുകിയ ആ ശവശരീരത്തിൽ നിന്നൊക്കെയുള്ള വെള്ളം കൂടിയായിരിക്കും ഒഴുകി വരുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് കാട് എന്ന് പറയുന്നത് ആഘോഷങ്ങൾക്കുള്ള സ്ഥലമല്ല. അത് ഏറ്റവും പവിത്രമായിട്ട് കണക്കാക്കപ്പെടേണ്ട, വളരെ ശ്രദ്ധയോടെ നമ്മുടെ അറിവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ കുറെ കൂടി മികച്ച ബയോഡൈവേഴ്സിറ്റിനെ പറ്റിയുള്ള അറിവുകൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിലേക്കുള്ള സഞ്ചാരങ്ങളിൽ കുറെ കൂടി ശ്രദ്ധ നമ്മളെല്ലാവരും പുലർത്തണം.
1: കാട് അതിശയങ്ങളുടെ ലോകമാണ്. പ്രകൃതിയുടെ സമസ്ത ഭാവങ്ങളും നിറഞ്ഞിരിക്കുന്നിടം. നമുക്ക് കാടിനെ അറിയാനും കാട്ടിലൂടെ സഞ്ചരിക്കാനുമെല്ലാം ടൂറിസം വനം വകുപ്പുകൾ അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടങ്ങളിലേക്ക് മാത്രം യാത്രകൾ പോവുക, അതിസാഹസികത ഒഴിവാക്കുക. ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരു പക്ഷേ വലിയ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് റാസ.

0: ചുറ്റുവട്ടം.
1: പി കെ റോസി ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ ചെലവൂർ വേണു അനുസ്മരണ ചടങ്ങ് ഇന്ന് June 17 വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് ആനക്കുളം സാംസ്കാരിക കേന്ദ്രത്തിലെ ബാലൻ കെ നായർ മെമ്മോറിയൽ ഹാളിൽ നടക്കും. തുടർന്ന് 6:15 വേണു ജീവിതം കാലം ഡോക്യുമെന്ററി പ്രദർശനവും ഉണ്ടായിരിക്കും. ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിൽ തൊണ്ടയാട് ചിന്മയാ മിഷൻ നടത്തുന്ന സ്വാമി ജിതാൻമാനന്ദ സരസ്വതിയുടെ ഭഗവത്ഗീത ക്ലാസ് രാവിലെ 9:15. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ രാവിലെ 10:30 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗ്.

0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന ട്രെയിനുകളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്നും. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലേക്ക്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: I'm looking for a life insurance policy that has a low premium, gives a good bonus and is truly trustworthy.
2: Go for PLI.
3: Along with government employees, all professionals, graduates and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
4: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനംവകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ ഇവിയാനിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്ത്യ കാനഡ ബന്ധം ഭാവിയിലേക്ക് തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിബദ്ധത ഇരു നേതാക്കളും ഊന്നിപ്പറഞ്ഞു. LNG, LPG, മെറ്റലർജിക്കൽ കൽക്കരി എന്നിവയുമായി ബന്ധപ്പെട്ട വാണിജ്യ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ സാമ്പത്തിക സഹകരണത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി പ്രധാനമന്ത്രി വിഷൻ 2035 ഇന്ത്യ UK ബന്ധത്തിലെ പുരോഗതി അവലോകനം ചെയ്തു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലെ ബന്ധം എന്നിവയിലെ സഹകരണത്തെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തതായും സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രാധാന്യം യോഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഈ വർഷം അവസാനം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രസിഡന്റ് അൽ നഹ്യനെ നരേന്ദ്രമോദി ക്ഷണിച്ചു. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദീർഘകാല പങ്കാളിത്തമാണ് ഇന്ത്യയും കെനിയയും പങ്കിടുന്നതെന്ന് മോദി പറഞ്ഞു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് എൽസിസിയെയും നരേന്ദ്രമോദി കണ്ടു. ഈജിപ്തുമായി ദീർഘകാല സൌഹൃദത്തെ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു. ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചിയോട് ഇന്ത്യയും ജപ്പാനും വൈവിധ്യമാർന്ന മേഖലകളിലെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നത് തുടരുമെന്നും വ്യാപാരവും നിക്ഷേപവും മുൻഗണനാ മേഖലകളായി തുടരുമെന്നും മോദി പറഞ്ഞു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങിനെയും മോദി കണ്ടു.
0: അന്താരാഷ്ട്ര പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ എടുത്തു പറഞ്ഞു. പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുകയും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുകയും ചെയ്യുക എന്ന വിഷയത്തിൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോള ആരോഗ്യ വികസന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയുൾപ്പെടെ G7 രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും വീണ്ടും ഉയർന്നുവരുന്ന എംബോളയ്ക്കെതിരെ ഏകോപിതമായ അന്താരാഷ്ട്ര പ്രതികരണത്തിന് G7 നേതാക്കൾ ആഹ്വാനം ചെയ്തു. എംബോള വാക്സിൻ, രോഗനിർണയം, ചികിത്സ എന്നിവയുടെ വികസനത്തിനും നേതാക്കൾ പിന്തുണ വാഗ്ദാനം ചെയ്തു. ക്യാൻസറിനെതിരായ ആഗോള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിബദ്ധത G7 രാഷ്ട്രങ്ങൾ ഉറപ്പിച്ചു. ക്യാൻസർ ഗവേഷണത്തിൽ കൂടുതൽ സഹകരണവും ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗവും പ്രതിരോധം, രോഗനിർണയം, ഗുണനിലവാര ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ പ്രാധാന്യവും നേതാക്കൾ എടുത്തുപറഞ്ഞു. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC കണ്ടുമുട്ടിയതിനു ശേഷം ഇരു നേതാക്കളും തമ്മിലെ ആദ്യ നേരിട്ട കൂടിക്കാഴ്ചയാണ് ഇന്നത്തേത്. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ലോവാക്യയിൽ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത് സാങ്കേതിക വിദ്യയടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായകമാകുമെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു. സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാട്ടിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്കിയ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രമാണ് അംബാസിഡർ ചൂണ്ടിക്കാട്ടിയ മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നതുകൂടിയാണ് ഈ നീക്കം. ഇരു രാജ്യങ്ങളിലുമുള്ള വളരെ സുന്ദരമായ ഭൂപ്രദേശങ്ങളിൽ ചിത്രീകരണം നടത്താൻ ഇത് അവസരമൊരുക്കും. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങളാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.

0: അന്താരാഷ്ട്ര യോഗാദിനം സംബന്ധിച്ച കൂടിയാലോചനാ യോഗം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നു. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇത്തവണത്തെ യോഗാദിനം പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് എല്ലാ സംഘടനകളുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്നും വിവിധ മേഖലകളിൽ ഉള്ളവർക്കും യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിൽ സംഘടനകൾ പ്രവർത്തിക്കണമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത് സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ പൈതൃക സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
1: രാജ്യത്തിന്റെ നാഗരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത സുപ്രധാന സംരംഭങ്ങൾ പൌരന്മാരിൽ അഭിമാനബോധം വളർത്തി. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി അയോധ്യയിലെ ശ്രീരാമ മന്ദിറിൽ രാംലല്ലയുടെ പ്രാൺപ്രതിഷ്ഠ നടത്തിയതാണ് ഇതിലെ ഏറ്റവും പ്രധാന നിമിഷങ്ങളിലൊന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അഭിലാഷത്തിന്റെ പൂർത്തീകരണത്തെ അടയാളപ്പെടുത്തലായിരുന്നു പ്രാൺപ്രതിഷ്ഠ. പരമ്പരാഗത നാഗരിക ശൈലിയിൽ നിർമ്മിച്ച അയോധ്യ ക്ഷേത്രം വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും രാജ്യത്തെ വാസ്തു വിദ്യാ മികവിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. 2022 ഒക്ടോബറിൽ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ മഹാകല്ലോക് പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 850 കോടി രൂപയാണ് പദ്ധതിയുടെ മൊത്തം ചെലവ്. ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും ഉപയോഗപ്പെടുത്തി സജ്ജീകരിച്ച മഹാകല്ലോക് രാജ്യത്തിന്റെ പൈതൃകത്തെ നവീകരണവുമായി ബന്ധിപ്പിച്ചു. 2021 ഡിസംബറിൽ വാരണാസിയിൽ ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ ഇടനാഴി കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിച്ച് തീർത്ഥാടന അനുഭവത്തെ മാറ്റിമറിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ വനാതിർത്തികളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ ഫോറസ്റ്റ് ഡിവിഷനുകളിൽ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. പുതുതായി 100 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് നിർമ്മാണം ആരംഭിച്ചു. പാലക്കാട് നെന്മാറ വനം ഡിവിഷനിൽ ആലത്തൂർ താലൂക്കിൽ വനാതിർത്തിയിൽ 4 കിലോമീറ്റർ ഫെൻസിംഗ് ഈ ആഴ്ച പൂർത്തീകരിക്കും. നിലവിലെ 2000-ത്തോളം കിലോമീറ്റർ വേലികളുടെ അറ്റകുറ്റപ്പണികളും ആരംഭിച്ചു. പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന സർപ്പ പദ്ധതിയുടെ 2ാം ഘട്ടവും ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. 1-3 ഗോളുകൾക്കാണ് ഫ്രാൻസ് സെനഗലിനെ തോൽപ്പിച്ചത്. ഇറാഖിനെ 1-4 ഗോളുകൾക്കാണ് നോർവേ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഖത്തർ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളും മുൻ ലോക ചാമ്പ്യന്മാരുമായ ഫ്രാൻസിനെ വരച്ചവരയിൽ നിർത്തി സമനിലയെങ്കിലും നേടാനുള്ള സെനഗലിന്റെ പ്രതിരോധ തന്ത്രം വിജയിച്ചില്ല. ഫ്രഞ്ച് താരങ്ങളെ അനങ്ങാൻ സാധിക്കാത്ത വിധം പൂട്ടിയിട്ട് ആദ്യ പകുതിയിൽ ആഫ്രിക്കൻ ടീം ലക്ഷ്യം കണ്ടെങ്കിലും പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു. 2ാം പകുതിയിൽ അടങ്ങാത്ത വിജയദാഹവുമായി ഇരമ്പിക്കേറിയ ഫ്രഞ്ച് സൈന്യം അക്ഷരാർത്ഥത്തിൽ വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. മൈക്കൽ ഒലീസയുടെയും സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെയും മികവിൽ ഗ്രൂപ്പ് മത്സരത്തിൽ സെനഗലിനെ 1-3 ഗോളുകൾക്ക് കീഴടക്കി ഫ്രാൻസ് ലോകകപ്പിൽ വരവറിയിച്ചു. കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുമായി തിളങ്ങിയ മത്സരത്തിൽ ബ്രാഡ്സി ബാർക്കോളയാണ് ഫ്രാൻസിന്റെ മറ്റൊരു ഗോൾ നേടിയത്. ഇബ്രാഹിം എംബായെ സെനഗലിന്റെ ആശ്വാസ ഗോൾ കണ്ടെത്തി. 1998 ശേഷം ഇതാദ്യമായി ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ നോർവേ തങ്ങളുടെ തുടക്കം ഗംഭീരമാക്കി. ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്താണ് നോർവെൻ മുന്നേറ്റം. സൂപ്പർ താരം എർലിംഗ് ഹാളണ്ടിന്റെ ഇരട്ട ഗോളുകളാണ് നോർവേക്ക് മിന്നും വിജയമൊരുക്കിയത്.
0: ഇപ്പോൾ അർജന്റീന അൾജീരിയയെ നേരിടുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിപ ഉറവിടം സംബന്ധിച്ച് പരിശോധനകൾ തുടരുകയാണെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നും ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും കളക്ടർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, യുകെ, യുഎഇ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ

0: ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:20.
1: ഫ്രാൻസ് ദേശസ്യ എവിയൻ നഗരെ G7 ശിഖരസമ്മേളനാവധൌ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ വിഭിന്നാനാം രാഷ്ട്രാണാം നേതൃഭിഃ സഹ ദ്വൈപാക്ഷികോപവേശനം കൃത്വാ വിസ്തൃതം കൂടനീതിക കാര്യം വിഹിതം. വിദേശമന്ത്രാലയാനുസാരം പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ തഥാ തസ്യ കനാഡാദേശസ്യ സമകക്ഷീയേണ മാർക്ക് കാർണി ഇത്യനേന ച ഭാരത കനാഡാദേശയോഃ സംബന്ധേഷു സകാരാത്മകതായാഃ സ്വാഗതം കൃതം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഇത്യനേന സഹ മിലിത്വാ പ്രധാനമന്ത്രി ശ്രീമോദി 35-വർഷസ്യ ദൂരദൃഷ്ട്യാന്തരഗതം ഭാരത യുകെ സംബന്ധാനാം പ്രഗതിം സമീക്ഷിതവാൻ. പ്രധാനമന്ത്രി മോദി G7 ശിഖരസമ്മേളനാവധൌ UAE അധ്യക്ഷേണ ഷേഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ ഇത്യനേന സഹാപി മിലിത്വാൻ. തഥാ ച പശ്ചിമ ഏഷ്യാ ക്ഷേത്രേ ചിരസ്ഥായി ശാന്തിം സുരക്ഷാം സ്ഥിരതാം ച പ്രവർദ്ധയിതും സംവാദസ്യ കൂട്ടനീതേഃ അന്താരാഷ്ട്രിയവിധേഃ സാർവഭൗമത്വസ്യ പ്രാദേശിക അഖണ്ഡതായാശ്ച സമ്മാനസ്യ മഹത്വം അധുരേഖിതം. കെന്യാദേശസ്യ രാഷ്ട്രപതിനാ വില്യം റൂട്ടോ ഇത്യനേന സഹാപി ശ്രീമോദി മേലനം കൃതവാൻ. ശ്രീമോദി അവദത് യത് ഭാരതം കെന്യ ച വൈശ്വിക ദക്ഷിണസ്യ ആകാംക്ഷാസു ദീർഘകാലം യാവത് സഹഭാഗിത്വം കുർവന്തി. ജാപാനദേശസ്യ പ്രധാനമന്ത്രിണാ സഹ മിലിത്വാ ശ്രീമോദി അവധാനം ദത്തവാൻ യത് ഭാരത ജാപാനദേശയോഃ സംബന്ധഃ വിവിധേഷു ക്ഷേത്രേഷു നിരന്തരം സുദൃഢം ഭവിഷ്യതി. ഫ്രാൻസ്ദേശസ്യ എവിയൻ നഗരം അദ്യ വൈശ്വിക കൂട്ടനീതേഃ കേന്ദ്രം അസ്തി യത് G7 ശിഖരസമ്മേളനസ്യ മഹത്വപൂർണേ ചരണേ അസ്തി. ഭാരതസ്യ സഹഭാഗിദേശസ്യ രൂപേണ സഹഭാഗിത്വേന സർവേഷാം ദൃഷ്ടിഃ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ അമേരിക്കാദേശസ്യ രാഷ്ട്രപതിനാ ഡൊണാൾഡ് ട്രംപേന സഹ ബഹുപ്രതീക്ഷിതായാം ദ്വൈപാക്ഷികസമ്മേളനേ ദൃഢതയാ നിബദ്ധഃ അസ്തി യത് അദ്യ ശിഖരസമ്മേളനാവധൌ ഭവിഷ്യതി. 25,000-വർഷസ്യ ഫർവരി മാസേ വാഷിംഗ്ടൺ DC ഇത്യത്ര അന്തിമ വാരം മേലനാനന്തരം ഉഭയോഃ മധ്യേ ഏതത് പ്രഥമം മേലനം ഭവിഷ്യതി. അദ്യതനസ്യ സംവാദസ്യ സമയേ തൗ ബഹുവിധ ക്ഷേത്രേഷു ദ്വൈപാക്ഷിക സഹയോഗം സുദൃഢം കർത്തും ചർച്ചാം കരിഷ്യതഃ. തഥാ ച പരസ്പര ഹിതാനാം ക്ഷേത്രീയ വൈശ്വിക വിഷയേഷു ചർച്ചാം കരിഷ്യതഃ ഇത്യപേക്ഷാ അസ്തി. അമേരിക്കാദേശസ്യ രാഷ്ട്രപതിനാ സഹ മേലനം അതിരിച്യ അദ്യ പ്രധാനമന്ത്രി ശ്രീമോദി സർവേഭ്യഃ ലാഭായ സന്തുലിതം സർവസമാവേശം സുസ്ഥിരം ച ആർത്ഥികവൃദ്ധേഃ പുനരുത്ഥാനം ഇത്യസ്മിന് വിഷയെ തഥാ കൃത്രിമബുദ്ധിമത്തായാഃ സുരക്ഷിതം ദ്രുത പ്രഭാവി ഉപയോഗം സുനിശ്ചേതും ഇതി വിഷയെ G7 ഇത്യസ്യ കാര്യസത്രേ അപി ഭാഗം ഗ്രഹിഷ്യതി. പ്രധാനമന്ത്രി EU പരിഷദഃ അധ്യക്ഷേണ എന്റോണിയോ കോസ്റ്റാ ഇത്യനേന സഹ EU ആയോഗസ്യ അധ്യക്ഷയാ ഫോൺ ഡെർ ലെയൻ ഇത്യനയാ സഹ ത്രിപക്ഷീയ സമ്മേളനം കരിഷ്യതി. ജർമ്മൻ ചാൻസലർ ഫെഡറിക് മർജ് ഇത്യനേന സഹ അപി ദ്വൈപാക്ഷികോപവേശനം ഭവിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യഃ ഫ്രാൻസ് ദേശസ്യ എവിയൻ നഗരെ G7 ശിഖരസമ്മേളനേ നൂതന സഹഭാഗിത്വസ്യ നിർമ്മാണം തഥാ അന്താരാഷ്ട്രീയ ഐക്യഭാവസ്യ പുനർനിർമ്മാണം ഇത്യസ്മിന് വിഷയെ സത്രം അഭിസംബോധിതവാൻ. വിദേശമന്ത്രാലയേന സൂചിതം യത് സത്രാവധൌ പ്രധാനമന്ത്രിണാ അന്താരാഷ്ട്രീയ സഹഭാഗിത്വ വിനിർമ്മാണേ വിശേഷതഃ വർദ്ധമാന പരസ്പര സംബദ്ധ വിശ്വേ വിശ്വാസസ്യ മഹത്വം അധുരേഖിതം. സഭായാം പ്രധാനമന്ത്രിണ അധോരേഖിതം യത് ഭാരതം സർവദാ മാനവതായൈ പ്രഥമം ഇതി ദൃഷ്ടികോണം അനുസരതി. സഹ അഗ്രെ അകഥയത് യത് ഭാരതസ്യ അന്താരാഷ്ട്രീയ സഹഭാഗിത്വസ്യ ദൂരദൃഷ്ടിഃ വസുധൈവ കുടുംബകം ഇത്യസ്യ കാലാതീത ദർശനസ്യ ആധാരേണ അസ്തി. വിശ്വമേകഃ പരിവാരഃ അസ്തീതി. ഫുട്ബോൾ ക്രീഡായാം ഗതരാത്രോ ന്യൂജേഴ്സി ക്രീഡാംഗണേ പ്രഥമസമൂഹസ്യ ആരംഭിക ക്രീഡായാം ഫ്രാൻസ് ദേശേന സെനഗല ദേശം 3-1 ഇതി അങ്കൈഹി പരാജിതം ഇതി വാർത്താഹ.
0: ആകാശവാണി കോഴിക്കോട്, സമയം 7:00.

0: സ്മൃതി സാക്ഷ്യം.
1: ഒരു പോലീസ് വേഷത്തിൽ എസ് പിയുടെ വേഷത്തിൽ ഒരാൾ സ്കൂളിലേക്ക് വരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് വന്നിട്ട് പറയും, നീ മൂന്ന് കുട്ടികളെ കാറിൽ ഇരുത്തിക്കൊള്ളു, അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ മാഷിക എസ് പി അല്ലേ വരുന്നത്, അപ്പോൾ ഇത് അയക്കാതിരിക്കാൻ കഴിയുമോ? എസ് പിയുടെ കാറിലേക്ക് മൂന്ന് കുട്ടികളെ ഇരുത്തുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അത് വീട്ടിലെല്ലാം പോയത് മാധവ് സിംഗ് ആയിരുന്നു. അത് മാധവ് സിംഗ് കൊണ്ടുപോയി ഒരു 10 ലക്ഷം 10 ലക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ.
0: ഇന്ത്യൻ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു സംഭവമായിരുന്നു ചമ്പൽക്കാടിനെ 10 പതിറ്റാണ്ടുകളോളം വിറപ്പിച്ച കൊള്ളക്കാരുടെ കീഴടങ്ങൽ. വർഷങ്ങളോളം ഭീതിയുടെ പ്രതീകമായിരുന്ന ചമ്പൽ പ്രദേശം സമാധാനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന മഹാദൗത്യത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനിയായിരുന്നു സാമൂഹ്യ പ്രവർത്തകനും ഗാന്ധിയനുമായ പി വി രാജഗോപാൽ. ചമ്പൽ പ്രദേശത്തെ തൻ്റെ പ്രവർത്തനങ്ങളുടെ സ്മരണകൾ സ്മൃതി സാക്ഷ്യം എന്ന പരമ്പരയിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നു.
1: 1969 മഹാത്മാഗാന്ധിയുടെ 100 വർഷം ആഘോഷിച്ചത് ഇന്ത്യ. അപ്പോൾ ഞങ്ങളൊരു 40 പേർ ഒരു മൊബൈൽ എക്സിബിഷൻ ട്രെയിനുമായിട്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. കുട്ടികളെ യുവാക്കളെ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കലായിരുന്നു ആവശ്യം. അപ്പോൾ ഓരോ സ്റ്റേഷനിലും വണ്ടി നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾ വരുന്നു, മോഹൻ എങ്ങനെ മഹാത്മാവായി എന്ന കഥ കണ്ടിട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെയാണ് ആയിരക്കണക്കിന് കുട്ടികൾ ഇൻസ്പയറായത് മഹാത്മാഗാന്ധിയുടെ കഥയിൽ. 1969 കഥയാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ തോന്നിയത്, ഗാന്ധിജിയെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രം പോരാ, ഗാന്ധിജി ചെയ്തതുപോലെ പോലെ ഒക്കെ ചെയ്യണ്ടേ? അപ്പോൾ ഗാന്ധിജിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായിരുന്നു നോൺ വയലൻസിൽ കൂടെ സമൂഹത്തെ മാറ്റി മറിക്കൽ. എല്ലാവരും തോക്കിൽ വിശ്വസിക്കുന്ന ഒരു കാലത്തും അദ്ദേഹം ശാന്തിയിൽ കൂടെ സമാധാനം ഉണ്ടാക്കാമെന്നും ശാന്തിയിൽ കൂടെ അഹിംസാ വഴിയിൽ കൂടെ കാര്യങ്ങൾ നേടാമെന്നും ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് പ്രാക്ടിക്കലായിട്ട് കണ്ടെങ്കിലേ കുട്ടികൾ വിശ്വസിക്കുള്ളൂ, കഥയിൽ കൂടെ വിശ്വസിക്കില്ല. അങ്ങനെയാണ് ഞങ്ങൾ ചമ്പൽക്കാട്ടിലേക്ക് പോയത്. ആ കാലത്ത് ചമ്പൽക്കാട്ടിൽ കൊള്ളക്കാരുടെ സമൂഹങ്ങളായിരുന്നു. ചെയിൻ ഓഫ് റിവെഞ്ച് എന്ന് പറയും, ഒരാൾ കൊല്ലുന്നു, അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി വേറൊരാൾ തോക്കെടുക്കുന്നു, അങ്ങനെ തോക്കെടുക്കുന്നവരുടെ സംഖ്യ വർദ്ധിക്കുന്നു, കൊല്ലലും കൊലയും. അങ്ങനെ ഒരു വളരെയധികം അശാന്തിയുള്ളൊരു സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത്, 1970. അപ്പോൾ എന്താ ചെയ്യുക, ഈ കൊള്ളക്കാരെ കീഴടക്കിയെങ്കിലേ ആ സ്ഥലത്ത് ജീവിക്കാൻ കഴിയുള്ളൂ ആളുകൾക്ക്. കാരണം അവിടെ സ്കൂളുകൾ നടക്കില്ല, കൃഷി നടക്കില്ല, ട്രാൻസ്പോർട്ട് നടക്കില്ല, കാരണം എപ്പോഴും കിഡ്നാപ്പ് ചെയ്യപ്പെടാം. അതുകൊണ്ട് കിഡ്നാപ്പിംഗ് കില്ലിങ്ങിൻ്റെ ഭയം കൊണ്ട് അവിടുത്തെ ജീവിതം മുഴുവൻ സ്തബ്ധിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു ഗ്രാമത്തിലൊരു ആശ്രമം തുടങ്ങുന്നത്, മഹാത്മാഗാന്ധി സേവാശ്രമം തുടങ്ങുന്നത്. ആ സേവാശ്രമം തുടങ്ങിയത് 1970. അതിനുശേഷം പതുക്കെ പതുക്കെ യുവാക്കളുമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. കാരണം നേരിട്ട് കൊള്ളക്കാരോട് പോയി സംസാരിക്കാൻ ഞങ്ങൾക്കന്ന് കഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ യുവാക്കളുമായിട്ടിങ്ങനെ യൂത്ത് ക്യാമ്പ്സ് ഉണ്ടാക്കുക, ഗ്രാമങ്ങളിൽ റോഡ് ഉണ്ടാക്കുക, ഗ്രാമങ്ങളിൽ കുട്ടികളെ ഗെയിംസിന് വേണ്ടി തയ്യാറാക്കുക. ആ സമയത്താണ് പല കുട്ടികളും അവരെ ബന്ധുക്കളോട് പറയുന്നത്, കൊള്ളക്കാരായിട്ടുള്ള ബന്ധുക്കളോട് പറയുന്നത്, മെസ്സേജ് അയക്കുന്നത്, ഇങ്ങനെ കുറച്ച് നല്ല പേര് വന്നിട്ടുണ്ട്, അവരെ മുന്നിൽ നിങ്ങൾക്കൊന്ന് വന്ന് സംസാരിച്ചുകൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചെന്ന്. ലക്കലി അതേ സമയത്താണ് ജയപ്രകാശ് നാരായൺജിയും ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കുന്നത്. കാരണം നമ്മുടെ മാധവ് സിംഗ് എന്ന വലിയൊരു കൊള്ളക്കാരൻ വിനോബജിയെ കാണാൻ പോകുന്നു. വിനോബജിക്ക് വയസ്സായതുകൊണ്ട് വിനോബജി അദ്ദേഹത്തെ ജയപ്രകാശിൻ്റെ അടുത്തേക്ക് അയക്കുന്നു. ജയപ്രകാശി ഈ കാര്യങ്ങളുമായിട്ട് പ്രധാനമന്ത്രിയെ കാണുന്നു. കാരണം ഇത്രയും കൊള്ളക്കാർ കീഴടങ്ങിയാൽ എല്ലാവർക്കും വധശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ടൊരു നേട്ടമില്ല, മാനസാന്തരപ്പെടുത്തലാണ് ആവശ്യം. അപ്പോൾ ഇവരൊക്കെ മാനസാന്തരപ്പെടാമെന്നും ഞങ്ങൾ തോക്ക് വെച്ച് ജയിലിൽ പോകാമെന്നും ഏൽക്കുന്നു. അങ്ങനെയാണ് ജയപ്രകാശ് നാരായൺജി ഗവൺമെൻറ്റുമായിട്ട് ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത്. ആ അഗ്രിമെൻറ്റിൽ പറയുന്നു, ഞങ്ങൾ കീഴടങ്ങുന്നവർക്ക് തൂക്ക് ശിക്ഷയുണ്ടാവില്ല, കീഴടങ്ങുന്നവരുടെ കുട്ടികളെ പഠിപ്പിക്കാം, അവർക്ക് ഭൂമി കൊടുക്കാം, എന്നാൽ ചമ്പൽക്കാട് മുഴുവൻ കൊള്ളക്കാരിൽ നിന്നും മോചിപ്പിക്കുക. അതായിരുന്നു അന്നത്തെ ആവശ്യം. ചമ്പൽക്കാട്ടിലെ വിശേഷത എന്താണെന്ന് വെച്ചാൽ, ചമ്പൽ എന്നൊരു നദിയുണ്ട്. ചമ്പൽ നദിയുടെ രണ്ട് ഭാഗത്തായിട്ടാണ് ഈ അധികവും റവൈൻസ് ഉള്ളത്. റവൈൻസ് പറഞ്ഞാൽ ഒരു ഭാഗത്ത് വലിയ കുന്നുകളായിരിക്കും, ഒരു ഭാഗത്ത് താഴെ ഹെലികോപ്റ്റർ ഇറക്കാൻ കഴിയുന്ന പോലെ വലിയ പരന്ന സ്ഥലങ്ങളായിരിക്കും. അതിന് റവൈൻസ് എന്നാണ് പറയുക ഇംഗ്ലീഷിൽ. അതിനാണ് ഘാട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് രാജസ്ഥാനിലും ഉണ്ട്, ഉത്തർപ്രദേശിലും ഉണ്ട്, മധ്യപ്രദേശിലും ഉണ്ട്. ഈ ഘാട്ടിയാണ് ഇവർക്ക് ശരണം കൊടുക്കുന്നത്. കാരണം എന്തെങ്കിലും ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഓടിപ്പോയി ഒളിക്കാൻ മറ്റ് നമ്മുടെ നാട്ടിലൊന്നും സാധിക്കില്ല, പക്ഷെ അവിടെ സാധിക്കും. കാരണം അവിടെ പിന്നെ പോലീസിനെ കണ്ടുപിടിക്കും.

0: കാണിക്കാൻ കഴിയില്ല. എന്നെ കണ്ടുപിടിക്കാൻ വന്നാലും അവരെക്കാൾ മെച്ചപ്പെട്ട വിധത്തിൽ ആ ഘാട്ടിയെ മനസ്സിലാവുന്നത് കൊള്ളക്കാർക്കാണ്. അപ്പോൾ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് കൊള്ളക്കാർ വളർന്നത്. അവർ വലിയൊരു ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള മനുഷ്യരാണ് ചമ്പൽ ഘാട്ടിയിലുള്ളവർ. ആരെങ്കിലും എൻ്റെ ഭൂമി തട്ടിയെടുത്തു, അപ്പം ഞാൻ ഉടനെ സംസാരിക്കാനല്ല പോയി, ഞാൻ തോക്കെടുത്തായിട്ട് വെടിവെക്കും. ഈ കോപത്തെ പ്രകടിപ്പിക്കുന്നത് വേഗം വയലൻസിലേക്കാണ്. അങ്ങനെ പേര് കേട്ട ഗ്യാങ്ങുകളായിരുന്നു മാധവ് സിംഗ്, മോർ സിംഗ്, മൽഖാൻ സിംഗ്, മാഖൻ സിംഗ്, ലാഖൻ സിംഗ്, രൂപ സിംഗ് ഒക്കെ അങ്ങനെ പേര് കേട്ടവരായിരുന്നു. പലപ്പോഴും അവർ ടെക്നിക് ഉപയോഗിക്കുന്ന, അവർ പോലീസുകാരെ പോലെ തന്നെ ആയിരിക്കും ഡ്രസ്സ് ചെയ്തിരിക്കുക. ശിവപുരിയിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പോലീസ് വേഷത്തിൽ, എസ് പിയുടെ വേഷത്തിൽ ഒരാൾ സ്കൂളിലേക്ക് വരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് വന്നിട്ട് പറയുന്നു, ഈ മൂന്ന് കുട്ടികളെ കാറിൽ ഇരുത്തിക്കൊള്ളു, അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ മാഷ് എസ് പി അല്ലേ വരുന്നത്, അപ്പോൾ ഇത് അയക്കാതിരിക്കാൻ കഴിയുമോ? എസ് പിയുടെ കാറിലേക്ക് മൂന്ന് കുട്ടികളെ ഇരുത്തുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അത് വീട്ടിലല്ല പോയത്, മാധവ് സിംഗ് ആയിരുന്നു അത്. മാധവ് സിംഗ് കൊണ്ടുപോയി ഒരു 10 ലക്ഷം 10 ലക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ പലപ്പോഴും സർപ്രൈസ് ആയിരിക്കും. എങ്ങനെയാണ് ഇവർ പുതിയ മെത്തേഡ് ഡിസൈൻ ചെയ്യുന്നത് പറയാൻ കഴിയില്ല. ആരും ഫണ്ണിന് വേണ്ടി കൊള്ളക്കാരായിട്ടില്ല, അനീതിക്കെതിരായി പോരാടിക്കൊണ്ടാണ്. അതായത് കൊള്ളക്കാർ എന്ന് വിളിക്കുന്നവർക്ക് ഇഷ്ടമല്ല, ബാഗി എന്നേ പറയാൻ പാടുള്ളൂ. ബാഗി എന്ന് പറഞ്ഞാൽ ബഗാവത്ത്, തെറ്റിനെതിരായിട്ട് വിരോധം ചെയ്യുന്നവരാണ് ബഗാവത്ത് ചെയ്യുന്നവർ. അപ്പോൾ ബാഗി എന്ന് വിളിക്കാൻ പാടുള്ളൂ, കൊള്ളക്കാരെന്ന് വിളിക്കാൻ പാടില്ല. അപ്പോൾ അവർക്കൊരു ഫിലോസഫിയുണ്ട്. പിന്നെ സ്ത്രീകളെ പറ്റിയിട്ട് അവർക്കൊരു ധാരണയുണ്ട്. പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്താൻ പാടില്ല എന്നവർക്കൊരു ധാരണയുണ്ട്. പാവപ്പെട്ടവരാണ് അധികം ഇവരെ സംരക്ഷിക്കുക, കാരണം പോലീസിൽ നിന്ന് രക്ഷിക്കണേ എവിടെയും കൂടണ്ടേ, എവിടെയും ഭക്ഷണം കിട്ടണ്ടേ? അപ്പോൾ വലിയ ചമ്പൽ കാടിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്ന് ഭക്ഷണം വരണം, ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്ന് പാല് വരണം, ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്ന് ഗോതമ്പ് വരണം, എങ്കിലും അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്താതെ, സ്ത്രീകളെ കഷ്ടപ്പെടുത്താതെ ഒരു ക്യാരക്ടറോടുകൂടി ജീവിച്ചവരാണ് ബാഗികൾ. അവർക്ക് ഈശ്വര വിശ്വാസം വളരെയധികമായിരുന്നു. അതുകൊണ്ടാണ് ഈശ്വരൻ്റെ പേരിൽ അവരെ നമ്മൾക്ക് കൂടെ എടുക്കാൻ കഴിയും, ഈശ്വര ഭക്തിയുടെ പേരിൽ കൂടെ എടുക്കാൻ കഴിയും. വളരെ നല്ല മനുഷ്യർ. പരിസ്ഥിതി കാരണം, അവരുടെ കഷ്ടം കാരണം തോക്കെടുക്കേണ്ടി വന്നു, കൊള്ളക്കാരുടെ കൂടെ ചേരേണ്ടി വന്നു. അപ്പോൾ അതിൽ സമർപ്പണം ചെയ്ത ശേഷം അതിൽ കുറച്ചാളുകളെങ്കിലും സെയിൻസായി, സെയിൻസാകുന്ന വെച്ചാൽ സ്വാമിമാരായി ജയിലിൽ നിന്ന് പുറത്തു വന്നു, റിലീജിയസ് ഗ്രൂപ്പായിട്ട് പുറത്തു വന്നു. അവരുടെ ജീവിതം കണ്ടാൽ അറിയാം, വളരെ ശാന്തമായി സരളമായി ജീവിക്കുന്നു. ഇപ്പോഴും അനീതി കണ്ടാൽ അവർ പറയുന്നത് വീണ്ടും തോക്കെടുക്കാൻ പ്രേരിപ്പിക്കുക, കാരണം ഞങ്ങൾ ഈ സുബ്രാവ്ജിയും ജയപ്രകാശ്ജിയും ഒക്കെ പറഞ്ഞതുകൊണ്ട് ശാന്തിയുടെ വഴിയിൽ വന്നു, ആ വഴി വിടാൻ ആഗ്രഹിക്കുന്നില്ല, വീണ്ടും ഞങ്ങൾ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറയുന്നത് പലപ്പോഴും കേൾക്കാം അവർ പറയുന്നത്. അപ്പോൾ ഇന്ന് അവർക്ക് അഹിംസയിലും അഹിംസാ വഴിയിലുള്ള സമൂഹത്തിൽ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നല്ല വിശ്വാസമുള്ളവരാണ് അവർ. അപ്പോൾ അങ്ങനെ ഒരു നീണ്ട പ്രവർത്തനത്തിൽ കൂടെയാണ് 1972 ഒരു 300 കൊല്ലക്കാർ കീഴടങ്ങുന്നത് ഞങ്ങളുടെ ആശ്രമത്തിൽ. അപ്പോൾ ഒരു 1970 തുടങ്ങുന്ന ചെറിയൊരു ആശ്രമം 1972 ഒരു 3 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഒരു വലിയൊരു റവല്യൂഷണറി വർക്കിൻ്റെ സ്ഥലമായി മാറി. അത് കൊള്ളക്കാർ കീഴടങ്ങുന്നു, അത് പിന്നെ അവർ ജയിലിൽ പോകുന്നു, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നു. പക്ഷേ അതിനേക്കാൾ കേമം ഈ മെസ്സേജ് ഉത്തർപ്രദേശിലെത്തുന്നു, രാജസ്ഥാനിലെത്തുന്നു. അപ്പോൾ ഉത്തർപ്രദേശിലെ കൊള്ളക്കാരും കീഴടങ്ങാൻ തീരുമാനിച്ചു, രാജസ്ഥാനിലെ കൊള്ളക്കാരും കീഴടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഒരു 600 കൊള്ളക്കാർ കീഴടങ്ങി. അപ്പോൾ പിന്നെ കുറേ കാലം അവരുടെ പരിചരണത്തിലായിരുന്നു, അവരെ നോക്കലും അവരെ കേസ് വാദിക്കലും അവരെ ഓപ്പൺ ജയിലിലേക്ക് അയക്കലും. പക്ഷേ അതിനൊരു വലിയൊരു നല്ലൊരു ഭാഗം, ഇൻസ്പയറിംഗ് ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊക്കെ കരുതിയത് ഈ കീഴടങ്ങിയ കൊള്ളക്കാർ പുറത്ത് വരുമ്പോൾ അവരെ ശത്രുക്കൾ അവരെ കൊല്ലും എന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചത്. ഇത്രയൊക്കെ പേരെ കൊന്നിട്ടല്ലേ കൊള്ളക്കാർ കീഴടങ്ങിയത്. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താ, ഈ കൊള്ളക്കാരുടെ മാനസാന്തരം ചെയ്തതുപോലെ ഈ കൊള്ളക്കാരുടെ ശത്രുക്കൾ എന്ന് പറയുന്നവരെ ഞങ്ങൾ ജയിലിൽ വിളിച്ച് രണ്ടുപേരെയും തമ്മിൽ ഇരുത്തിച്ച് സംസാരിപ്പിച്ച് കെട്ടിപ്പിടിച്ച് കണ്ണീരൊഴുക്കി ഇനി പഴയതെല്ലാം മറക്കാം എന്ന് സമ്മതിക്കുന്നു. അതുകൊണ്ട് ആളുകൾക്ക് ആശ്ചര്യമുണ്ടായി, ഒരു 500-600 കൊള്ളക്കാർ ജയിലിൽ വാസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും അവരാരും കൊല്ലപ്പെട്ടില്ല. അപ്പോൾ അതൊരു വലിയൊരു മൂവിങ് ഹിസ്റ്ററിയാണ്.
1: സാമൂഹ്യ പ്രവർത്തകനും ഗാന്ധിയനുമായ PV രാജഗോപാൽ 1970 ചമ്പലിലെ കൊള്ളക്കാരുടെ കീഴടങ്ങലിനു വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ പങ്കുവച്ചത്. ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: നിർവഹണം ഫഹദരാജ.
1: ആരോഗ്യം അമൂല്യം.
2: വെരിക്കോസ് വെയിൻ. ഇതേക്കുറിച്ച് കോഴിക്കോട് ആയുർവേദ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ വി അഞ്ജന സംസാരിക്കുന്നു.
3: ശരീരത്തിലെ സിരകൾ വികസിച്ച് വീർത്ത് വളഞ്ഞു പിരിഞ്ഞ് കാണപ്പെടുന്ന അവസ്ഥയാണ് വെരിക്കോസ് വെയിൻ. ശരീരത്തിൽ പലയിടത്തും ഇത്തരത്തിൽ സിരകൾക്ക് രൂപമാറ്റം വരുന്നുണ്ടെങ്കിലും കാലുകളിലെ ഉപരിപ്ലവമായ സിരകളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത്. മധ്യവയസ്കരിലും മുതിർന്ന പൗരന്മാരിലും സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇത്. ഞരമ്പ് തടിപ്പ്, ഞരമ്പ് പിണയൽ എന്നിങ്ങനെ ഈ രോഗം സാധാരണക്കാർക്കിടയിൽ അറിയപ്പെടുന്നു. കാലുകളിലെ സിരകളിലെ രക്തചംക്രമണത്തിന് വിവിധ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന തടസ്സമാണ് വെരിക്കോസ് വെയിൻ എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്നത്. കാലിലെ സിരകളിലെ രക്തം സ്വാഭാവികമായും ഗുരുത്വാകർഷണ ബലത്തിന് എതിർദിശയിലാണ് ഒഴുകുന്നത്. സിരകളിലെ രക്തത്തെ വാൽവുകൾ വഴി ചെറിയ കോളങ്ങളായി തിരിച്ച് കാലുകളിലെ വലിയ പേശികൾ ശക്തിയായി സങ്കോചിപ്പിച്ച് മുകളിലേക്ക് ചലിപ്പിക്കുന്നു. എന്നാൽ പ്രായമേറുമ്പോൾ ശരീരത്തിലെ പേശികൾക്ക് അയവ് സംഭവിക്കാം. അതോടൊപ്പം സിരകളിലെ വാൽവുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നു. ഈ രണ്ട് കാരണങ്ങളും രക്തത്തിന്റെ മുകളിലോട്ടുള്ള ചലനത്തെ സാരമായി ബാധിക്കുന്നു. ഇത് കാലിലെ സിരകളിൽ രക്തം കെട്ടിക്കിടക്കാൻ ഇടവരുത്തുന്നു. ഇങ്ങനെ രക്തം കെട്ടിക്കിടന്ന് കാലിലെ സിരകൾ വീർത്തുവരുന്ന അവസ്ഥയാണ് വെരിക്കോസ് വെയിൻ. ദീർഘസമയം നിന്ന് ജോലി ചെയ്യുന്നവരിൽ വെരിക്കോസ് വെയിൻ സാധാരണയായി കാണപ്പെടുന്നു. ദീർഘസമയം നിൽക്കുന്നത് കാലുകളിലെ മസിലുകളെയും സിരകളെയും സിരകളിലെ വാൽവുകളെയും സമ്മർദ്ദത്തിലാക്കുന്നു. അമിതവണ്ണവും വെരിക്കോസ് വെയിനിന് കാരണമാവാറുണ്ട്. ഗർഭിണികളിലും വെരിക്കോസ് വെയിൻ കാണാറുണ്ട്. ഗർഭകാലത്തെ ചില ഹോർമോണുകളും വളർന്നുവരുന്ന ഗർഭം സിരകളിൽ മർദ്ദമേൽപ്പിക്കുന്നതും ഇവരിൽ രോഗത്തിന് കാരണമാവുന്നു. പ്രായാധിക്യം കാരണം പേശികളിലും സിരകളിലും ഉണ്ടാവുന്ന ബലക്കുറവ് വെരിക്കോസ് വെയിനിന് ഒരു കാരണമാണ്. കാലുകളിലെ മസിലുകളുടെ അമിത ഉപയോഗം കായിക താരങ്ങളിൽ വെരിക്കോസ് വെയിനിന് കാരണമായി തീരാറുണ്ട്. കാലുകളിൽ കാണുന്ന വീർത്ത സിരകൾ, കാലുകളിലെ വേദന, പ്രധാനമായും കണങ്കാലുകളിൽ അനുഭവപ്പെടുന്ന കഴപ്പ്, തരിപ്പ്, ചർമ്മത്തിൽ ഉണ്ടാവുന്ന നിറഭേദം, ചൊറിച്ചിൽ, പേശിവലിവ്, രക്തസ്രാവം, കാലിലെ പാദത്തോട് ചേർന്ന ഭാഗത്ത് കാണുന്ന ചുവന്ന നിറം, വ്രണങ്ങൾ എന്നിവയെല്ലാം വെരിക്കോസ് വെയിനിന്റെ ലക്ഷണങ്ങളാണ്. നീണ്ടകാലം നിലനിൽക്കുന്ന വെരിക്കോസ് വെയിൻ കാലുകളിൽ വ്രണങ്ങൾക്ക് കാരണമാകുന്നു. ഇത്തരം വ്രണങ്ങൾ പലപ്പോഴും ദീർഘകാലം നിലനിൽക്കുന്നതും ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുമാണ്. പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുകയാണ് എങ്കിൽ ചില ഉപായങ്ങളിലൂടെ ഈ രോഗം കൂടുതൽ തീവ്രമാകുന്നത് തടയാം. അധിക നേരം നിൽക്കുന്നതും ഇരിക്കുന്നതും ഒഴിവാക്കുക. കൃത്യമായ ഇടവേളകളിൽ കാലുകൾ ചലിപ്പിക്കുക. ശരീരഭാരം നിയന്ത്രിക്കുക. പേശികൾക്കും സിരകൾക്കും സപ്പോർട്ട് നൽകുന്നതിനായി സ്റ്റോക്കിംഗ്സ് അല്ലെങ്കിൽ ക്രീപ് ബാൻഡേജ് ധരിക്കുക. ഇവ താഴെ നിന്ന് മുകളിലോട്ട് വേണം ധരിക്കാൻ. വിശ്രമിക്കുമ്പോൾ കാൽഭാഗം ഹൃദയത്തിന്റെ നിലയിൽ നിന്നും ഉയർത്തിവയ്ക്കുക. ആയുർവേദത്തിൽ ലോകലക്ഷണങ്ങളനുസരിച്ച് വ്യത്യസ്തമായ ഔഷധങ്ങൾ വെരിക്കോസ് വെയിനിന് നൽകി വരുന്നു. തുടക്കത്തിൽ ഔഷധങ്ങളും ജീവിതശൈലി പരിഷ്കരണങ്ങളും വഴി വെരിക്കോസ് വെയിൻ നിയന്ത്രിച്ച് നിർത്താവുന്നതാണ്. സിരാവ്യതം, ധാര എന്നീ ചികിത്സാക്രമങ്ങൾ വെരിക്കോസ് വെയിനിന് അത്യധികം ഫലപ്രദമായി കാണുന്നുണ്ട്. സിരാവ്യതം, ധാര എന്നിവ കാലുകളിലെ അതിശക്തമായ വേദന കുറയ്ക്കുന്നു. മാത്രമല്ല ചർമ്മത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. വെരിക്കോസ് വെയിനിനോട് അനുബന്ധിച്ച് കാണുന്ന വ്രണത്തിൽ അട്ടയിടൽ അഥവാ ജലോഗ ചികിത്സ വളരെയധികം ഫലപ്രദമാണ്.
2: വെരിക്കോസ് വെയിൻ. ഇതേക്കുറിച്ച് ആയുർവേദ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ വി അഞ്ജന സംസാരിക്കുകയായിരുന്നു. ഇതുവരെ

0: ആകാശവാണി കോഴിക്കോട്.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
2: അതേ, മാതൃഭൂമി തൊഴിൽ വാർത്തയാ. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
3: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
4: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
3: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
0: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴിക്കോട് IIM എഞ്ചിനീയർ സൂപ്പർവൈസർ ഒഴിവ്. കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സപ്പോർട്ട് എഞ്ചിനീയർ, ഹോസ്റ്റൽ സൂപ്പർവൈസർ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നാല് ഒഴിവുകളുണ്ട്.

0: കരാർ നിയമനമാണ്. പ്രൊജക്ട് കോർഡിനേറ്റർ ശമ്പളം 50,000 രൂപ, അഡ്മിൻ സപ്പോർട്ട് ഒഴിവ് 1, ശമ്പളം 24,300 രൂപ, ഹോസ്റ്റൽ സൂപ്പർവൈസർ ശമ്പളം 30,000-40,000 ഇടയിൽ, സപ്പോർട്ട് എഞ്ചിനീയർ ശമ്പളം 24,300 രൂപ. അപേക്ഷ എല്ലാ തസ്തികകളിലേക്കും ഓൺലൈനായി അപേക്ഷിക്കണം. പ്രൊജക്ട് കോർഡിനേറ്റർ തസ്തികകളിലേക്ക് ജൂൺ 16, അഡ്മിൻ സപ്പോർട്ട് ഒഴിവിലേക്ക് ജൂൺ 18, മറ്റ് തസ്തികകളിലേക്ക് ജൂൺ 29 എന്നിങ്ങനെയാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.iimk.ac.in എന്ന വെബ്സൈറ്റ് കാണുക. കേരള കേന്ദ്ര സർവകലാശാലയിൽ 48 അധ്യാപക ഒഴിവ്. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ 32 ഒഴിവ്. കാസർകോട് പെരിയയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ വകുപ്പുകളിലും ഇന്റഗ്രേറ്റഡ് ടീച്ചിംഗ് പ്രോഗ്രാമിലേക്കുമായി ആകെ 48 ഒഴിവുകളുണ്ട്. പഠന വകുപ്പുകൾ: ഒഴിവ് 30, മാനേജ്മെന്റ് സ്റ്റഡീസ് 2, മാത്തമാറ്റിക്സ് 3, എഡ്യൂക്കേഷൻ 4, മലയാളം 3, ലിംഗ്വിസ്റ്റിക്സ് 2, സുവോളജി 2, ലോ 2, ഇന്റർനാഷണൽ റിലേഷൻ ആൻഡ് പൊളിറ്റിക്സ് 5, ഇക്കണോമിക്സ് 1, ബയോളജി 1, സോഷ്യൽ വർക്ക് 1 എന്നിങ്ങനെ വിവിധ തസ്തികകളിലായി 32 ഒഴിവുകളുണ്ട്. അപേക്ഷ https://qrec.samarth.ac.in എന്ന ലിങ്ക് മുഖേന ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം തപാൽ മുഖേന അയക്കണം. ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 10, ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 25. വിശദവിവരങ്ങൾക്ക് www.cukerala.ac.in എന്ന വെബ്സൈറ്റ് കാണുക. കേന്ദ്ര സർവീസിൽ 546 അവസരം. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ വകുപ്പുകളിലെയും സ്ഥാപനങ്ങളിലെയും ഒഴിവിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. 96 തസ്തികകളിലേക്കായി 546 ഒഴിവിലേക്കാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് 3, അസിസ്റ്റന്റ് പ്രൊഫസർ, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, ഒഴിവ് 140. സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് 3, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, ഒഴിവ് 89. അസിസ്റ്റന്റ് ഡയറക്ടർ ഗ്രേഡ് 2, ഇക്കണോമിക് ഇൻവെസ്റ്റിഗേഷൻ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് മന്ത്രാലയം, ഒഴിവ് 50. ഓപ്പറേഷൻ ഓഫീസർ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം, ഒഴിവ് 19. എയർ സേഫ്റ്റി ഓഫീസർ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം, ഒഴിവ് 15. അസിസ്റ്റന്റ് ഡയറക്ടർ IT ആഭ്യന്തര മന്ത്രാലയം, ഒഴിവ് 15. അപേക്ഷ https://upsconline.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 3. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ് ഇനി അടുത്ത ചൊവ്വ കാലത്ത് 7:05.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.

0: കൃഷിദീപം.
1: കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന അഗ്രിസ്റ്റാറ്റ് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐഡി ലഭിക്കും. പ്രസ്തുത ഐഡി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിനായി ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ അതായത് കരമടച്ച രസീത്, പോക്കുവരവ് നടത്തിയതിന്റെ രേഖകൾ തുടങ്ങിയവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാം ഐഡിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തെങ്ങിനും കൌങ്ങിനും റബ്ബറിനും ഇടവിളയായി കൊക്കോ ചെടികൾ നടാം. ചെടികൾ തമ്മിൽ 10 അടി അകലം ഉണ്ടായിരിക്കണം. 50 സെന്റിമീറ്റർ നീളം, വീതി, ആഴം എന്നിവയുള്ള കുഴികൾ തയ്യാറാക്കി മേൽമണ്ണും ചാണകവും നിറച്ച കുഴികളിൽ വേണം ചെടികൾ നട്ടുപിടിപ്പിക്കാൻ.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ആറ് പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഇന്ന് രാവിലെ 10:30 കോഴിക്കോട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഹിയറിംഗ് നടത്തുന്നു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ ഹർജികൾ പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കും. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് മലപ്പുറം ഡിവിഷൻ ഓഫീസിൽ ഒഴിവുള്ള പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ മലപ്പുറം മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള വനിതകൾ ജൂൺ 22 വൈകുന്നേരം 5 അപേക്ഷിക്കണം. അപേക്ഷാ ഫോം മലപ്പുറം കോട്ടപ്പടിയിലുള്ള ഡിവിഷൻ ഓഫീസിൽ നിന്ന് 118 രൂപ അടച്ച് നേരിട്ട് വാങ്ങണം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡിവിഷനിൽ ലഭ്യമാണ്. ഫോൺ 0483273503. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ മീഞ്ചന്ത ഹിന്ദി കോളേജിൽ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള പ്രാഥമിക്, മധ്യമ, രാഷ്ട്രഭാഷ എന്നീ കോഴ്സുകളിലേക്കും വിശാരദ്, പ്രവീൺ പാസായവർക്കുള്ള കേട്ടറ്റ് പരിശീലനത്തിലേക്കും പ്രായഭേദമന്യേ ചേരാവുന്ന സ്പോക്കൺ ഹിന്ദി കോഴ്സുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ മീഞ്ചന്ത രാമകൃഷ്ണാശ്രമത്തിന് സമീപം പ്രവർത്തിക്കുന്ന ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ കോഴിക്കോട് കാര്യാലയത്തിൽ നേരിട്ട് ബന്ധപ്പെടുകയോ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ ചെയ്യണമെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചു. ബന്ധപ്പെടേണ്ട നമ്പർ 8547060317. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ECG ടെക്നീഷ്യൻ നിയമനത്തിനുള്ള അഭിമുഖം ജൂൺ 20 രാവിലെ 10 ആശുപത്രി മെഡിക്കൽ ഓഫീസിൽ നടക്കും. യോഗ്യത VHC, ECG, ഓഡിയോമെട്രി, DCVT, BCVT പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. യോഗ്യരായവർ നിശ്ചിത സമയത്ത് അഭിമുഖത്തിന് ഹാജരാവണം.

0: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
3: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
4: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. സെനഗലിനെതിരെ ഫ്രാൻസിന് വിജയ തുടക്കം. ഗോൾ വേട്ടയിൽ ലയണൽ മെസ്സിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ. വാർത്തകൾ വിശദമായി. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. അർബുദ നിർമ്മാർജ്ജനത്തിനും പ്രതിരോധത്തിനുമുള്ള ആഗോള പോരാട്ടം ശക്തമാക്കാൻ ഉച്ചകോടിയിൽ തീരുമാനമായി. വിശദാംശങ്ങൾ.
1: ഇന്ത്യ ഉൾപ്പെടെയുള്ള പങ്കാളിത്ത രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും പടരുന്ന എബോള വൈറസിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിത പ്രതിരോധത്തിന് ഫ്രാൻസിൽ ചേർന്ന ഉച്ചകോടി ആഹ്വാനം ചെയ്തു. സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ, അതിർത്തി നിരീക്ഷണം, പ്രാദേശിക ജനപങ്കാളിത്തം ഉറപ്പാക്കൽ എന്നിവയുൾപ്പെടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന ആഹ്വാനം ഇന്ത്യ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളും പങ്കുവച്ചു. അപൂർവ വൈറസ് വകഭേദത്തിനെതിരെയുള്ള വാക്സിൻ, രോഗനിർണയ സംവിധാനം, ചികിത്സ എന്നിവയ്ക്ക് പിന്തുണ നൽകുമെന്നും നേതാക്കൾ ഉറപ്പു നൽകി. ആഗോളതലത്തിൽ അർബുദത്തിനെതിരെയുള്ള പോരാട്ടം വേഗത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത G7 ആവർത്തിച്ചു. ദുർബല രാജ്യങ്ങളെ സഹായിക്കുന്നതിനും സുസ്ഥിര സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി അന്താരാഷ്ട്ര വികസന നിക്ഷേപ ധനസഹായ രംഗത്ത് സഹകരണം തുടരുമെന്നും G7 കൂട്ടായ്മ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇത് ആദ്യമായാണ്. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. സുസ്ഥിര സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള G7 സെഷനുകളിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ജർമ്മൻ ചാൻസലറുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ UK, കാനഡ, UAE ഭരണത്തലവന്മാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സ്ലോവാക്കിയൻ സന്ദർശനം സാങ്കേതിക വിദ്യ അടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലോവാക്കിയയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും ഇത് സഹായകമാകുമെന്ന് അദ്ദേഹം ആകാശവാണിയോട് സംസാരിക്കവേ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്കിയ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രമാണ് മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നതുകൂടിയാണ് ഈ നീക്കം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങളാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: യമുന നദിയുടെ പുനരുജ്ജീവനവും ശുചീകരണവും ലക്ഷ്യമിട്ട് കിഷാവു ഡാം പദ്ധതിക്ക് വഴി തുറക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന നിർണായക യോഗത്തിൽ 6 സംസ്ഥാനങ്ങൾ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ധാരണയിലെത്തി. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് പദ്ധതിക്കായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ സമ്മതിച്ചത്. ധാരണാപത്രം ഒപ്പുവച്ച ശേഷം പദ്ധതി അംഗീകാരത്തിനായി കേന്ദ്ര മന്ത്രിസഭയുടെ മുൻപാകെ സമർപ്പിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. യോഗ ദിനത്തിന് മുന്നോടിയായി മുംബൈയിലെ വോർലി സൈക്കിൾ ട്രാക്കിൽ ഇന്ന് ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ മാസം 21 ആചരിക്കുന്ന യോഗ ദിനത്തിന്റെ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനം സംബന്ധിച്ചുള്ള കൂടിയാലോചനാ യോഗം തിരുവനന്തപുരം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാംഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് ഒന്നാം ഘട്ടത്തിന് തുടക്കമായത്. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്റർമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. SE.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ July 1 മുതൽ ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും G7 ഉച്ചകോടിക്കിടെ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. യമുനാ നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിടുന്ന കിഷാബു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ 6 സംസ്ഥാനങ്ങൾ ധാരണയിലെത്തി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ചിലയിടങ്ങളിൽ

0: ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന രണ്ടുപേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. അഞ്ചു പേർ നിരീക്ഷണത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. എന്നാൽ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷം ഇന്ത്യയ്ക്ക് സുവർണകാലമായിരുന്നു. ഈ മേഖലയിൽ കൈവരിച്ച മുന്നേറ്റങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
2: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ സാംസ്കാരികവും നാഗരികവുമായ പൈതൃകം വീണ്ടെടുക്കുന്നതിന് നിരവധി ചരിത്രപരമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. 2024 പരമ്പരാഗത നഗരശൈലിയിൽ നിർമ്മിച്ച അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഭക്തിയുടെയും ഇന്ത്യയുടെ വാസ്തുവിദ്യാ മികവിന്റെയും പ്രതീകമായി മാറി. 2022 മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ ഏകദേശം 850 കോടി രൂപ ചെലവഴിച്ച് 1-ാം ഘട്ടം പൂർത്തിയായ മഹാകാൽ ലോക് ഇടനാഴിയിൽ ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും സമന്വയിച്ചിരിക്കുന്നു. 2021 ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് കോറിഡോർ ചരിത്രപ്രസിദ്ധ മായ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വാരാണസിയിൽ മാത്രം 48,000 കോടിയിലധികം രൂപയുടെ 580 വികസന പദ്ധതികൾക്കാണ് തുടക്കമിട്ടത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആഫ്രിക്കൻ ശക്തിയായ സെനഗലിനെ 1-3 ഗോളുകൾക്ക് തകർത്ത് ഫ്രാൻസിന് വിജയത്തുടക്കം. ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ 2 ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ 58 ഗോളുകളോടെ ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഗോൾ വേട്ടക്കാരനായി. ലോകകപ്പ് ഗോൾ പട്ടികയിൽ ലയണൽ മെസ്സിയെയും എംബാപ്പെ മറികടന്നു. കളിയുടെ ആദ്യ പകുതിയിൽ സെനഗൽ കടുത്ത വെല്ലുവിളി ഉയർത്തിയെങ്കിലും 2-ാം പകുതിയിൽ ഫ്രാൻസ് കളം നിറഞ്ഞു. ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഐയിലെ 2-ാം മത്സരത്തിൽ നോർവെ 1-4 ഗോളിന് ഇറാഖി വീഴ്ത്തി. ലോകകപ്പിലെ അരങ്ങേറ്റ മത്സരത്തിൽ തിളങ്ങിയ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് 2 ഗോൾ നേടി. ലോകകപ്പിൽ ആരാധകർ കാത്തിരുന്ന അർജന്റീനയുടെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. കളിയുടെ ആദ്യ പകുതിയിൽ അൾജീരിയക്കെതിരെ അർജന്റീന 1 ഗോളിന് മുന്നിലാണ്. 17-ാം മിനിറ്റിൽ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ മാജിക്കിലാണ് അർജന്റീനയുടെ ഗോൾ പിറന്നത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിലെ 2-ാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും G7 ഉച്ചകോടിക്കിടെ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. യമുനാ നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിടുന്ന കിഷാവു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ 6 സംസ്ഥാനങ്ങൾ ധാരണയിലെത്തി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. സെനഗലിനെതിരെ ഫ്രാൻസിന് വിജയത്തുടക്കം. ഗോൾ വേട്ടയിൽ ലയണൽ മെസ്സിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കോഴിക്കോട്.
4: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
5: ഇതെന്താ കയ്യിൽ? പോസ്റ്റർ ആണോ? ഇസ് ദാറ്റ് എ പോസ്റ്റർ?
6: അതെ, കോളേജിൽ ഒരു പരിപാടി ഉണ്ട്.
5: പോസ്റ്റർ കാണട്ടെ, ലെറ്റ് മീ സീ. അയ്യോ, കോളേജിന്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയല്ലോ.
6: എന്താ തെറ്റ്? COLLAGE, അതല്ലേ കോളേജ്?
5: കോളേജ് COLLEGE ആണ്. COLLEGE, കോളേജ്. ഞാൻ കോളേജിലേക്ക് പോവുകയാണ്. I am going to college. COLLAGE.

0: ജി ഇ എന്നത് കൊളാഷ് ആണ്. സി ഒ എൽ എൽ എ ജി ഇ, കൊളാഷ്.
1: ആ കൊളാഷ്, അതെനിക്കറിയാലോ. ഞാൻ കൊളാഷ് മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് പേപ്പറിന്റെ ചെറിയ കഷ്ണങ്ങൾ, റിബൺ, ഫോട്ടോസ്, വർണ്ണക്കടലാസുകൾ, തുണിക്കഷ്ണം തുടങ്ങിയ പല സാധനങ്ങൾ ഒരു കടലാസിലോ ക്യാൻവാസിലോ പശ ചേർത്ത് ഒട്ടിച്ച് ഒരു പൂർണ്ണ ചിത്രം ഉണ്ടാക്കുന്നതല്ലേ കൊളാഷ്?
0: യെസ്, ദാറ്റ്സ് റൈറ്റ്. ഒരു സംയുക്ത ചിത്രം എന്ന് കൊളാഷിനെ പറയാവുന്നതാണ്. കൊളാഷ് ഇസ് ദി ആർട്ട് ഓഫ് മേക്കിംഗ് എ പിക്ചർ ബൈ സ്റ്റിക്കിംഗ് വേരിയസ് മെറ്റീരിയൽസ് സച്ച് ആസ് പേപ്പർ, ക്ലോത്ത്, ഫോട്ടോഗ്രാഫ്സ് എറ്റ്സെട്ര ഓൺ ടു എ ലാർജർ സർഫസ് സച്ച് ആസ് പേപ്പർ, ക്യാൻവസ് എറ്റ്സെട്ര. ഈ സെന്റൻസ് കേൾക്കൂ. ചിൽഡ്രൻ മെയ്ഡ് എ കൊളാഷ് ഓഫ് ഫോട്ടോഗ്രാഫ്സ്.
1: കുട്ടികൾ ഫോട്ടോഗ്രാഫ്സ് കൊണ്ട് ഒരു കൊളാഷ് ഉണ്ടാക്കി.
0: കഷ്ണങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഏത് പൂർണ്ണതയെയും കൊളാഷ് എന്ന് പറയാം. ഉദാഹരണത്തിന് മ്യൂസിക്കൽ കൊളാഷ്, ഡിജിറ്റൽ കൊളാഷ് തുടങ്ങിയവ.
1: കൊളാഷിനെ പോലെ വേറെ എന്തെങ്കിലും ഒരു വാക്ക് പറയാമോ?
0: ഉണ്ടല്ലോ. കൊളാഷിന് സമാനമായ ഒരു പദമാണ് മൊണ്ടാഷ്. എം ഒ എൻ ടി എ ജി ഇ, മൊണ്ടാഷ്. ഈ വാചകത്തിൽ മൊണ്ടാഷ് യൂസ് ചെയ്തിരിക്കുന്നത് കേൾക്കൂ. ദി അഡ്വർടൈസ്മെന്റ്സ് ഫീച്ചർ എ മൊണ്ടാഷ് ഓഫ് ഇമേജസ് ഓഫ് പീപ്പിൾ ഡൂയിങ് വേരിയസ് ആക്ടിവിറ്റീസ്. പല പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ ചിത്രങ്ങളുടെ ഒരു മൊണ്ടാഷ് ആണ് പരസ്യങ്ങളിൽ ഉള്ളത്. ദി അഡ്വർടൈസ്മെന്റ്സ് ഫീച്ചർ എ മൊണ്ടാഷ് ഓഫ് ഇമേജസ് ഓഫ് പീപ്പിൾ ഡൂയിങ് വേരിയസ് ആക്ടിവിറ്റീസ്.
1: അപ്പോ സി ഒ എൽ എൽ ഇ ജി ഇ കോളേജ്, സി ഒ എൽ എൽ എ ജി ഇ കൊളാഷ്, ഇനി മാറില്ല.
2: English Matters, presented by Smita Manikoth.
3: Novel Time, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
4: ആ കളിപ്പാട്ടം ബെഞ്ചമിൻ പ്രവർത്തിപ്പിക്കാനൊരു ശ്രമം നടത്തി. കാപ്പിരി ചെണ്ടകൊട്ടാൻ തുടങ്ങി. മൂന്നര ഏക്കർ കൂരിരുട്ടിൽ നിന്ന് കൊടുവാളുമായി കുഞ്ഞുണ്ണി കളിച്ചെണ്ടകൊട്ട് മുഴങ്ങിക്കേട്ട ചായ്പിലേക്ക് കയറി ചെന്നു. തൊട്ടുമുന്നിൽ ഇരുട്ടിന്റെ സത്തയുമായി ഒരു പെണ്ണ് കൂന്താലിയുമായി മുന്നോട്ടു വരുന്നത് അയാൾ കണ്ടു. നിമിഷം കൊണ്ട് ഇടങ്കയ്യിലേക്ക് മാറിയ കൊടുവാൾ ആഞ്ഞു വീശിയതും വാഴത്തട വെട്ടിയിട്ടതുപോലെ ഒരു സ്വരവും പിന്നെ പിടച്ചിലും. തൊട്ടരികിൽ ഇരുട്ടിന്റെ ചെറിയ സ്വരൂപമായി സ്വരമില്ലാതെ വായകീറിക്കരയുന്നൊരു പെൺകിടാവ്. ആ തലയും ചാണകത്തറയിലേക്ക് വീണ നേരം ഇളയചക്കൻ പിന്നാമ്പുറത്തൂടെ ചെറുകാറ്റുപോലെ പാഞ്ഞുപോയി. കുഞ്ഞുണ്ണി വളരെ പതുക്കെ അവന്റെ പിന്നാലെ കൂടി. പിന്നെ ചാണാക്കുഴിയിൽ നിന്നൊരു നിലവിളി കേട്ടു. തലമുടിയിൽ പിടിച്ചു പൊന്തിച്ച് കഴുത്തിൽ വീശിയതും ആ ചെക്കന്റെ തല അയാളുടെ കയ്യിലായി. കണ്ണുകൾ തുറന്നിരുന്നു. ചോരയൊഴുക്ക് നിലയ്ക്കുന്നുണ്ടായിരുന്നില്ല. ഒരിക്കലുമില്ലാത്തതുപോലെ അയാൾ ഓടാൻ തുടങ്ങി. കുരുന്നുനിഴൽ ഭീതിതമായ നിലവിളിയോടെ പിന്നാലെ. ആ നിഴൽ ദീർഘദൂരം സഞ്ചരിച്ചു. റോയൽ എൻഫീൽഡ് ടോമാഹോക്ക് ബൈക്കും കറുത്ത നിറവും പോലീസ് യൂണിഫോമുമായി കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു. പാതിരാവിലാണ് ആശുപത്രിക്കാർ തിരിച്ചറിഞ്ഞത്. കൊച്ചി പോലീസ് സ്റ്റേഷനിലെ ഫോൺ നമ്പറിലേക്ക് അവർ വിളിച്ചു. ആശുപത്രിയിൽ നിന്നുള്ള വാർത്തയാണെങ്കിലും പാതി ഉറക്കത്തിലാണ് ഒറ്റക്കൊമ്പൻ കേട്ടത്. ആക്സിഡന്റിൽപ്പെട്ട ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റേഷൻ സി ഐ ബെഞ്ചമിനാണെന്നാണ് വന്നയാള് പേര് പറഞ്ഞത്.
5: ആരാ കൂടെ വന്നത്? അയാൾക്ക് ഫോൺ കൊടുക്ക്.
4: അയാള് പോയെന്നാണ് തോന്നണത്. ഇവിടെ കാണണില്ല.
5: ശേ, അയാൾക്കടെ പേരോ വിലാസോ ഫോൺ നമ്പറോ ഉണ്ടോ?
4: പേരുണ്ണിച്ചക്കനെന്നാണ് പറഞ്ഞത്. പിന്നൊന്നും അറിയാൻ പാടില്ല.
5: ബെഞ്ചമൻ സാറിന് വേണ്ടതെല്ലാം ചെയ്തോ? ഞാൻ ദേ വരണ്.
4: ഒറ്റക്കൊമ്പൻ ആശുപത്രിയിലെത്തുമ്പോൾ ബെഞ്ചമിൻ അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു. രാത്രി ചുമതലയുണ്ടായിരുന്ന ഡോക്ടറുടെ വിശദമായ വിവരണം കേട്ടപ്പോൾ ബെഞ്ചമിനെ ആശുപത്രിയിലെത്തിച്ചത് ഉണ്ണിച്ചക്കൻ തന്നെയാണെന്ന് അയാൾക്ക് വ്യക്തമായി. ബോധം തെളിഞ്ഞിട്ടില്ലെങ്കിലും ബെഞ്ചമിന്റെ ആരോഗ്യസ്ഥിതി അത്ര മോശമല്ലെന്നും കൊടുത്ത മരുന്നുകളോടെല്ലാം ശരീരം പ്രതികരിക്കുന്നുണ്ടെന്നും രണ്ടു നാൾക്കകം പൂർണ്ണ ആരോഗ്യത്തോടെ മടങ്ങാനാകുമെന്നും ഡോക്ടർ പറഞ്ഞു.
5: സാറിനെങ്ങനെയാണ് അപകടം ഉണ്ടായെന്ന് കൊണ്ടുവന്ന ആള് പറഞ്ഞോ? തോപ്പുംപടിയിലെ ഹാർബർ പാലത്തിന്റെ കൈ

0: ഒത്തിരി ഇടിച്ചു കിടക്കണ കണ്ടു എന്നാണ് അയാൾ പറഞ്ഞത്. കൂടുതൽ എന്തെങ്കിലും ചോദിക്കണതിന് മുമ്പ് അയാളെ കാണാണ്ടായി. പോകരുതെന്ന് പലവട്ടം പറഞ്ഞതാണ്, കേട്ടില്ല. വണ്ടി ഓടിക്കുന്നതിനിടയിൽ നിയന്ത്രണം തെറ്റി പാലത്തിന്റെ കൈവരിയിൽ ചെന്ന് ഇടിച്ചതാകണം. രാത്രി വണ്ടി ഓടിക്കുമ്പോൾ പലപ്പോഴും ബെഞ്ചമിൻ മയക്കത്തിലേക്ക് വീഴുന്നതിന് ഒറ്റക്കൊമ്പൻ സാക്ഷിയാണ്. ഇതിൽ ഉണ്ണിച്ചക്കൻ എവിടെ നിന്ന് കയറി വന്നു എന്നതാണ് പിടികിട്ടാത്ത കാര്യം. ഒരുപക്ഷേ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നവർ ഒരുമിച്ചായിരിക്കുമോ വന്നത്? ബെഞ്ചമിൻ സാറിനെയും കൂട്ടി വന്നത് ഉണ്ണിച്ചക്കൻ തന്നെയാണെങ്കിൽ അയാളെന്തിനാണ് ഒളിച്ചുപോയത്? പാലത്തിന്റെ ദുർബലമായ ആ കൈവരിയെ ബെഞ്ചമിൻ എങ്ങനെയാകും അതിജീവിച്ചത്? ആ കൈവരിയിലൂടെ ഈയിടെയാണ് പുഞ്ചിരി എന്നുപേരുള്ള ഒരു സ്വകാര്യ ബസ് യാത്രക്കാരെയും കൊണ്ട് വെള്ളത്തിലേക്ക് കൂപ്പുകുത്തിയത്. വെളുക്കാൻ കാത്തു നിൽക്കാതെ ഒറ്റക്കൊമ്പൻ ഹാർബർ പാലത്തിലെത്തി. ബെഞ്ചമിന്റെ കാറ് പാലത്തിന്റെ കൈവരിയെ ഇടിച്ചു നിൽക്കുകയാണ്. കൈവരി ഏറെക്കുറെ തകർന്നിട്ടുണ്ട്. രാത്രിയുടെ ഇരുള് തീർത്തും വിട്ടുപോകാത്ത നേർത്ത മഞ്ഞൻമറയിൽ കപ്പലു പോകാൻ നടുനിർത്തുന്ന പാലത്തിന് നടുവിലെ മരത്തടി പാലവും കറുത്ത തൂണുകളും കമ്പികളും ഇരുമ്പുവടങ്ങളും മങ്ങിക്കിടന്നു. പെട്ടെന്നവിടെ ചെറിയൊരു കനൽവെട്ടം. ഇരുട്ടിലാരോ ചുരുട്ടുകത്തി ചൂതിവിട്ടതുപോലെ പുക ഉയർന്ന് മെല്ലെ മഞ്ഞിലേക്ക് ലയിച്ചു.
1: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

2014 റിലീസ് ചെയ്ത വർഷം എന്ന ചിത്രത്തിനു വേണ്ടി സച്ചിൻ വാര്യർ പാടിയ ഗാനം. ഗാനരചന ജയഗീത, സംഗീതം ബിജി ബാൽ.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം പറഞ്ഞും അറിഞ്ഞും കേട്ടിട്ടുള്ള ഒരു രാഗമാണിന്ന്. രാഗത്തിൻ്റെ പേര് പറൈ എന്നാണ്. പറൈ

0: പന്തുവരാളി രാഗത്തിൻ്റെ ജന്യമായിട്ടാണ് പല ഗ്രന്ഥങ്ങളിലും ഈ രാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ രാഗത്തിൻ്റെ ഒരു ഭാവവും തീവ്രതയും ഒക്കെ കണക്കാക്കുമ്പോൾ 39-ാമത് മേളകർത്ത രാഗമായ ചാലവരാളിയുടെ ജന്യമാണെന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി എന്ന് തോന്നുന്നു.
1: സനിബ നിജരി സ നിജരി സരി മരി മ

കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത്ര സന്തോഷദായകമല്ല. സിനിമയിൽ അത്തരമൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഈ രാഗം മലയാളിക്ക് പരിചയപ്പെടുത്തിയതും ആദ്യമായി ഇതിലൊരു ഗാനം കമ്പോസ് ചെയ്തതും സംഗീത സംവിധായകൻ ശ്രീ ശരത്താണ്. ഇങ്ങനെ ഒരു സ്വര കോമ്പിനേഷൻ വച്ചിട്ട് ഒരു ഗാനം ചെയ്യാമെന്ന് ശ്രീ ശരത്ത് തീരുമാനിക്കുകയും അങ്ങനെ രാഗത്തിൻ്റെ പേരൊന്നും അറിയാതെ ഒരു ഗാനം കമ്പോസ് ചെയ്യുകയുമായിരുന്നു. പിന്നീട് ഒരുപാട് കാലത്തെ അന്വേഷണത്തിന് ശേഷമാണ് ഇത് പറയ് എന്നൊരു രാഗമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. സിന്ദൂരരേഖ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത നാദം എന്ന് തുടങ്ങുന്ന ആ ഗാനത്തിലേക്ക് നമുക്ക് പോകാം.

ആകസ്മികമായി കേൾക്കുന്ന ഏതു ഗാനവും അത് ഇളയരാജ ചിട്ടപ്പെടുത്തിയതാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാനാകും. മുൻപ് സലീൽദായുടെ ഗാനങ്ങളെ പോലെ ഒരു ഗിറ്റാർ കോടി ഒരു കോറസ് ഹമ്മിങ്ങിൽ രാജയുടെ മുദ്ര പതിഞ്ഞിട്ടുണ്ടാകും. ഇവിടെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരാളുണ്ട്, എസ് പി ബാലസുബ്രഹ്മണ്യം. ചില ഗാനങ്ങൾ ആ ശബ്ദത്തിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തോന്നും. തമിഴ് ശൈലിയും ആ ശബ്ദവും അത്രമേൽ ഇഴചേർന്നു നിൽക്കുന്നു. ചിത്രം പയനങ്ങൾ മുടിവതില്ലേ. വൈരമുത്തുവിന്റെ വരികൾക്ക് ശബ്ദം നൽകിയത് എസ് പി ബാലസുബ്രഹ്മണ്യം.

0: രചന എൻ അജിത്.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
2: ഇനി മിഥുനം എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പ് രചിച്ച്, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി, ചിത്ര പാടിയ ഗാനം.

ഒരു പുരുഷായുസിൽ ചെയ്തു തീർക്കാനാവാത്ത കാര്യങ്ങൾ കേവലം 36 വയസ്സിനകം സർഗാത്മകമായി ചെയ്തു തീർത്ത് വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ എഴുത്തിനെയും വായനയെയും ആഴത്തിൽ സ്വാധീനിച്ച ഒരു മലയാള കവിയുടെ ഓർമ്മ ദിനമാണ് June 17. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള.

മലയാള കാവ്യലോകത്ത് കാൽപ്പനിക വസന്തം തീർത്ത ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളിയുടെ കവിതാ സങ്കല്പങ്ങളെ തന്നെ തിരുത്തിയെഴുതി.

ലളിതവും സംഗീതാത്മകവുമായ ചങ്ങമ്പുഴ കവിതകൾ ഒരു കാലഘട്ടത്തിൽ മലയാള കവിതയുടെ ക്ലാസിക്കൽ ഭാവുകത്വത്തെ അടിമുടി പരിവർത്തന വിധേയമാക്കി. ആ മാറ്റത്തെ വികാരപാരവശ്യത്തോടെ ആസ്വാദകരും തുടർന്ന് വന്ന കവികളും

0: 1911 ഒക്ടോബറിൽ ഇടപ്പള്ളിയിലാണ് തെക്കേടത്ത് നാരായണ മേനോന്റെയും ചങ്ങമ്പുഴ തറവാട്ടിലെ പാറുക്കുട്ടി അമ്മയുടെയും മകനായി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ജനനം. ഇടപ്പള്ളിയിലും എറണാകുളത്തുമായി സ്കൂൾ കാലഘട്ടത്തിനു ശേഷം എറണാകുളം മഹാരാജാസിലും തിരുവനന്തപുരം കോളേജിലുമായി കലാലയ ജീവിതത്തിനിടയിൽ തന്നെ ചങ്ങമ്പുഴ അറിയപ്പെടുന്ന കവിയായി മാറിയിരുന്നു. സ്വന്തം കവിത ക്ലാസ്സിൽ പാഠമായി പഠിക്കാനുണ്ടായിരുന്നു ചങ്ങമ്പുഴയ്ക്ക്. നന്നേ ചെറുപ്പം മുതലേ കാവ്യരംഗത്ത് സ്വന്തം മുദ്ര പതിപ്പിക്കാനായി എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്.
1: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 1911 ജനിക്കുന്നത്. ചങ്ങമ്പുഴയ്ക്കൊപ്പം ആ കാലഘട്ടത്തിൽ മലയാളത്തിൽ കവിത എഴുതിയിരുന്ന പ്രധാനപ്പെട്ട കവികൾ വൈലോപ്പിള്ളി ശ്രീധരമേനോനും പി കുഞ്ഞിരാമൻ നായരും ഇടശ്ശേരി ഗോവിന്ദൻ നായരും ബാലാമണിയമ്മയുമാണ്. ഇവരൊക്കെ ഏറെക്കുറെ സമാന കാലയളവിൽ ജനിച്ചവരും മലയാള കവിതയുടെ മാറിവരുന്ന ഭാവുകത്വ കാലഘട്ടത്തിനെ കൃത്യമായി നേരിടുകയും പരിചരിക്കുകയും ചെയ്തവരുമാണ്.
0: മുൻകാല കവിതാ സമ്പ്രദായങ്ങളെ നിരാകരിച്ചുകൊണ്ടുള്ള കാൽപ്പനികതാ പ്രസ്ഥാനത്തിന്റെ ആധിപത്യം ഉറപ്പിക്കുന്നത് ചങ്ങമ്പുഴ കവിതകളാണ്. ഈ കവിതാ പ്രസ്ഥാനത്തെ അറിഞ്ഞും അറിയാതെയും പിൻപറ്റിയവരാണ് സമകാലിക കവികളും പിൻകാല കവികളും. കാവ്യനിരൂപകനായ വിജു നായരങ്ങാടിയുടെ നിരീക്ഷണങ്ങൾ.
1: മലയാള കവിതയിൽ നാരായണഗുരുവിൽ നിന്ന് ആരംഭിക്കുന്ന കാൽപ്പനികതയുടെ ധാരയെ കുമാരനാശാന്റെ കവിത അതിൻ്റെ ഏറ്റവും സമ്മോഹനമായ അവസ്ഥയിൽ തുടർന്ന് ഏറ്റെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ആശാനിൽ നിന്ന് ആരംഭിക്കുന്ന ആ കാവ്യ പൈതൃക പഥം കാൽപ്പനിക കവിതയുടെ ഏറ്റവും മോഹനമായ അവസ്ഥയിൽ പിന്നീട് മലയാള കവിതയിൽ അനുഭവിപ്പിച്ചു തന്ന കവിയുടെ പേരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള.

കാൽപ്പനിക കവിതയുടെ പരകോടിയാണ് ചങ്ങമ്പുഴ കവിത. ഒരുപക്ഷെ ചങ്ങമ്പുഴ കവിത എഴുതിയ കാലഘട്ടത്തിൽ മലയാള കവിതയിൽ ചങ്ങമ്പുഴയെ അനുകരിച്ചുകൊണ്ട് മാത്രം കവിത എഴുതിയവരാണ് നിലനിന്ന് പോന്നിരുന്നത്. ഇടപ്പള്ളിയിൽ മാത്രം 144 കവികൾ ചങ്ങമ്പുഴയെ അനുകരിച്ച് എഴുതിയിരുന്നു എന്നാണ്. അതിനർത്ഥം മലയാളത്തിൽ കവിത എഴുതാൻ ശ്രമിച്ചവർ മുഴുവൻ ചങ്ങമ്പുഴയെ അനുകരിച്ചുകൊണ്ടിരുന്നു എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കവിതയുടെ രൂപതലം മാത്രമേ പക്ഷേ അനുകരണത്തിൽ വന്നുള്ളൂ, ഭാവതലം കവിതയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ചങ്ങമ്പുഴ സൃഷ്ടിച്ച ഈ കാൽപ്പനിക പരകോടിയെ, വിണ്ണിൽ നിന്ന് ജീവിതത്തെ കാണുകയും അനുഭവിക്കുകയും ചെയ്ത ആ കാവ്യാവസ്ഥയെ അക്കാലത്ത് തന്നെ മുറിച്ചു കടന്നത്

ചങ്ങമ്പുഴ ജനിച്ച അതേ വർഷത്തിൽ ജനിച്ച 1911 തന്നെ ജനിച്ച വൈലോപ്പിള്ളി ശ്രീധര മേനോനായിരുന്നു. വൈലോപ്പിള്ളി ഒരു ബ്രേക്കായിരുന്നു സത്യത്തിൽ മലയാള കവിതയിൽ. അത് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചങ്ങമ്പുഴയിൽ നിന്നുള്ള ഒരു തുടർച്ചയാണ് എന്ന് പറയാം. അത്തരത്തിൽ ഉള്ള മറ്റൊരു തുടർച്ചയായിരുന്നു കുഞ്ഞിരാമൻ നായർ. ഈ ഒരു കാവ്യധാര, ചങ്ങമ്പുഴയിൽ നിന്ന് പുറപ്പെട്ട ആ കാൽപ്പനികതയുടെ കാവ്യധാര വൈലോപ്പിള്ളിയിലും കുഞ്ഞിരാമൻ നായരിലും ഇടശ്ശേരിയിലും പല രീതികളിലാണ് പ്രവർത്തിച്ചത്. അവരിൽ നിന്ന് അത് അവിടെ അസ്തമിച്ചു പോവുകയായിരുന്നില്ല, മറിച്ച് അതിന് ഒരു പ്രത്യേക വിധാന സ്വഭാവം ഉണ്ടാവുകയും മലയാളത്തിൽ പിന്നീട് വന്ന പ്രധാന കവികൾ വയലാർ രാമവർമ്മ, പി ഭാസ്കരൻ, ഒ എൻ വി കുറുപ്പ്, വിഷ്ണു നാരായണൻ നമ്പൂതിരി, ഈ നാല് കവികളിലും തുടർന്ന് സുഗതകുമാരിയിലും ചങ്ങമ്പുഴ സൃഷ്ടിച്ച കാവ്യഭാവത്തിൻ്റെ കാവ്യലോകത്തിൻ്റെ സ്വാധീനതയും അതിൻ്റെ തുടർച്ചയും നമുക്ക് കണ്ടെത്താനാവും.

പിന്നീട് വരുന്ന ആധുനിക കവിത എന്ന സംവർഗത്തിൽ സച്ചിദാനന്ദനും അയ്യപ്പ പണിക്കരും കെ ജി ശങ്കരപ്പിള്ളയും ആറ്റൂർ രവിവർമ്മയും എൻ എൻ കക്കാടും അടക്കമുള്ള വലിയ ഒരു ധാര പിന്നീട് വരുന്നുണ്ട്. ആ ധാരയുടെ രണ്ടാം ഘട്ട കവിതയിൽ സംഭവിക്കുന്ന, അപ്പോൾ സച്ചിദാനന്ദൻ്റെയൊക്കെ 80s അവസാനത്തിൽ വരുന്ന ഇവനക്കൂടി പോലെയുള്ള കവിതകളിൽ വരുന്ന കെ ജി എസിൻ്റെ രണ്ടാം ഘട്ട കവിതകളിൽ, സവിശേഷമായി കൊച്ചിയിലെ വൃക്ഷങ്ങൾ പോലെയുള്ള കവിതകളിൽ വരുന്ന, തുടർന്ന് ഇങ്ങോട്ട് ആധുനികാനന്തര കവിതയ്ക്ക് തൊട്ടു മുമ്പ് ആധുനികതയുടെ അവസാന ഘട്ടത്തിൽ വരുന്ന ബാലേന്ദ്രൻ്റെ കവിതയിലും, പിന്നീട് വരുന്ന ആധുനികാനന്തര കവിതയിൽ പി പി രാമചന്ദ്രൻ്റെ കവിതയിലുമൊക്കെ നിലനിൽക്കുന്ന കാൽപ്പനിക അംശം, ഒരു പക്ഷേ അതിൻ്റെ ഏറ്റവും മോഹനമായ ഉത്ഭവസ്ഥാനം ചങ്ങമ്പുഴയുടെ കവിതയാണ് എന്ന് തന്നെ പറയാനാവും എന്നതാണ് മലയാള കവിതയുടെ ചരിത്രത്തെ സൂക്ഷ്മമായി പിന്തുടരുന്ന ഒരാൾക്ക് കണ്ടെത്താനാവുന്ന വിചിത്രമായ വസ്തുത.

0: ചങ്ങമ്പുഴ മലയാള കവിതയിൽ ഉണ്ടാക്കിയ ഭാവുകത്വ പരിണാമത്തെക്കുറിച്ച് എഴുത്തുകാരിയായ വി എം ഗിരിജ.
1: ചങ്ങമ്പുഴ ഒരു ലളിത കവിയാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും അദ്ദേഹം ഏറ്റവും വലിയൊരു പണ്ഡിതനായിരുന്നു. ചങ്ങമ്പുഴ മരിച്ചപ്പോൾ കുട്ടികൃഷ്ണമാരാര് എഴുതിയ അനുശോചന കുറിപ്പിൽ പറയുന്നുണ്ട്, മാതൃഭാഷ മാത്രം ശരണമായിട്ടുള്ള എന്നെ പോലുള്ളവർക്ക്, ഇംഗ്ലീഷ് നല്ലപോലെ അറിയാത്തവർക്ക് ചങ്ങമ്പുഴ പരിഭാഷപ്പെടുത്തി പരിചയപ്പെടുത്തി തന്നിരുന്ന കൃതികൾ വളരെയധികം ഉപകാരപ്രദമായിരുന്നു. അതായത് ഇപ്പൊ റഷ്യൻ സാഹിത്യം അല്ലെങ്കിൽ ഫ്രഞ്ച് സാഹിത്യമൊക്കെയാണല്ലോ നമുക്ക് പരിഭാഷപ്പെടുത്തി തന്നിരുന്നത് അക്കാലത്ത്. അതുമാത്രമല്ലാതെ ഒരുപാട് നോർവീജിയൻ ഭാഷ, സ്വിസ്, അങ്ങനെ പല ഭാഷകളിൽ നിന്നുള്ള അന്നത്തെ പ്രശസ്തരായ കവികളുടെയും നാടകകൃത്തുക്കളുടെയും നോവലിസ്റ്റുകളുടെയും കഥാകൃത്തുക്കളുടെയും ഒക്കെ രചനകൾ ചങ്ങമ്പുഴ തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാണ്ഡിത്യത്തിൽ നിന്ന് ഊർന്ന ലാളിത്യത്തിന് കുറച്ചും കൂടി ഒരു കണ്ണാടി തെളിമുണ്ടല്ലോ, അതായിരിക്കാം ചങ്ങമ്പുഴയുടെ ശൈലിയെ ഇത്രയധികം ജനപ്രിയമാക്കിയത്. പലരും പല കഥകളും പറയുന്നുണ്ട് ചങ്ങമ്പുഴയുടെ കൃതികൾ. എം ടി വാസുദേവൻ നായർ പറയുന്നുണ്ട്, രമണൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരും കൂടി പകർത്തിയെടുത്ത ഒരു രാത്രി കൊണ്ട് തിരിച്ച് കൊടുക്കണം, അതുകൊണ്ട് പകർത്തിയെടുത്ത കഥ പറയുന്നുണ്ട്. അതേപോലെ ജയമോഹൻ, തമിഴ് എഴുത്തുകാരനായ, തമിഴ് മലയാളം എഴുത്തുകാരനായ ജയമോഹൻ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന രമണൻ നോട്ട് ബുക്കിനെ പറ്റി പറയുന്നുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഇങ്ങനെ സാർവത്രികമായി വ്യാപിച്ച

ചങ്ങമ്പുഴ കവിത. അതിൻ്റെ രൂപം കൊണ്ട് മാത്രമല്ല പ്രണയം, പ്രകൃതി എന്നൊക്കെ തുടങ്ങി നമുക്ക് പെട്ടെന്ന് അടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും അത്ര കാര്യമായിട്ട് ചർച്ച ചെയ്തിരുന്നില്ല.

കുമാരനാശാനോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ണായി വാര്യരോ അനുരാഗത്തിനെ പറ്റിയും പ്രണയത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സാധാരണക്കാർക്ക് അതൊരു വിദൂരമായ കുറേയും കൂടി ഉയർന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ടാണ് തോന്നിയിരുന്നത്. പക്ഷെ ചങ്ങമ്പുഴയുടെ പ്രേമം പ്രണയം എന്ന് പറയുന്നത് യുവാക്കൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതാണ് ഒരു ഭാവുകത്വ പരിണാമം എന്ന് പറയുന്നത്, അതിലെ വികാരങ്ങളുടെ വിനിമയത്തിനെ പറ്റിയും കൂടി ഉള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ഭാഷ തനിച്ചു നിൽക്കില്ല. അപ്പം ഭാഷയും അതിൽ കൂടെ പറയുന്ന മനുഷ്യബന്ധങ്ങളൊക്കെ പുതുതായിരുന്നു. അതാണ് ചങ്ങമ്പുഴയ്ക്ക് അന്ന് അത്രയധികം ജനപ്രിയത ഉണ്ടാക്കിയത്. പെട്ടെന്ന് ഇത് എൻ്റെയാണല്ലോ, ഇത് എനിക്കും കൂടി മനസ്സിലാവുന്നതാണല്ലോ എന്ന് ഓരോരുത്തരും വിചാരിച്ചു. അതിലെ സംഗീതാത്മകത കൊണ്ടുകൂടിയാണ് കേട്ടോ, അതിലെ ദ്രാവിഡ വൃത്തത്തിലുള്ള പോമനക്കുട്ടൻ ഗോവിന്ദൻ എന്ന അങ്ങനെ ഓമനക്കുട്ടൻ പോലെ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മുകളിൽ എഴുതിയിരുന്നത് തന്നെ. അപ്പം പെട്ടെന്ന് പാടാവുന്ന തരത്തിലുള്ള ശീലുകളും പ്രധാനമായിരുന്നു.

വളരെ ചെറിയ ഒരു കാലയളവാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എങ്കിലും മലയാള കവിതയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭം കൂടിയായി ചങ്ങമ്പുഴയുടെ കവിത മാറി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കവിതയ്ക്കകത്ത് കാൽപ്പനിക ധാരയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥ സൂക്ഷിച്ചു എന്നതിനൊപ്പം ഒരു പക്ഷേ നാരായണ ഗുരുവിൻ്റെ കവിതയിൽ നാം കണ്ടുമുട്ടുന്ന മൃത്യു അവബോധം ആശാന്റെ കവിതയിലേക്ക് എത്തുമ്പോഴേക്കും മൃത്യുബോധമായി തന്നെ തനിക്ക് പിന്നാലെ വരുന്നുണ്ട് മൃത്യു എന്ന ഒരു തോന്നലായി തന്നെ ഉറച്ചു കഴിഞ്ഞിരുന്നു. ഈ ബോധത്തെ ചങ്ങമ്പുഴ തൻ്റെ കവിതയിലേക്ക് എത്തുമ്പോഴേക്കും മൃത്യുവിനോടുള്ള ഉപാസനയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.

ചങ്ങമ്പുഴ കവിത അങ്ങേയറ്റം സംഗീതാത്മകമാണ്, അങ്ങേയറ്റം ഭാവനാനിഷ്ഠമാണ്, അങ്ങേയറ്റം കാൽപ്പനികമാണ് എന്നെല്ലാമുള്ള വായനകൾ നിലനിൽക്കെ തന്നെ ഈ കവിതയ്ക്കകത്തെ സംഗീതവും പ്രണയവും ഭാവനയും എല്ലാം തന്നെ ചങ്ങമ്പുഴ യഥാർത്ഥത്തിൽ കേന്ദ്രീകരിച്ചിരുന്നത് മൃത്യു എന്നു പറയുന്ന അവസ്ഥാവിശേഷത്തോടായിരുന്നു. മൃത്യുവിലേക്ക് എത്തുക എന്നതായിരുന്നു. ആരുവാങ്ങും ഇന്ന് ആരുവാങ്ങും ഈ ആരാമത്തിൻ്റെ രോമാഞ്ചം എന്ന് ആരംഭിക്കുന്ന ചങ്ങമ്പുഴയുടെ കാവ്യലോകം മൃത്യു വാങ്ങും എന്ന് തന്നെയായിരുന്നു. ആവർത്തിച്ച് അത് ആ കവിതയിൽ പ്രത്യക്ഷപ്പെട്ടു. മരണത്തിൻ്റെ ഏകദേശം തൊട്ടുമുമ്പ് എന്ന മട്ടിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായ മനസ്വിനി എന്ന കവിത, മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലേ നിന്നു ലളിതേ എന്ന് തന്നെയാണ്. നിന്നു ലളിതേ നീയൻ മുന്നിൽ നിർവൃതി തൻ പൊൻകതിർ പോലെ, ആ നിൽക്കുന്ന ലളിത മൃത്യു തന്നെയായിരുന്നു. മരണത്തെ അത്രമേൽ ആഹ്ലാദത്തോടെയും ആർജവത്തോടെയും അഭിമാനത്തോടെയും സ്നേഹപൂർണമായും സ്വീകരിച്ച കവിയായിരുന്നു മലയാളത്തിൽ ചങ്ങമ്പുഴ.

0: തന്റെ പ്രിയപ്പെട്ട ചങ്ങമ്പുഴ കവിതയെക്കുറിച്ച്, മനസ്വിനിയെക്കുറിച്ച് എഴുത്തുകാരിയായ വി എം ഗിരിജ.
1: മലയാള കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് മലയാള കവിതാ ചരിത്രത്തിൽ. എന്നാൽ ചങ്ങമ്പുഴ ഏതിനു വേണ്ടിയാണോ പ്രശസ്തമായിരിക്കുന്നത്, ആ ലാളിത്യം, സുകുമാരത തുടങ്ങിയ കാര്യങ്ങളാണോ മനസ്വിനിയിലുള്ളത്? മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ, മഞ്ചിമ വിടരും പുലർകാലെ, ഇതൊക്കെ എളുപ്പമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊന്നും എളുപ്പമുള്ള വാക്കുകളൊന്നുമല്ല, കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ളതും സംസ്കൃത ഭാഷയോട് ചേർന്ന് നിൽക്കുന്നതും ഒക്കെയാണ്.

പക്ഷേ അതിൽ ചങ്ങമ്പുഴ താൻ അറിയാതെ ഒരുപാട് ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രാചീനമായിട്ടുള്ള പ്രതീകങ്ങൾ, ആർക്കിടൈപ്പ് എന്നൊക്കെ, പിന്നെ യുങ്ങിയൻ ഫിലോസഫിയിലൊക്കെ പറഞ്ഞ പോലെ ഒറ്റപ്പത്തിയുടായിരം ഉടലുകൾ കെട്ടു പിണഞ്ഞൊരു കരിനാഗം, ചന്ദനലതയിൽ അധോമുഖ ശയനം, ചന്തമുടങ്ങനെ ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ചന്ദന മരത്തിലുള്ള ഒരു കരിനാഗം എന്നൊക്കെ പറയുന്ന മുടിയെ പറ്റിയാണെങ്കിലും അത് ലൈംഗികതയുടേതായിട്ടുള്ള കുറേ സ്പർശങ്ങളെയും അനുഭൂതികളെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു നമ്മളുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള വികാരത്തിൻ്റെ തലങ്ങളിൽ നിന്ന് പൊന്തി വരുന്ന പ്രതീകങ്ങളും, പിന്നെ സ്ത്രീ എന്താണെന്നുള്ളതും, അവള് ഒരു സാധാരണ എല്ലാം സൗന്ദര്യത്തിനെ പറ്റിയാണ് ചങ്ങമ്പുഴയുടെ സ്ത്രീത്വത്തിൽ ധാരാളം പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മൃദുലമായിട്ടുള്ളത്, പേലവമായിട്ടുള്ളത്, വൈകാരികമായിട്ടുള്ളത്, അങ്ങനെയൊക്കെയാണല്ലോ. ഏകാന്തമായിട്ടുള്ളത്, ശ്യാമളെ സഖി ഞാനൊരു വെറും കാനനത്തിലെ പൂവല്ലേ, ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ഏകാന്തത തുടങ്ങിയ ആ മൂല്യങ്ങളൊന്നും നമുക്ക് അധികം നമ്മളുടെ കവിതാ പാരമ്പര്യത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ സ്ത്രീകളെ പറ്റി പറയായിരുന്നു. എന്നാൽ മനസ്വിനിയിൽ അങ്ങനെയല്ല. മനസ്വിനിയിൽ എത്രമാത്രം ചങ്ങമ്പുഴ ജീവിതത്തിലും പിന്നെ കവിതയിലും ദേഹത്തിനെ പറ്റി, ഉടലിൻ്റെ ഭംഗിയെ പറ്റി, സ്പർശങ്ങളെ പറ്റി, ചുംബനങ്ങളെ പറ്റി, പുഞ്ചിരികളെയൊക്കെ പറ്റി പറഞ്ഞിരുന്നു. അതിലപ്പുറമുള്ളൊരു സ്ത്രീത്വത്തിനെയാണ് മനസ്വിനിയിൽ പറയാൻ ശ്രമിക്കുന്നത്. എൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ തന്നെ വളരെ ജാഗ്രതയാവുന്ന ഒരു കൂട്ടുകാരി.

നീ മറഞ്ഞാലും തിരയടിക്കും നീലക്കുയിലേ നിൻ ഗാനം എന്ന് ചങ്ങമ്പുഴ തന്നെ ഒരിക്കൽ എഴുതിയത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രവചനാത്മകമായ ഒന്നായി ഭവിക്കുകയായിരുന്നു. ഈ വരികൾ എഴുതിയ കവി ചെറുപ്രായത്തിൽ തന്നെ ഇഹലോകത്തിൽ നിന്ന് പറന്ന് മറഞ്ഞു പോയിട്ടും ഇന്നും അവരുടെ മനസ്സിൽ തിരയടിക്കുകയാണ്. അണമുറിയാത്ത ഹൃദയവികാരങ്ങൾ അലതല്ലുന്ന കാവ്യാത്മകമായ ആ ഗാന നിർജ്ജരി.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ലളിത ഗാനങ്ങൾ ആദ്യം കേൾക്കാം. കെ കെ കൃഷ്ണദാസ് പാടിയ ഒരു ഗാനം, പാടാത്ത പാട്ടിൻ, ഇന്നു തുടങ്ങുന്നു. രചന പൂവച്ചൽ ഖാദർ, സംഗീതം കെ രാഘവൻ.

0: നമസ്കാരം. വാർത്താജാലകത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളും വിശേഷങ്ങളും.
1: സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചതാണ് പോയ വാരത്തിലെ പ്രധാന വാർത്ത. കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ 43-കാരനാണ് ജൂൺ 11 രോഗം സ്ഥിരീകരിച്ചത്. നിപ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 100-ലേറെ പേരുണ്ട്. എന്നാൽ പിന്നീട് ആരുടെയും പരിശോധനാ ഫലം പോസിറ്റീവാകാത്തതും മിക്കവർക്കും ഗുരുതര രോഗലക്ഷണങ്ങളില്ലാത്തതും ആശ്വാസകരമാണ്. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ചതാണ് മറ്റൊരു പ്രധാന വാർത്ത. പ്രിയദർശിനി എന്ന പേരിൽ നടപ്പാക്കിയ പദ്ധതിയിൽ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും യാത്ര സൗജന്യമായിരിക്കും. സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങളും സാമൂഹ്യ നീതിയും ഉറപ്പാക്കി വിദ്യാഭ്യാസവും തൊഴിലും ആരോഗ്യവും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. ലോകകപ്പ് ഫുട്ബോളിന് തുടക്കമായതാണ് കായികരംഗത്തെ പ്രധാന വാർത്ത. US, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളിലായാണ് ഇത്തവണ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ. വർണ്ണാഭമായ ആഘോഷപൊലിമയോടെ മെക്സിക്കോയിൽ ഫുട്ബോൾ ആരവത്തിന് തുടക്കമായതോടെ ലോകകപ്പ് ആവേശത്തിലേക്ക് കേരളക്കരയും ചുവടുവെച്ചു കഴിഞ്ഞു. ഫാൻ ക്ലബ്ബുകളുടെ കൂറ്റൻ ബോർഡുകളും വലിയ സ്ക്രീനിൽ പ്രദർശനങ്ങളുമായാണ് നാടെങ്ങും ലോകകപ്പിനെ വരവേറ്റത്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് രാജ്യത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതാണ് ദേശീയ തലത്തിലെ പ്രധാന വാർത്ത. കൊൽക്കത്തയിൽ സംഘടിപ്പിക്കുന്ന ദേശീയതല പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിലാണ് ഇത്തവണ ദിനാചരണം. വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര കാര്യാലയങ്ങളുടെ സഹകരണത്തോടെ ആഗോളതലത്തിൽ 2500 കേന്ദ്രങ്ങളിൽ വിപുലമായ യോഗാ ദിന പരിപാടികൾ സംഘടിപ്പിക്കും. മാസങ്ങൾ നീണ്ടുനിന്ന US ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനും ആഗോള ഇന്ധന വിതരണത്തിന്റെ 1/5 കൈകാര്യം ചെയ്യുന്ന ഹോർമൂസ് കടലിടുക്ക് തുറക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ അന്തിമ സമാധാന കരാറിലെത്തിയതാണ് അന്താരാഷ്ട്ര തലത്തിലെ പ്രധാന വാർത്ത. ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധം അമേരിക്ക അവസാനിപ്പിക്കുമെന്നും വെള്ളിയാഴ്ച ഇരു രാജ്യങ്ങളും സ്വിറ്റ്സർലൻഡിൽ സമാധാന കരാറിൽ ഒപ്പുവെക്കുമെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. ഔദ്യോഗികമായി കരാർ ഒപ്പുവെക്കുന്നതോടെ വരും ദിവസങ്ങളിൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കുകയും മേഖലയിൽ സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.

വാർത്താജാലകം ഇന്ന് പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്തത് സംബന്ധിച്ചാണ്. കോഴിക്കോട് ഫറോക്ക് സ്വദേശിക്ക് ജൂൺ 11 രോഗബാധ സ്ഥിരീകരിച്ചെങ്കിലും കൂടുതൽ പേരിലേക്ക് പകർന്നിട്ടില്ലെന്നാണ് അനുമാനം. ജാഗ്രതയും മുൻകരുതൽ നടപടികളും തുടരുന്ന സാഹചര്യത്തിൽ നിപ രോഗബാധയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് വിശദമായി അറിയാം. വാർത്താജാലകത്തിൽ ഇന്ന് നമുക്കൊപ്പം കേരളത്തിലെ ആദ്യ നിപ വൈറസ് ബാധ തിരിച്ചറിഞ്ഞ കോഴിക്കോട്ടെ പ്രമുഖ ക്രിട്ടിക്കൽ കെയർ ഫിസിഷ്യൻ ഡോക്ടർ അനൂപ് കുമാർ AS.

0: സംസ്ഥാനം വീണ്ടും നിപ ഭീതിയിലാണ്. ഒരാഴ്ച മുൻപാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശിയിൽ നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ആദ്യ വൈറസ് സാന്നിധ്യത്തിന് ശേഷം പിന്നീട് പലതവണ സംസ്ഥാനത്ത് നിപ സ്ഥിരീകരിച്ചപ്പോഴും വ്യാപന തോത് കുറവായിരുന്നു. ആവർത്തിച്ച് വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. നിപ ആദ്യമായി കണ്ടെത്തിയത് മലേഷ്യയിലാണ്. വവ്വാലുകൾ പരത്തുന്ന ഈ അസുഖത്തിന്റെ മൂലസ്രോതസ് സംബന്ധിച്ചും മനുഷ്യനിലേക്ക് പകരുന്നത് സംബന്ധിച്ചും ഇപ്പോഴും അവ്യക്തതകളുണ്ട്.
1: മനുഷ്യരുടെ തലച്ചോറിനെയും അതേപോലെ തന്നെ ശ്വാസകോശത്തെയും ബാധിക്കുന്ന പാരാമിക്സോ വൈറസ് വിഭാഗത്തിൽപ്പെട്ട ഒരു RNA വൈറസ് ആണ് നിപ വൈറസ്. 1998 സെപ്റ്റംബറിനും 99 ഫെബ്രുവരിക്കും ഇടയിൽ മലേഷ്യയിൽ ഏകദേശം 265 ആൾക്കാരിലാണ് ഈ രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം 2001 ബംഗ്ലാദേശിലും അതേപോലെ തന്നെ ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാൾ സിലിഗുരി എന്ന് പറയുന്ന സ്ഥലത്തും സമാനമായ രോഗലക്ഷണങ്ങൾ രോഗികളിൽ കാണുന്നത്. കേരളത്തിലേക്ക് 2018 രോഗം വന്നപ്പോൾ നമുക്ക് മുമ്പേ അറിയാം ഈ നിപ വൈറസിന്റെ മൂലസ്രോതസ്സുകൾ വവ്വാലുകളാണ്. നമ്മുടെ നാട്ടിൽ അത് ഇപ്പോഴും ഏത് രീതിയിലാണ് കൃത്യമായി വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്നത് എന്നുള്ളതിനെ പറ്റി വ്യക്തതയില്ല. അതൊരു ശാസ്ത്രത്തിന്റെ പരിമിതിയാണ്.
0: ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സമയത്ത് നിപ വൈറസിനെ തിരിച്ചറിയാനും ഫലപ്രദമായി പ്രതിരോധിക്കാനും

0: സാധിച്ചതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടം. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങളും അനുഭവ സമ്പന്നരായ ഡോക്ടർമാരും ഈ നേട്ടത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഉയർന്ന സാക്ഷരതയും സാമൂഹ്യബോധവും രോഗപ്രതിരോധത്തിൽ നിർണായകമായി. മുൻനിര ആരോഗ്യ പ്രവർത്തകരും ഭരണകൂടവും ഒറ്റക്കെട്ടായി നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെയാണ് നിപയെ അതിജീവിക്കാൻ സാധിച്ചത്. പിന്നീട് പലതവണ രോഗബാധ റിപ്പോർട്ട് ചെയ്തപ്പോഴും ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും നമുക്കായി.
1: മുമ്പൊരു പരിചയവും ഇത്തരം രോഗങ്ങളെ നിയന്ത്രിച്ചിട്ട് ഇന്ത്യയിലോ കേരളത്തിലോ ഇല്ലാതിരുന്നിട്ടും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളൊക്കെ വളരെ ഉണർന്നു പ്രവർത്തിക്കുകയും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള സഹായം കിട്ടുകയും അതിന്റെ ഭാഗമായി ഈ രോഗികളുമായി അടുത്ത് ബന്ധപ്പെട്ട ആൾക്കാരെ മുഴുവൻ ഐഡന്റിഫൈ ചെയ്ത് ആ കോൺടാക്ടറൈസ് ചെയ്യാനും അവരെയൊക്കെ നമുക്ക് മാറ്റി നിർത്താനും അവരിലൊക്കെ രോഗലക്ഷണങ്ങൾ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അതൊരു മനസ്സിലാക്കാനും അവരെയൊക്കെ ഐസൊലേറ്റ് ചെയ്യാനും സാധിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു വലിയ രീതിയിലേക്ക് വരുന്ന ഒരു ഔട്ട് ബ്രേക്ക് നിയന്ത്രിച്ചു നിർത്താൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. ലോകം തന്നെ അതിനെ അത്ഭുതത്തോടുകൂടിയാണ് കണ്ടത്. ഇന്നും അത് ലോകാരോഗ്യ സംഘടനയുടെ ഒക്കെ ഹെൽത്ത് പ്രിപ്പയർനെസ് സൈറ്റിലും ഹെൽത്ത് എമർജൻസി സൈറ്റിലും ഒക്കെ കൃത്യമായി പറയുന്നുണ്ട്.
0: നിപ രോഗബാധയിൽ ഏറ്റവും അപകടകരമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കേണ്ടി വരുന്നവരാണ് ആരോഗ്യ പ്രവർത്തകർ. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഇടം പിടിക്കുന്നവരിലേറെയും മുൻനിര ആരോഗ്യ പ്രവർത്തകരാണ്. കേരളത്തിന്റെ നിപ അതിജീവനത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ സമർപ്പണവും ഇച്ഛാശക്തിയും സമാനതകളില്ലാത്തതായിരുന്നു. രോഗി പരിചരണത്തിലും ആശുപത്രി സുരക്ഷയിലും ആരോഗ്യ പ്രവർത്തകരുടെ വ്യക്തി സുരക്ഷയിലുമെല്ലാം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ഈ സാഹചര്യത്തിൽ അനിവാര്യമാണ്. എങ്കിലും പ്രാരംഭ രോഗലക്ഷണങ്ങളിലൂടെ മാത്രം പലപ്പോഴും നിപ തിരിച്ചറിയാനാവാത്തതാണ് ആരോഗ്യ പ്രവർത്തകർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി.
1: മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ വ്യാപന ശക്തി വളരെ കൂടിയ ഒരു വൈറസ് ആയതുകൊണ്ടും രോഗലക്ഷണമുള്ള ആൾക്കാരിൽ നിന്നാണ് ഈ വൈറസ് വ്യാപനം നടക്കുന്നത് എന്ന് ഉള്ളതും കൊണ്ട് തന്നെ ഈ രോഗിയെ ചികിത്സിക്കുന്ന ആരോഗ്യ പ്രവർത്തകരാണ് രോഗം വരാൻ വളരെ റിസ്ക് ആയിട്ടുള്ള ആൾക്കാർ. ഇതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളുമായി വരുന്ന രോഗികളെ ഐസൊലേറ്റ് ചെയ്യുകയും നിപ പരിശോധന നടത്തി അത് നെഗറ്റീവ് ആയ ശേഷം മാത്രം ഐസൊലേഷനിൽ നിന്ന് മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ കൃത്യമായ രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് രോഗം വരുന്നത് തടയാനുള്ള ഒരു കാര്യം. പക്ഷെ ഇതിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രോഗിയിലടക്കം തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു രോഗലക്ഷണങ്ങളല്ല രോഗിക്ക് ഉണ്ടായിരുന്നത്. ബാക്കി പരിശോധനകളും MRI പരിശോധനകളും ഈ രോഗലക്ഷണങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി വായിക്കുമ്പോഴാണ് അതൊരു നിപ്പ പോലെയുള്ള സാധ്യതയിലേക്ക് തോന്നിയതും ടെസ്റ്റ് നടത്തുകയൊക്കെ ചെയ്തതും. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരും മറ്റ് രോഗിയുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഈ എക്സ്പോസ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്.
0: നിപ രോഗബാധ സ്ഥിരീകരിച്ചാൽ ആദ്യ നടപടികൾ സമ്പർക്ക പട്ടിക തയ്യാറാക്കലും ക്വാറന്റൈൻ ഏർപ്പെടുത്തലുമാണ്. ക്വാറന്റൈൻ, ഐസൊലേഷൻ തുടങ്ങിയ വാക്കുകൾ പോലും മലയാളിക്ക് സുപരിചിതമായത് നിപ വ്യാപന സാഹചര്യത്തിലാണ്. രോഗവ്യാപനത്തിന് സാധ്യതയേറിയ സമയത്ത് വൈറസ് ബാധിതരെ മറ്റാളുകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാതെ നോക്കേണ്ടത് അനിവാര്യമാണ്. ഇതിന്റെ ഭാഗമായി പലപ്പോഴും രോഗവ്യാപനമേറിയ പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണുകളായി തിരിച്ച് നിയന്ത്രണങ്ങൾ ശക്തമാക്കാറുണ്ട്. ഇത്തവണ രോഗവ്യാപനം രൂക്ഷമാകാത്ത സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോൺ ഏർപ്പെടുത്തേണ്ടി വന്നിട്ടില്ലെന്നതും ആശ്വാസകരമാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം രോഗപ്രതിരോധത്തിൽ ഏറെ നിർണായകമാണ്.
1: ഈ നിപ്പ വൈറസ് പോലെ തന്നെ രോഗവ്യാപനത്തിന് സാധ്യതയുള്ള വൈറസുകളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു രീതിയാണ് രോഗിയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട ആൾക്കാരെ മുഴുവൻ കണ്ടുപിടിക്കുകയും ഈ രോഗത്തിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് വരെ നിപ്പയുടെ കാര്യത്തിൽ 3 ആഴ്ചയാണ് കണക്കാക്കാറ്. ആ 3 ആഴ്ച അവരെ മറ്റാൾക്കാരുമായി സമ്പർക്കത്തിലില്ലാതെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്. ഈ ക്വാറന്റൈനിലുള്ള ഏതെങ്കിലും രോഗികളിൽ രോഗലക്ഷണം വരികയാണെങ്കിൽ ഉടനടി അവർക്ക് ടെസ്റ്റ് നടത്തുകയും ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അവരെ പ്രത്യേക രീതിയിലുള്ള ഐസൊലേഷൻ റൂമിൽ മാറ്റിയ ശേഷം ചികിത്സ നടത്തുകയും ചെയ്യാം. പക്ഷെ ഇപ്പോ കണ്ടെയ്ൻമെന്റ് സോണുകളുടെ കാര്യങ്ങളൊക്കെ കോൺട്രവേഴ്സിയലാണ്. കാരണം ഈ കണ്ടെയ്ൻമെന്റ് സോൺ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ സമയത്തും ഫലപ്രദമായ രീതിയല്ല. പക്ഷെ ഒന്നിൽ കൂടുതൽ കേസ് വരികയും അവർക്ക് കൂടുതൽ കോണ്ടാക്ട്സ് ഉണ്ടെന്ന് തോന്നുകയും അത് നമുക്ക് വ്യക്തമായി നിർവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കണ്ടെയ്ൻമെന്റ് സോണുകൾ വേണ്ടി വന്നേക്കാം.
0: നിപ വൈറസിനെതിരെ ഫലപ്രദമായ മരുന്നുകളോ വാക്സിനുകളോ നിലവിൽ ലഭ്യമല്ല. ലഭ്യമായതും ഉപയോഗിക്കുന്നതുമായ മരുന്നുകളുടെ ഫലപ്രാപ്തിയിൽ പോലും വ്യക്തതയില്ലാത്തതിനാലാണ് നിപ ബാധിച്ചവരിൽ പലരും മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നത്. രോഗം മൂർച്ഛിച്ചാൽ പലപ്പോഴും ആരോഗ്യ സംവിധാനങ്ങൾ നിസ്സഹായമാണെന്നതാണ് വസ്തുത.

0: ഇതാണ് നിപയുടെ മരണനിരക്ക് ഉയരാൻ കാരണമാകുന്നത്. എങ്കിലും നിപയെ അതിജീവിച്ചവരും നമുക്കിടയിലുണ്ട്. മോണോക്ലോണൽ ആന്റിബോഡി ഉൾപ്പെടെ നിപയ്ക്കെതിരെ ഫലപ്രദമായേക്കാമെന്ന് കരുതുന്ന മരുന്നുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഗവേഷണങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുകയാണ്.
1: നിപ വൈറസിന്റെ ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതുവരെ ഒരു രീതിയിലുള്ള ആന്റിവൈറൽ മരുന്നും 100% ഫലപ്രദമാണെന്ന് തെളിയിക്കുകയോ അത്തരത്തിൽ വലിയ രീതിയിലുള്ള പഠനങ്ങൾ നടക്കുകയോ ചെയ്തിട്ടില്ല. കാരണം പല പ്രാവശ്യവും രോഗം വരുമ്പോൾ അത് വളരെ ലിമിറ്റഡ് ആയ രോഗികളിലേക്ക് മാത്രമേ വരാറുള്ളൂ. എന്നാലും നമ്മൾ തുടക്കത്തിലൊക്കെ റിബാവൈറിൻ എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഉപയോഗിച്ചത്. മറ്റൊരു മരുന്ന് നമ്മളിപ്പോൾ എബോളയ്ക്കും മുമ്പ് കോവിഡിനൊക്കെ ഉപയോഗിച്ച റെംഡെസിവിർ എന്നുള്ള മരുന്നാണ്. ഇത് ചികിത്സയുടെ ഒരു ഭാഗം മാത്രമാണ്, പ്രധാനമായും സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു ചികിത്സാ രീതിയാണ് മോണോക്ലോണൽ ആന്റിബോഡി. അത് നമ്മൾ ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് എന്നാണ് അത് ഇന്ത്യയിലേക്ക് വരുത്തിയത്. നമ്മൾ ഇന്ത്യയെ തന്നെ നമ്മളത് ഉത്പാദിപ്പിക്കാനുള്ള പരീക്ഷണങ്ങളൊക്കെ അതിന്റെ അവസാന ഘട്ടത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പൊ 2026 രോഗിയിലും തുടക്കത്തിൽ തന്നെ റിബാവൈറിൻ എന്ന് പറയുന്ന മരുന്നും അതിനുശേഷം ഈ മോണോക്ലോണൽ ആന്റിബോഡിയും ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്.
0: ഏതൊരു രോഗത്തിനും എന്ന പോലെ രോഗിയുടെയും കുടുംബത്തിന്റെയും മാനസികാരോഗ്യവും സമൂഹത്തിന്റെ പിന്തുണയും നിപ പ്രതിരോധത്തിലും ഏറെ പ്രധാനമാണ്. ഈ രംഗത്തെ ഫലപ്രദമായ ഇടപെടലാണ് 2018 നിപയെ അതിജീവിക്കാൻ നമ്മെ സഹായിച്ചതും. രോഗബാധിതരെയും കുടുംബങ്ങളെയും മനസ്സുകൊണ്ട് ചേർത്തുപിടിക്കാനും അവർക്ക് ആശ്വാസമേകാനും ആത്മവിശ്വാസം പകരാനും സമൂഹം ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കണം. വ്യാജ പ്രചാരണങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കി ജാഗ്രതയോടെ നാടിനായി ഒരുമിക്കണം. കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ വസ്തുതകൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ സമൂഹത്തെ സജ്ജമാക്കണം.
1: പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ, ഈ രോഗം എപ്പോഴാണ് ബാധിക്കുന്നത്. കാരണം നമ്മളൊരു റൂട്ട് മാപ്പ് വരുന്നു, അപ്പൊ ആ ഭാഗത്തേക്ക് പോയ ആൾക്കാരൊക്കെ പരിഭ്രാന്തരാകുന്നു. നിപയുടെ അനുഭവത്തിൽ ഇതുവരെ രോഗികളിൽ നിന്ന് മാത്രമാണ് രോഗവ്യാപനം നടക്കുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ തന്നെ ഈ രോഗം വന്നു കഴിഞ്ഞാൽ മരണസാധ്യത കൂടുതലാണെന്നുള്ള ഒരു വസ്തുത നമുക്ക് അംഗീകരിക്കുകയും ചെയ്യേണ്ടി വരും. നിപ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ രോഗിയുടെയും അതേപോലെ ബന്ധുക്കളുടെയും ആ പ്രദേശത്തെ ആൾക്കാർക്കൊക്കെ തന്നെ നമ്മൾ വ്യക്തമായ രീതിയിൽ ഈ രോഗത്തെ പറ്റിയുള്ള ഒരു അവബോധം ഉണ്ടാക്കുകയും അനാവശ്യമായി ഭീതിയിലേക്ക് പോവാതിരിക്കുകയും ചെയ്യേണ്ട ഒരു ബോധവൽക്കരണം, അത് വളരെ അത്യാവശ്യമാണ്. അത് 2018 മുതൽ വളരെ കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഇപ്പം മീഡിയാസിലൂടെയൊക്കെയുള്ള തന്നെ കാര്യങ്ങളിലൂടെയും ഈ രോഗത്തെ പറ്റി കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് വ്യക്തമായ ധാരണ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
0: വീണ്ടും നിപ സ്ഥിരീകരിച്ചത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ആശങ്കയിൽ കവിഞ്ഞ ആത്മവിശ്വാസം നമുക്കുണ്ട്. നിപയെ തിരിച്ചറിയുന്നതിലും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുന്നതിലും നാം തീർത്ത കേരള മാതൃകയാണ് ആ ആത്മവിശ്വാസം. എങ്കിലും ജാഗ്രത കൈവെടിയാതെ വസ്തുതകൾ തിരിച്ചറിഞ്ഞ് സാമൂഹ്യ ഉത്തരവാദിത്വത്തോടെ നമുക്ക് പ്രതിരോധം തീർക്കാം. ഇനിയൊരാൾ നിപ കാരണം മരണത്തിന് കീഴടങ്ങാതിരിക്കട്ടെ.

വാർത്താജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായി എത്തിയത് കേരളത്തിലെ ആദ്യ നിപ വൈറസ് ബാധ തിരിച്ചറിഞ്ഞ കോഴിക്കോട്ടെ പ്രമുഖ ക്രിട്ടിക്കൽ കെയർ ഫിസിഷ്യൻ ഡോക്ടർ അനൂപ് കുമാർ എ എസ്. ആശയം ഏകോപനം വൈ പി ഹബീബ് റഹ്മാൻ. അവതരണം സബിത ആനന്ദ്. എഡിറ്റർ വി കെ സുരേഷ്. തയ്യാറാക്കിയത് കവിതാ കൃഷ്ണൻ. വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ ആദ്യം കേൾക്കാം കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഒരു ഗാനം. സംഗീതം ജി ദേവരാജൻ, ഗാനരചന വയലാർ രാമവർമ്മ.

0: പാർട്ടി വേണം.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
0: ഐഡിയ, ഇവിടെ തന്നെയാവാം പാർട്ടി. പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
2: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ഇനി കേൾക്കാം വയലാർ രാമവർമ്മ എഴുതി, MK അർജുനൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഒരു ഗാനം, ചിത്രം ചീനവല.

ഇനി എസ് ജാനകി പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം കുട്ടിച്ചാത്തൻ, സംഗീതം ആർ കെ ശേഖർ, ഗാനരചന വയലാർ രാമവർമ്മ.

കേൾക്കാം വയലാർ രാമവർമ്മ രചിച്ച സലീൽ ചൗധരി സംഗീതം നൽകി എസ് ജാനകി പാടിയ ഗാനം, ചിത്രം നീലപ്പൊന്മാൻ.

0: സുവർണ മലരുകൾ.
1: ലളിത ഗാനങ്ങൾ ആദ്യം കേൾക്കാം. ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം, വാടിയ പൂവിൻ എന്ന് തുടങ്ങുന്നു. രചന ഏഴുമംഗലം കരുണാകരൻ.

പുന്നൂർ കെ കരുണാകരൻ രചിച്ച്, കടുത്തുരുത്തി ടി ആർ രാധാകൃഷ്ണൻ സംഗീതം നൽകി, പി സജിത പാടിയ ഗാനം വയലേലകളിൽ എന്നു തുടങ്ങുന്നു.

വിരഹിണി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. വി ടി മുരളി പാടിയത്. രചന കാപ്പിൽ വി സുകുമാരൻ, സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ള.

ഇനി കേൾക്കാം രേഖ മേനോൻ പാടിയ ഒരു ഗാനം. ഈ സന്ധ്യയും ഇന്ന് തുടങ്ങുന്നു. രചന ഖാൻകാവിൽ, സംഗീതം ഹരിപ്പാട് KPN പിള്ള.

ചെങ്ങന്നൂർ ശ്രീകുമാർ പാടിയ ഗൗരി മനോഹരി എന്നു തുടങ്ങുന്ന ഗാനമാണ് ഇനി. രചന കെ വി ശബരിമണി, സംഗീതം നെടുമങ്ങാട് ശശിധരൻ നായർ.

0: ലളിതഗാനങ്ങൾ സമാപിച്ചു.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400224440.
3: 9400224440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
0: ഇനി 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളെ ഏറെ പ്രയാസപ്പെടുത്തുന്ന ഒരു രോഗാവസ്ഥയാണ് ആസ്മ. ഈ രോഗത്തിന്റെ ചികിത്സയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും രക്ഷിതാക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിലെ ആസ്മയും പരിഹാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ ആസ്മ എങ്ങനെ നമ്മൾ കാണണം, അതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്താൽ നമുക്ക് ആസ്മ എന്നുള്ള രോഗം വരാതിരിക്കാം, ഇതിനെപ്പറ്റിയൊക്കെയാണ്. അതിൽ എന്താണ് ആസ്മയെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ആസ്മ എന്നുള്ള രോഗം കുട്ടികളുടെ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ശ്വാസനാളത്തിൽ നീര് ഉണ്ടാകുന്നു, അതായത് എഡീമ എന്ന് പറയും. ഈ നീരുണ്ടാകുന്നതിനോടൊപ്പം തന്നെ ശ്വാസനാളത്തിന് ചുറ്റുമുള്ള മസിൽസ്, സ്മൂത്ത് മസിൽസ് ആണത്, ഈ മസിൽസ് ചുരുങ്ങുന്നു. അപ്പോൾ നീരുണ്ടാകുന്നു, മാത്രമല്ല ശ്വാസനാളം ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ ചുരുങ്ങുന്നത് കൊണ്ട് ശ്വാസനാളത്തിൻ്റെ വ്യാപ്തി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ശ്വാസനാളം നീരടിക്കുന്നു, ശ്വാസനാളം ചുരുങ്ങുന്നു, ഇതുകൊണ്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. അതായത് ശ്വാസം വിടാനുള്ള പ്രയാസമാണ് ആസ്മയിൽ ആദ്യം ഉണ്ടാകുന്നത്. ഇത് കാലക്രമേണ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും ആയി മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്വാസം വിടാനും ശ്വാസം എടുക്കാനും ഉള്ള ഒരു ബുദ്ധിമുട്ടായി ആസ്മ മാറുന്നുണ്ട്. പല കുഞ്ഞുങ്ങൾക്കും പല രീതിയിലാണ് ഈ ശ്വാസം മുട്ടൽ പുറത്ത് കാണുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം, 5 വയസ്സിന് താഴെ, 5 വയസ്സിന് മുകളിൽ, 12 വയസ്സിന് മുകളിൽ എന്നുള്ള രീതിയിൽ. ഇതിൽ 5 വയസ്സിന് താഴെ കൂടുതലായിട്ട് കുട്ടികളിൽ കാണുന്നത് അണുബാധയോടൊപ്പമുള്ള ആസ്മയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസനാളത്തിന് ഉണ്ടാകുന്ന ഒരു അണുബാധ വരുന്നു, അതിനോടൊപ്പം ശ്വാസനാളത്തിൽ നീര് വരുന്നു, അതിനോടൊപ്പം ശ്വാസനാളം ചുരുങ്ങുകയും ശ്വാസം മുട്ടലായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇൻഫെക്ഷൻ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ശ്വാസം മുട്ടൽ വരുന്നത്. ഇതിനെക്കാട്ടിലും കൂടുതലായിട്ട്

പറഞ്ഞു കഴിഞ്ഞാൽ 6 വയസ്സിന് ശേഷമാണെങ്കിലോ അത് പലപ്പോഴും അലർജൻസ് കൊണ്ടായിരിക്കും. അതായത് പൂമ്പൊടി, പൂമ്പാറ്റ, ഹൗസ് ഡസ്റ്റ്, ചിലപ്പം പാറ്റയുടെ തന്നെ പൊടി, അല്ലെങ്കിൽ പാറ്റ ഗുളിക, ചിലപ്പോൾ ശാമ്പ്രാണിത്തിരി കത്തിക്കുന്നത്, അല്ലെങ്കിൽ ചില പെർഫ്യൂംസ്, പെട്ടെന്നുണ്ടാകുന്ന സ്മോക്ക്, പുകവലിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ശ്വാസനാളത്തിന് ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ശ്വാസം മുട്ടലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി ശ്വാസം, ഈ 12 വയസ്സിന് ശേഷമുള്ള ശ്വാസം മുട്ടലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം 6 വയസ്സിന് ശേഷമുള്ളവരും 12 വയസ്സിന് ശേഷമുള്ളവരും തമ്മിലില്ല. അവർക്കും ഇതേ അലർജിക് പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇനി ഇതിനെ ട്രീറ്റ്മെന്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പല മെത്തേഡിൽ കുഞ്ഞുങ്ങളുടെ ആസ്മ ട്രീറ്റ് ചെയ്യാം. ഒന്ന്, ഓറൽ ആയിട്ട് തന്നെ മരുന്ന് കഴിക്കുക. 2, ഇൻഹേലർ തെറാപ്പി എന്ന് പറയും, അതായത് സ്പ്രേ ഫോമിലുള്ള തെറാപ്പിയാണ് അതിനെ പറയുന്നത്. 3, നെബുലൈസേഷൻ ചെയ്യുന്നത്. ഈ 3 ചികിത്സയും നല്ലത് തന്നെയാണ്. പക്ഷേ ഉപയോഗിക്കുന്ന മരുന്ന്, എല്ലാത്തിനും ഒരേ ടൈപ്പ് മരുന്ന് തന്നെ ഉപയോഗിച്ചാലും കൊടുക്കുന്ന മെത്തേഡിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നു, ഇതെല്ലാം നമ്മൾ ഭക്ഷണത്തെ പോലെ തന്നെ ചിന്തിക്കണം. ആമാശയത്തിൽ പോയിട്ട് ദഹിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരുന്ന് അല്ലെങ്കിൽ ഭക്ഷണം എത്തുന്നു. എന്ത് സംഭവിക്കുന്നു? നമുക്ക് വേണ്ടത് ശ്വാസനാളത്തിലെ പ്രോബ്ലമാണ്. അതായത് ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ ശ്വാസനാളത്തിലാണ്. അപ്പോൾ കുറച്ച് മരുന്ന് ശ്വാസനാളത്തിലെത്തും, അത്രയും മതിയാകും നമ്മുടെ ശ്വാസം മുട്ടൽ മാറാനായിട്ട്. പക്ഷേ അതിനോടൊപ്പം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേ മരുന്ന് എത്തുന്നു, പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ഈ മരുന്നിൻ്റെ ആവശ്യമില്ല. അതായത് കറക്റ്റ് ഡോസ് ശ്വാസനാളത്തിലെത്താൻ ഉപകരിക്കുന്ന മരുന്ന് കൊണ്ട് മറ്റു ശരീരഭാഗങ്ങളിൽ ആവശ്യമില്ലാത്തിടത്തെല്ലാം മരുന്ന് എത്തുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇതിന് എഫക്റ്റ് കിട്ടുന്നതിനോടൊപ്പം തന്നെ സൈഡ് എഫക്റ്റും വരുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമുക്ക് വേണ്ട ഒരേ ഒരു സ്ഥലം ശ്വാസനാളമാണ്, പക്ഷെ ശ്വാസകോശത്തിലും ശ്വാസനാളത്തിലുമാണ്. എന്നാൽ മറ്റ് ശരീരഭാഗങ്ങളിൽ നമുക്കിത് ആവശ്യമില്ല, പക്ഷെ അവിടെ ഈ മരുന്ന് ചെല്ലുന്നു. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഒരു മരുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അതാണ് ഇൻഹേലർ തെറാപ്പി. ഇൻഹേലർ തെറാപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് വേണ്ടത് ലോക്കലിയാണ്, അതായത് ശ്വാസനാളത്തിലാണ് മരുന്ന്, അവിടെ മാത്രമേ ചെല്ലുന്നുള്ളൂ. അതുകൊണ്ട് ആ മരുന്നിൻ്റെ അളവ് വളരെ കുറച്ച് മതി. കാരണം എഫക്റ്റ് കൂടിയ രീതിയിലാണ് മരുന്ന് കിട്ടുന്നത്. കറക്റ്റ് സ്ഥലത്ത് ആവശ്യമുള്ള മിനിമം മരുന്നിൻ്റെ ആവശ്യമേ ഈ ഇൻഹേലർ തെറാപ്പിയിൽ അല്ലെങ്കിൽ സ്പ്രേ തെറാപ്പിയിൽ വരുന്നുള്ളൂ. എഫക്റ്റ് കൂടുതലുമായിരിക്കും, സൈഡ് എഫക്റ്റ് പ്രാക്ടിക്കലി ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഓറൽ മെഡിക്കേഷനെക്കാട്ടിലും നല്ലത് ഇൻഹേലർ മെഡിക്കേഷനാണ്. ഇനി വേറൊരു കാര്യമാണ് നെബുലൈസേഷൻ. നെബുലൈസേഷന്റെ പ്രത്യേകത, നോർമലി നെബുലൈസേഷൻ കൊടുക്കുന്നത് ഒട്ടും നല്ലതല്ല. കാരണം ചെറിയ ചുമ ഉണ്ട്, ചെറിയ രീതിയിൽ ശ്വാസം മുട്ടൽ ഉണ്ടെങ്കിൽ ഇൻഹേലർ തെറാപ്പിയാണ് നല്ലത്. കാരണം അതിൻ്റെ ഡോസ് വളരെ കുറവാണ്. നേരെ മറിച്ച് നെബുലൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അളവ് വളരെ കൂട്ടിയാണ് കൊടുക്കുന്നത്. കാരണം എഫക്റ്റ് ഒന്നിച്ച് കിട്ടേണ്ട അത്യാവശ്യവുമുണ്ട്. ഈ അളവ് കൂട്ടിക്കൊടുക്കുമ്പോൾ ശ്വാസനാളങ്ങൾ ഒന്നിച്ച് വികസിക്കുകയും ഓക്സിജന്റെ ആവശ്യം കൂടുതൽ വേണ്ടി വരികയും ചെയ്യുന്നു. എന്നാൽ അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ് 21%. ആ 21% പോരാതെ വരുന്നതാണ് നെബുലൈസേഷൻ എന്നുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നെബുലൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ ഓക്സിജൻ കൂടെ വേണം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നെബുലൈസേഷൻ തെറാപ്പി വീട്ടിൽ വെച്ച് കൊടുക്കുന്നത് ഒരിക്കലുമേ നല്ലതല്ല. നെബുലൈസേഷൻ കൊടുക്കുന്നത് എപ്പോഴും ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കണം. ഹോസ്പിറ്റലില് ഡോക്ടേഴ്സ് അതാത് സമയങ്ങളിൽ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നെബുലൈസേഷൻ കൊടുക്കാവൂ. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ വരിക അല്ലെങ്കിൽ ചുമ വരിക, ചുമയും ശ്വാസം മുട്ടലിനെയും ഒന്നുപോലെയാണ് കാണേണ്ടത്. ശ്വാസനാളം ചുരുങ്ങുമ്പോൾ, ആദ്യം ചെറുതായിട്ട് ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ചുമയെന്ന് പറയുന്നത്. അതൊരു കൂടുതലാകുമ്പോൾ അത് ശ്വാസം മുട്ടലായിട്ട് മാറുന്നുണ്ട്. ഇതിനെ 2 രീതിയിൽ കാണാം. ഒന്ന്, റിലീവർ തെറാപ്പി, അതായത് ചുമ വരുന്നു അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വരുന്നു ആ സമയത്ത് മാത്രമേ ചികിത്സിക്കാറുള്ളൂ. 2, പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയും, അതായത് വരാതിരിക്കാൻ ചികിത്സിക്കുക. എവിടെയാണ് റിലീവർ തെറാപ്പി കൊടുക്കേണ്ടത്, എവിടെയാണ് പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കേണ്ടത് നോക്കാം. റിലീവർ തെറാപ്പി കൊടുക്കുന്നത് ചുമ വരുന്നു അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വരുന്നു, അത് എന്ത് കാരണം കൊണ്ടായിരിക്കട്ടെ, അലർജി കൊണ്ടായിക്കോട്ടെ, ഇൻഫെക്ഷൻ കൊണ്ടാകട്ടെ, ഏത് കാരണമായാലും അങ്ങനെ വന്ന്
നമ്മൾ ചികിത്സിക്കുന്നു, ബുദ്ധിമുട്ട് മാറുന്നു, പിന്നെ ഒരു 3-ഓ 4-ഓ 5-ഓ മാസം ഒരു കുഴപ്പമില്ലാതെ ഒരു കുഞ്ഞിരിക്കുകയാണെങ്കിൽ

0: ഉണ്ടെങ്കിൽ കുഞ്ഞിനെ പ്രിവൻറ്റീവ് തെറാപ്പിയുടെ ആവശ്യമില്ല, റിലീവർ തെറാപ്പി മാത്രം മതിയായിരിക്കും. നമ്മുടെ നാട്ടിൽ ഈ റിലീവർ തെറാപ്പി എന്ന് പറയുന്നത്, അതായത് വരുന്നു, ചികിത്സിക്കുന്നു, മറക്കുന്നു, അത് ഒന്നേ ഓറൽ മെഡിക്കേഷൻ അല്ലെങ്കിൽ ഇൻഹേലർ മെഡിക്കേഷൻ. ഏറ്റവും നല്ല ചോയ്സ് റിലീവർ തെറാപ്പിക്ക് പോലും ഇൻഹേലർ മെഡിക്കേഷനാണ്, അല്ലാതെ ഓറൽ മെഡിക്കേഷൻ അല്ല. ഇനി രണ്ടാമത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പ്രിവൻറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. പ്രിവൻറ്റീവ് തെറാപ്പി എന്ന് പറയുമ്പോൾ വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യുന്നു. ഉദാഹരണം, കുഞ്ഞിന് ചുമ വരുന്നു, ശ്വാസം മുട്ടൽ വരുന്നു, ഒന്ന് രണ്ടാഴ്ച മാറുന്നു, ചികിത്സിച്ച് കഴിഞ്ഞതിന് ശേഷം മാറുന്നു, രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വരുന്നു, അങ്ങനെ ഒരു മാസത്തിൽ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം വരികയും അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ട ചികിത്സയാണ് പ്രിവൻറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യണം. എന്തിനാണ് വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യുന്നത്? കുഞ്ഞിൻ്റെ ഫങ്ഷണൽ ലൈഫ് നോർമലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഫങ്ഷണൽ ലൈഫ് എന്നല്ലേ? അതായത് സ്കൂള് മുടങ്ങരുത്, ഉറക്കം മുടങ്ങരുത്, കുഞ്ഞിന് പഠനം മുടങ്ങരുത്. മാത്രവുമല്ല, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്പോർട്സ് ആക്ടിവിറ്റികളിൽ എല്ലാത്തിലും പങ്കെടുക്കണം. ഇതിന് ഒരു തടസ്സമായിട്ട് കുഞ്ഞിൻ്റെ ശ്വാസം മുട്ടൽ മാറരുത്. ഇതാണ് നമ്മളുടെ പ്രിവൻറ്റീവ് തെറാപ്പിയുടെ ഉദ്ദേശം. പ്രിവൻറ്റീവ് തെറാപ്പി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. എന്തിനാണ് പ്രിവൻറ്റീവ് തെറാപ്പി കൊടുക്കുന്നത്? നോർമൽ ലൈഫ് കിട്ടാനാണ് പ്രിവൻറ്റീവ് തെറാപ്പി കൊടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം സ്പോർട്സിലോട്ട് പോകണം കുഞ്ഞ്. പ്രിവൻറ്റീവ് തെറാപ്പി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓറൽ മെഡിക്കേഷൻ ഒരു കാരണവശാലും നല്ലതല്ല. കാരണം അതിൻ്റെ എഫക്റ്റ് കുറവും സൈഡ് എഫക്റ്റ് വളരെ കൂടുതലുമാണ്. പ്രിവൻറ്റീവ് തെറാപ്പി ഇൻഹേലർ മാത്രമേ കൊടുക്കാവൂ. കാരണം ഡോസ് വളരെ കുറവുള്ളതുകൊണ്ടും അത് നിരന്തരം കൊടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടും നമുക്ക് ഏറ്റവും കുറഞ്ഞ സൈഡ് എഫക്റ്റുള്ള മരുന്നിലോട്ട് തന്നെ കൊടുക്കണം. അങ്ങനെയുള്ള മരുന്നാണ് ഇൻഹേലർ തെറാപ്പി. പലർക്കും സംശയമുള്ള വേറൊരു കാര്യമാണ് സ്റ്റീറോയിഡ്സ് കൊടുക്കുന്നത് കൊണ്ട് ദോഷം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. ശരിക്കും ഇൻഹേലർ ആയിട്ട് സ്റ്റീറോയിഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രാക്ടിക്കലി സൈഡ് എഫക്റ്റുകൾ ഇല്ല. കാരണം ഇൻഹേലർ മെഡിക്കേഷനായിട്ട് സ്റ്റീറോയിഡ് കിട്ടുന്ന കുട്ടികൾക്ക് വാക്സിനേഷൻ പോലും റെക്കമെൻഡഡ് ആണ്. എന്നാൽ ഓറൽ സ്റ്റീറോയിഡ്സ് രണ്ടാഴ്ചയിൽ കൂടുതൽ നമ്മൾ ഒരു നിശ്ചിത ഡോസിന് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ വാക്സിനേഷൻ കൊടുക്കുന്നത് നല്ലതല്ല എന്നാണ് റെക്കമെൻഡേഷൻ പറയുന്നത്. ഒരു മാസത്തെ ഗ്യാപ്പെങ്കിലും കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇൻഹേലർ ഫോമിൽ നമ്മൾ ആസ്മയുടെ ട്രീറ്റ്മെൻറ് കൊടുത്താൽ, പ്രത്യേകിച്ച് സ്റ്റീറോയിഡ് വരെ കൊടുത്താൽ ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല. കുഞ്ഞിനൊരു നോർമൽ ലൈഫ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല, കുഞ്ഞിന് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്നാലും അതിനു വേണ്ട ട്രീറ്റ്മെൻറ് കൊടുക്കുന്നതിന് ഇൻഹേലർ തെറാപ്പി ഒരു തടസ്സമല്ല. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, ഓറൽ മെഡിക്കേഷനും ഇൻഹേലർ മെഡിക്കേഷനും തമ്മിൽ ഏറ്റവും നല്ലത് ഇൻഹേലർ മെഡിക്കേഷനാണ്. ഇനി പരിശോധനയെപ്പറ്റി പലർക്കും സംശയമുണ്ട്. ചിലർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമോ, എക്സ്റേ എടുക്കണമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമോ എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ചരിത്രം, ഹിസ്റ്ററിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കുഞ്ഞിന് വരുന്ന ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നു, ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ ഉണ്ട് എന്നൊരു പാരൻസ് പറഞ്ഞാൽ അതാണ് ഡോക്ടർ, ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അത് വെച്ചിട്ടാണ് ഞങ്ങളെല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനി ഒരു കാര്യമുള്ളത്, ചിലർക്ക് എക്സ്റേ എടുക്കേണ്ടി വരും, അത് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. ചിലർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. എന്നാൽ 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് സ്പൈറോമെട്രി എന്ന് പറയുന്നത്. ഈ സ്പൈറോമെട്രി ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്, ബേസ് ടെസ്റ്റ് ആണ്. ഇതിനുശേഷം സ്പൈറോമെട്രി കഴിഞ്ഞും ടെസ്റ്റുകളുണ്ട്, പക്ഷെ അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഏറ്റവും ബേസ് ടെസ്റ്റായിട്ട് സ്പൈറോമെട്രി ചെയ്യുന്നതും നല്ലതാണ്. എന്തായാലും ആസ്മ എന്നുള്ള രോഗം പേടിക്കേണ്ടതല്ല. ആസ്മ എന്നുള്ള രോഗത്തെ നമ്മൾ അംഗീകരിക്കുകയും അതിനനുസരിച്ച് ട്രീറ്റ്മെൻ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെ പോലെ തന്നെ ആസ്മ ഉള്ള കുട്ടികൾക്കും നോർമൽ ലൈഫ് കിട്ടും. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് തെറാപ്പി എന്ന് പറയുന്നത് ഇൻഹേലർ തെറാപ്പി എന്ന് എല്ലാവരും മനസ്സിലാക്കുക, അത് പാലിക്കുക. നന്ദി, നമസ്കാരം.
1: കുട്ടികളിലെ ആസ്മയും പരിഹാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക.

0: പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗില്ലയെ പ്രതിരോധിക്കാം.
1: പിന്നെ രണ്ട് ബീഫ് കട്ട്ലറ്റ്, ഒരു ഷാർജ ഷേക്ക് കൂടെ വേണം കേട്ടോ. പെട്ടെന്ന് വേണം, ഇപ്പൊ കഴിക്കാനാ. അമ്മേ വിശന്നിട്ട് വയ്യ. ആ പിന്നെ 10 വെജിറ്റബിൾ പപ്സും 4 ജാം റോളും പാഴ്സൽ കൂടെ എടുത്തോളൂ.
2: അമിതവണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം കുറച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹാര ശൈലിയിൽ മാറ്റം വരുത്തൂ. ആരോഗ്യം കാത്തു സൂക്ഷിക്കൂ.
3: ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
4: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
5: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. ഫ്രാൻസിലെ ഏവിയനിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC കണ്ടുമുട്ടിയതിന് ശേഷമാണ് ഇരു നേതാക്കളുടെയും ഇന്നത്തെ ആദ്യ കൂടിക്കാഴ്ച. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ വിശ്വാസത്തിന് പ്രാധാന്യം ഏറെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ പറഞ്ഞു. പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുകയും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുകയും ചെയ്യുക എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ എപ്പോഴും മനുഷ്യത്വം ആദ്യം എന്ന സമീപനമാണ് പിന്തുടരുന്നതെന്നും അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യം, ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൌകര്യ സഖ്യം, ആഗോള ജൈവ ഇന്ധന സഖ്യം, ഏക് പെഡ് മാ കെ നാം ക്യാമ്പയിൻ തുടങ്ങിയ ഇന്ത്യയുടെ നേതൃത്വത്തിലെ സംരംഭങ്ങളിൽ ഇത് പ്രതിഫലിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര പങ്കാളിത്തത്തെക്കുറിച്ച് ഇന്ത്യയുടെ ദർശനം വസുധൈവ കുടുംബകം എന്ന കാലാതീതമായ തത്വചിന്തയിൽ വേരൂന്നിയതാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ആഗോള ആരോഗ്യ വികസന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ ഉൾപ്പെടെ G7 രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും വീണ്ടും ഉയർന്നുവരുന്ന എബോളയ്ക്കെതിരെ ഏകോപിതമായ അന്താരാഷ്ട്ര പ്രതികരണത്തിന് G7 നേതാക്കൾ ആഹ്വാനം ചെയ്തു. എബോള വാക്സിനുകൾ, രോഗനിർണയം, ചികിത്സ എന്നിവയുടെ വികസനത്തിനും നേതാക്കൾ പിന്തുണ വാഗ്ദാനം ചെയ്തു. ക്യാൻസറിനെതിരായ ആഗോള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിബദ്ധത G7 രാഷ്ട്രങ്ങൾ ഉറപ്പിച്ചു. ക്യാൻസർ ഗവേഷണത്തിൽ കൂടുതൽ സഹകരണവും ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗവും പ്രതിരോധം, രോഗനിർണയം, ഗുണനിലവാര ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ പ്രാധാന്യവും നേതാക്കൾ എടുത്തുപറഞ്ഞു. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ ബന്ധം ഭാവിയിലേക്ക് തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിബദ്ധത ഇരു നേതാക്കളും ഊന്നിപ്പറഞ്ഞു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി പ്രധാനമന്ത്രി വിഷൻ 2035 ഇന്ത്യ UK ബന്ധത്തിലെ പുരോഗതി അവലോകനം ചെയ്തു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയുമായും നടത്തിയ കൂടിക്കാഴ്ചയിൽ ദീർഘകാല പങ്കാളിത്തമാണ് ഇന്ത്യയും കെനിയയും പങ്കിടുന്നതെന്ന് മോദി പറഞ്ഞു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് എൽസിസിയെയും ജപ്പാൻ പ്രധാനമന്ത്രി സനെ താക്കൈച്ചിയെയും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ് മ്യൂങ്ങിനെയും നരേന്ദ്രമോദി കണ്ടു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 1.78 ലക്ഷം കോടി രൂപയിലെത്തിയതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. മുൻവർഷത്തെ 1.54 ലക്ഷം കോടി രൂപയേക്കാൾ 15.6% വളർച്ചയാണിതെന്നും സാമൂഹിക മാധ്യമത്തിൽ രാജ്നാഥ് സിംഗ് കുറിച്ചു. സമീപ വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനം

ഉണ്ടായ ശ്രദ്ധേയ വർധന പ്രതിരോധ ഉൽപാദന വകുപ്പിന്റെയും മറ്റ് എല്ലാ പങ്കാളികളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണെന്നും രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ഇന്ന് ലോക മരുവത്കരണ വരൾച്ച പ്രതിരോധ ദിനം. മണ്ണൊലിപ്പ്, വരൾച്ച, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാൽ ഭൂമി ഊഷ്ണമാകുന്നതിനെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ആവാസ വ്യവസ്ഥയുടെ അടിത്തറയും പോഷകാഹാര ഊർജ ചക്രവും ഭൂമിയാണെന്ന കാര്യം എല്ലാവരും ഓർക്കണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. ലോക മരുവത്കരണ വരൾച്ച പ്രതിരോധ ദിനത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ആശംസ നേരുകയായിരുന്നു അദ്ദേഹം. ഭൂമിയിലെ നശിച്ചുപോയവയെ പുനഃസ്ഥാപിക്കാനും വരും തലമുറയ്ക്കായി പ്രതിരോധ ശേഷിയോടുകൂടിയ ഭാവി കെട്ടിപ്പടുക്കാനും അദ്ദേഹം ജനങ്ങളെ ആഹ്വാനം ചെയ്തു. നീറ്റ്, ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ, വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ എന്നിവയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കമാകും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജസ്ഥാനിലെ കോട്ട ജില്ലയിൽ പ്രചാരണത്തിന് തുടക്കം കുറിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി ഇന്ന് സംവദിക്കുമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് 5.4% ഇടിഞ്ഞ് $78.66 ഇതോടെ മാർച്ചിനുശേഷം ആദ്യമായി എണ്ണവില ബാരലിന് $80 താഴെയായി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്ന വാർത്തകൾക്കിടെയാണ് ഇടിവ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ധാരണാപത്രത്തിന്റെ നിബന്ധനകൾ വാഷിംഗ്ടണും ടെഹ്റാനും അംഗീകരിച്ചതായി പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് വില കുത്തനെ ഇടിഞ്ഞത്. യമുന നദിയുടെ പുനരുജ്ജീവനവും ശുചീകരണവും ലക്ഷ്യമിട്ട് കിഷാവു ഡാം പദ്ധതിക്ക് വഴി തുറക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നിർണായക യോഗം ചേർന്നു. 6 സംസ്ഥാനങ്ങൾ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ധാരണയിലെത്തി. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ സമ്മതിച്ചത്. നീറ്റ് പരീക്ഷയ്ക്ക് മുന്നോടിയായി തട്ടിപ്പുകാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് രക്ഷിതാക്കളോടും ഉദ്യോഗാർത്ഥികളോടും ദേശീയ പരീക്ഷാ ഏജൻസി ആവശ്യപ്പെട്ടു. ടെലഗ്രാം വഴി പുനഃപരീക്ഷാ പേപ്പർ പങ്കിടാൻ 14,000 മുതൽ 25,000 രൂപ വരെ പണം ആവശ്യപ്പെടുന്ന ചാനലുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഏജൻസി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരീക്ഷാ പേപ്പർ ചോർന്നിട്ടില്ലെന്നും ഏജൻസി വ്യക്തമാക്കി. ക്രമക്കേടുകൾ സംഭവിക്കില്ലെന്ന് ഉറപ്പാക്കാൻ NDA പ്രതിജ്ഞാബദ്ധമാണെന്നും എല്ലാ ചോദ്യപേപ്പറും പൂർണ്ണവും സുരക്ഷിതവുമായ രീതിയിലാണ് തയ്യാറാക്കിയതെന്നും ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് പറഞ്ഞു. RSSന്റെ മൂന്നാമത് സർസംഘ് ചാലകായിരുന്ന ബാലാസാഹേബ് ദേവ്രസിന്റെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി നേർന്നു. രാജ്യസേവനത്തിനും സാമൂഹ്യ സൌഹാർദ്ദത്തിനും യുവാക്കളുടെ വ്യക്തിത്വ രൂപീകരണത്തിനും തൊട്ടുകൂടായ്മയ്ക്കെതിരെയും ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു ദേവ്രസെന്ന് അമിത്ഷാ അനുസ്മരിച്ചു. അന്താരാഷ്ട്ര യോഗാദിനം സംബന്ധിച്ച കൂടിയാലോചനാ യോഗം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നു. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് SBI, കാനറ ബാങ്കുകൾ വഴി തുക വിതരണം പുനരാരംഭിച്ചതായി സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. PRS വായ്പാ പരിധി ഗവൺമെന്റ് ഉയർത്തിയ സാഹചര്യത്തിലാണ് സപ്ലൈകോ വിതരണം പുനരാരംഭിച്ചത്. ഇടുക്കി ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് പഴയരിക്കണ്ണം സ്വദേശികളായ 9 വയസ്സുകാരനും 4.5 വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. 2 പേരുടെയും ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണെന്നും അധികൃതർ അറിയിച്ചു. ഇരുവരും പഴയരിക്കണ്ടം ഗവൺമെന്റ് HSSലെ വിദ്യാർത്ഥികളാണ്. സ്കൂളിലെ വെള്ളം സാമ്പിൾ പരിശോധനയ്ക്ക് എടുത്തതായും വെള്ളം ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത കണ്ണൂർ ജില്ലയിലെ മുകേരി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ള പരിശോധന നടത്താൻ തീരുമാനമായി. പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചാണ് പരിശോധന നടത്തുക. വവ്വാലുകളുടെ ആവാസ കേന്ദ്രമായി മാറിയ കോഴിക്കോട് ബേപ്പൂരിലെ മാനിറ്റോ എന്ന കെട്ടിടത്തെപ്പറ്റി പ്രദേശവാസികളുടെ ആശങ്ക അകറ്റാൻ ജില്ലാ കളക്ടറും മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിയും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് ഉത്തരവിട്ടു. സ്വീകരിച്ച നടപടികൾ ഇരുവരും 15 ദിവസത്തിനകം സമർപ്പിക്കണം. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് അധ്യാപകൻ മരിച്ചു. താഴേക്കോട് PTM HSS അധ്യാപകൻ ആറ്റാശ്ശേരി വള്ളിക്കാട്ടിൽ ജിജു മോഹനാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം അമരവിളയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് കാറിലിടിച്ച് ഒരാൾ മരിച്ചു. നെയ്യാറ്റിൻകര ചായ്ക്കോട്ടുകോണം സ്വദേശി അരുൺ കൃഷ്ണയാണ് മരിച്ചത്. ബസ് ഡ്രൈവറുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഉറവിടം

പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം അമരവിളയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് കാറിലിടിച്ച് ഒരാൾ മരിച്ചു. നെയ്യാറ്റിൻകര ചായ്ക്കോട്ടുകോണം സ്വദേശി അരുൺ കൃഷ്ണയാണ് മരിച്ചത്. ബസ് ഡ്രൈവറുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഉറവിടം സംബന്ധിച്ച് പരിശോധനകൾ തുടരുകയാണെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നും ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും കളക്ടർ അറിയിച്ചു. കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്തിൽ ഒരാൾക്ക് മലമ്പനി റിപ്പോർട്ട് ചെയ്തു. രോഗവ്യാപനം തടയാൻ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് നിന്നും രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് ശേഖരിക്കുമെന്നും കൊതുകു നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇതിഹാസ താരം ലിയണൽ മെസ്സിയുടെ ഹാട്രിക്കിൽ ഫിഫ ലോകകപ്പിൽ അർജന്റീന അൽജിയയ്ക്കെതിരെ തകർപ്പൻ ജയം നേടി. രാവിലെ അമേരിക്കയിലെ കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ ആദ്യ പകുതിയിൽ 17 മിനിറ്റിലായിരുന്നു മെസ്സിയുടെ ഒന്നാം ഗോൾ. ലോകകപ്പിൽ മെസ്സിയുടെ ആദ്യ ഹാട്രിക്കാണിത്. ഇതോടെ 16 ഗോളുകളോടെ മെസ്സി ലോകകപ്പ് ചരിത്രത്തിലെ മിറോസ്ലാവ് ക്ലോസിയുടെ റെക്കോർഡിനൊപ്പമെത്തി. ICC 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് രണ്ടാം ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ നെതർലൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് MLA ഋതബ്രത ബാനർജിയെ നിയമസഭാ കക്ഷി നേതാവായും പ്രതിപക്ഷ നേതാവായും അംഗീകരിക്കുന്നതിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ കൽക്കട്ട ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നിയമസഭാ അംഗത്തെ ഔപചാരിക അനുമതിയില്ലാതെ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കരുത് എന്നാവശ്യപ്പെട്ടാണ് ഹർജി. കേരളത്തിന്റെ സുരക്ഷയ്ക്കൊപ്പം തമിഴ്നാടിന് ജലവും എന്നതാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന വിഷയമായതിനാൽ കൂടുതൽ അഭിപ്രായം പറയാനാകില്ലെന്നും അദ്ദേഹം ഇടുക്കിയിൽ പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണം സുപ്രഭാതമാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:42. 438.6 മീറ്ററിലെ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പരിപാടി ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശങ്ങൾ ഹനിക്കാതെ PM ശ്രീയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. PM ശ്രീയിൽ ഒപ്പിടുന്ന കാര്യം പഠിക്കാൻ 4-അംഗ ഉപസമിതിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം രൂപം നൽകി. MLA ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ മെസ്സിയുടെ ഹാട്രിക് മികവിൽ അർജന്റീനയ്ക്ക് ആദ്യ ജയം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC കണ്ടുമുട്ടിയതിന് ശേഷമാണ് ഇരു നേതാക്കളുടെയും ഇന്നത്തെ ആദ്യ കൂടിക്കാഴ്ച. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശങ്ങൾ ഹനിക്കാതെ PM ശ്രീയുമായി മുന്നോട്ടു പോകാനാണ് UDF ഗവൺമെന്റിന്റെ ശ്രമമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. മന്ത്രിസഭായോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഗവൺമെന്റ് നിർബന്ധിതമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ കേന്ദ്രം ഇടപെടരുതെന്നും ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കുമെന്നും ഇക്കാര്യം കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വകുപ്പുകളിൽ ഫയലുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയും തീരുമാനമെടുക്കാൻ വൈകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാ വകുപ്പിലും ഇന്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസറെ നിയോഗിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജോയിന്റ് സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കും അഡ്വൈസറെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 1974 കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച മാതൃകയിലാണ് ഇത് നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീയിൽ ഒപ്പിടുന്ന കാര്യം പഠിക്കാൻ 4-അംഗ ഉപസമിതിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം രൂപം നൽകി. മന്ത്രിമാരായ N ഷംസുദ്ദീൻ, റോജി M ജോൺ, PC വിഷ്ണുനാഥ്, M ലിജു എന്നിവരാണ് ഉപസമിതി അംഗങ്ങൾ. ഇവരുടെ റിപ്പോർട്ടിന് ശേഷമാകും PM ശ്രീ പദ്ധതിയിലെ തുടർ നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കുക. നിയമസഭാ സാമാജികരുടെ ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും നന്നായി നിയമസഭാ സമ്മേളനം ചേരുന്നത് കേരളത്തിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ നിയമസഭാ സാമാജികർ ജീവിതത്തിലെ വലിയ നിയോഗമായി പരിശീലന പരിപാടിയെ കാണണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ജനങ്ങളുടെ പൊതുതാൽപര്യം സംരക്ഷിച്ച് ജനപ്രതിനിധികൾ മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. MLA പരിശീലന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. പരിശീലന പരിപാടിയും പ്രായോഗികമായ ചിന്തയും ഒരുമിച്ചാൽ നല്ല നിയമസഭാ സാമാജികനാകാൻ സാധിക്കുമെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു. വിഷയങ്ങൾ വിശദമായി പഠിച്ച് MLA നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക പ്രധാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സഭാകാലയളവിൽ MLA സഭയ്ക്കകത്ത് എപ്പോഴും ഉണ്ടാകണമെന്നും മന്ത്രിമാർ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ സഭയിൽ മറ്റു മന്ത്രിമാരെ ഏൽപ്പിച്ചു പോകുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും പിണറായി വിജയൻ നിർദ്ദേശിച്ചു. വാർത്താ പ്രാധാന്യത്തിന് സഭയ്ക്ക് കോട്ടം തട്ടുന്നതൊന്നും ചെയ്യരുതെന്നും നിയമസഭയുടെ അന്തസ്സ് എല്ലാവരും സംരക്ഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 1.78 ലക്ഷം കോടി രൂപയിൽ എത്തിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. മുൻ വർഷത്തെ 1.54 ലക്ഷം കോടി രൂപയേക്കാൾ 15.6% വളർച്ചയാണിതെന്നും സാമൂഹിക മാധ്യമത്തിൽ രാജ്നാഥ്

0: സിംഗ് കുറിച്ചു. ഇന്ന് ലോക മരുവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനം. മണ്ണൊലിപ്പ്, വരൾച്ച, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാൽ ഭൂമി ഊഷരമാകുന്നതിനെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ആവാസ വ്യവസ്ഥയുടെ അടിത്തറയും പോഷകാഹാര ഊർജ ചക്രവും ഭൂമിയാണെന്ന കാര്യം എല്ലാവരും ഓർക്കണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. ലോക മരുവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ആശംസ നേരുകയായിരുന്നു അദ്ദേഹം. ഭൂമിയിലെ നശിച്ചുപോയവയെ പുനഃസ്ഥാപിക്കാനും വരും തലമുറയ്ക്കായി പ്രതിരോധശേഷിയോടുകൂടിയ ഭാവി കെട്ടിപ്പടുക്കാനും അദ്ദേഹം ജനങ്ങളെ ആഹ്വാനം ചെയ്തു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് SBI കാനറ ബാങ്കുകൾ വഴി തുക വിതരണം പുനരാരംഭിച്ചതായി സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. PRS വായ്പാ പരിധി ഗവൺമെന്റ് ഉയർത്തിയ സാഹചര്യത്തിലാണ് സപ്ലൈകോ വിതരണം പുനരാരംഭിച്ചത്. 1100 കോടിയിൽ നിന്ന് 1600 കോടിയായാണ് PRS വായ്പാ പരിധി ഉയർത്തിയത്. പാലക്കാട് ജില്ലയിലും തുക വിതരണം സഹകരണ സംഘങ്ങളിൽ നിന്ന് കൺസോർഷ്യം ബാങ്കുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നീറ്റ് പരീക്ഷയ്ക്ക് മുന്നോടിയായി തട്ടിപ്പുകാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് രക്ഷിതാക്കളോടും ഉദ്യോഗാർത്ഥികളോടും ദേശീയ പരീക്ഷാ ഏജൻസി ആവശ്യപ്പെട്ടു. ടെലഗ്രാം വഴി പുനഃപരീക്ഷാ പേപ്പർ പങ്കിടാൻ 14,000 മുതൽ 25,000 രൂപ വരെ പണം ആവശ്യപ്പെടുന്ന ചാനലുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഏജൻസി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരീക്ഷാ പേപ്പർ ചോർന്നിട്ടില്ലെന്നും ഏജൻസി വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാക്രമക്കേടുകൾ, വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ എന്നിവയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി രാജസ്ഥാനിലെ കോട്ട ജില്ലയിൽ പ്രചാരണത്തിന് തുടക്കം കുറിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുമായി രാഹുൽഗാന്ധി ഇന്ന് സംവദിക്കുമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബ്രൻഡ് ക്രൂഡിന്റെ വില ബാരലിന് 5.4% ഇടിഞ്ഞ് 78.66 ഡോളറിലെത്തി. ഇതോടെ മാർച്ചിന് ശേഷം ആദ്യമായി എണ്ണവില ബാരലിന് 80 ഡോളറിൽ താഴെയായി. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുമെന്ന വാർത്തകൾക്കിടെയാണ് ഇടിവ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ധാരണാപത്രത്തിന്റെ നിബന്ധനകൾ വാഷിംഗ്ടണും ടെഹ്റാനും അംഗീകരിച്ചതായി പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് വില കുത്തനെ ഇടിഞ്ഞത്. ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിൽ ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയക്കെതിരെ തകർപ്പൻ ജയം നേടി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോകം കാത്തിരുന്ന ആവേശപ്പോരിൽ തകർപ്പൻ ജയത്തോടെ ലോകകപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന വരവറിയിച്ചിരിക്കുന്നു. ഇതിഹാസാരം മെസ്സിയുടെ മിന്നും ഫോമിൽ ആ ബൂട്ടിൽ നിന്നും പിറന്നത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. കളിയുടെ 17-ാം മിനിറ്റിൽ തന്നെ കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ മിശിഹയുടെ കാലുകളിൽ നിന്ന് മാന്ത്രിക ഗോൾ പിറന്നു. മധ്യനിര താരം റോഡ്രിഗോ ഡിപോൾ നൽകിയ അസിസ്റ്റിൽ നിന്ന് മെസ്സിയുടെ ഇടംകാലൻ ഷോട്ട് അൾജീരിയൻ വലയിൽ പതിച്ചു. ലോകകപ്പിലെ മെസ്സിയുടെ 14-ാം ഗോളായിരുന്നു. തുടർന്ന് 60-76 മിനിറ്റുകളിൽ മെസ്സി ആഫ്രിക്കൻ ടീം ഗോൾ കീപ്പറെ നിസ്സഹായനാക്കി. 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ലോകത്തെ ആദ്യ ഫുട്ബോൾ താരം എന്ന റെക്കോർഡാണ് ഈ മത്സരത്തോടെ മെസ്സി സ്വന്തമാക്കിയത്. പിന്നാലെ 16 ഗോളുകൾ നേടി. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. ജർമ്മൻ ഇതിഹാസം മിറോസോ ക്ലോസയാണ് മെസ്സിക്കൊപ്പം ഈ റെക്കോർഡ് പങ്കിടുന്ന മറ്റൊരു താരം. മത്സരത്തിന്റെ 78-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ കാണികളുടെയും എഴുന്നേറ്റ് നിന്നുള്ള ആദരവോടുകൂടിയാണ് മെസ്സി കളം വിട്ടത്. മെസ്സിക്ക് പുറമെ എംബാപ്പയും ഹാലൻഡും ഇരട്ട ഗോളുകൾ കൊണ്ട് തിളങ്ങിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സവിശേഷ ദിനമായി മാറി ഇന്നത്തേത്.
0: മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രിയ ജോർദാനെ 1-3 ഗോളിന് പരാജയപ്പെടുത്തി. രാത്രി 5:30 പോർച്ചുഗൽ കോംഗോ കിൻഷാസയെ നേരിടും. ICC 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് 2-ാം ഗ്രൂപ്പ് A പോരാട്ടത്തിൽ നെതർലാൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ഡലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7:00 മത്സരം. കേരളത്തിന്റെ സുരക്ഷയ്ക്കൊപ്പം തമിഴ്നാടിന് ജലവും എന്നതാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന വിഷയമായതിനാൽ കൂടുതൽ അഭിപ്രായം പറയാനാകില്ലെന്നും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ തുടരാനാണ് തീരുമാനമെന്നും മന്ത്രി ഇടുക്കിയിൽ പറഞ്ഞു. എക്സാലോജിക്ക് CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടി കൊച്ചി ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. കഴിഞ്ഞ വെള്ളിയാഴ്ച വീണയോട് ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരുന്നു. കേസിൽ ഇന്നലെ CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയാ കർത്തയെയും ED ചോദ്യം ചെയ്തിരുന്നു. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ നടപ്പായത് നീതിയാണെന്ന് ഷാഫി പറമ്പിൽ MP കോഴിക്കോട്ട് പറഞ്ഞു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പുറത്തു കൊണ്ടുവരണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയത് CPI ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും സത്യം പുറത്തുവരാതിരിക്കാനാണ് പ്രതികളെ DYFI സംരക്ഷിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കോഴിക്കോട് റീജിയണൽ ഓഫീസ് പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജന ആനുകൂല്യ വിതരണവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിക്കുമെന്ന് റീജിയണൽ കമ്മീഷണർ മുഹമ്മദ് മജാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയ പരിപാടിയുടെ ഭാഗമാണിതെന്നും മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട് ജില്ലാ

സഹകരണ ബാങ്ക് ഹാളിലാണ് പരിപാടിയെന്നും കമ്മീഷണർ അറിയിച്ചു. പി എൻ പണിക്കരുടെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന 31-ാമത് ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസത്തെ വായനാ മാസാഘോഷങ്ങൾക്കും ദേശീയ വായനാദിനമായ മറ്റന്നാൾ തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യും. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ ഈ മാസം 19 മുതൽ ജൂലൈ 7 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ കണ്ണൂരിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശങ്ങൾ ഹനിക്കാതെ പി എം ശ്രീയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പി എം ശ്രീയിൽ ഒപ്പിടുന്ന കാര്യം പഠിക്കാൻ 4-അംഗ ഉപസമിതിക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം രൂപം നൽകി. MLA മാരുടെ ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ മെസ്സിയുടെ ഹാട്രിക് മികവിൽ അർജന്റീനയ്ക്ക് ആദ്യ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംഗോ പോരാട്ടം ഇന്ന് രാത്രി 10:30. വാർത്തകൾ വിശദമായി. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വാണിജ്യത്തെ തടസ്സപ്പെടുത്തിയതായും ഫ്രാൻസിൽ G7 ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഔട്ട്റീച്ച് സെഷനിൽ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യങ്ങൾക്കിടയിലെ പങ്കാളിത്തത്തിൽ ഐക്യദാർഢ്യത്തിനും തുല്യതയ്ക്കും പ്രാധാന്യമുണ്ടെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും ശ്രീ മോദി പറഞ്ഞു. സുസ്ഥിര സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള G7 സെഷനുകളിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. കൊങ്കോയിലും ഉഗാണ്ടയിലും പടരുന്ന എബോള വൈറസിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിത പ്രതിരോധത്തിനും ഉച്ചകോടി ആഹ്വാനം ചെയ്തു. ആഗോളതലത്തിൽ അർബുദത്തിനെതിരെയുള്ള പോരാട്ടം വേഗത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയും G7 ആവർത്തിച്ചു. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DCയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായി സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. ജർമ്മൻ ചാൻസലറുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ UK, കാനഡ, UAE ഭരണത്തലവന്മാരുമായി ശ്രീ മോദി ഉഭയകക്ഷി തലത്തിൽ ചർച്ച നടത്തിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിനു ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
2: കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കേരള ഗവൺമെന്റ് അതിന് പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. രണ്ട്, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റിന് നൽകണം എന്നതാണ്. PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവര് റിപ്പോർട്ട് സമർപ്പിക്കും.
1: നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ

0: 25,000 രൂപ വരെയാണ് ഇതിനായി ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. 21 നടക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്ക് സായുധ സേനയുടെ കൂടി സഹായത്തോടെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് പറഞ്ഞു.
1: इस बार 37 दिन के अंदर हम परीक्षा करा रहे हैं, जिसमें कि बहुत जो उसमें सामान्यतः 4 से 5 महीने 6 महीने का समय लगता है, तो उस चीज को कंप्रेस करने के लिए जो मूवमेंट में समय लगता है 15-20 दिन का लगता था, वो 3 से 4 दिन में करने के लिए हमने मिनिस्ट्री ऑफ डिफेंस एयरफोर्स की भी सहायता ली है, जिससे कि प्रश्नपत्र सुरक्षित तरीके से अपने गंतव्य स्थान तक पहुंच जाए.
0: 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 1.78 ലക്ഷം കോടി രൂപയിൽ എത്തിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് 1.54 ലക്ഷം കോടി രൂപയായിരുന്നു. 15.6% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ശ്രീ രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2020-21 കാലയളവിനേക്കാൾ 110% വർധനയാണിത്. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറ വ്യക്തമാക്കുന്നതാണ് ഈ വളർച്ചയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വൈക്കോൽ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സുസ്ഥിര പരിഹാരം കണ്ടെത്തുന്നതിനായി കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ഭൂപേന്ദർ യാദവ് എന്നിവരുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതലയോഗം ചേർന്നു. വൈക്കോലിന്റെ വ്യാവസായിക ഉപയോഗം പ്രോത്സാഹിപ്പിച്ചും പൊതുജന അവബോധം സൃഷ്ടിച്ചും കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. ഡൽഹിയിലെ 70 താലൂക്കുകളിൽ ഇത് സംബന്ധിച്ച നിരീക്ഷണം സജീവമാണെന്നും ശ്രീ ചൌഹാൻ യോഗത്തിൽ പറഞ്ഞു. 2026-27 വർഷത്തിൽ വിള അവശിഷ്ട മാനേജ്മെന്റ് പദ്ധതിക്ക് കീഴിൽ 544 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഇതിൽ 272 കോടിയിലധികം രൂപ ഇതിനകം തന്നെ വിതരണം ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ബ്രെന്റ് ക്രൂഡ് വില 5.4% താഴ്ന്ന് $78 മാർച്ച് മാസത്തിന് ശേഷം ആദ്യമായാണ് ബാരലിന് വില $80 താഴെ എത്തുന്നത്. US ഇറാൻ സമാധാന കരാറിൽ ധാരണയായതിനും ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന പ്രഖ്യാപനം വന്നതിനും പിന്നാലെയാണ് എണ്ണവില താഴാൻ തുടങ്ങിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് എണ്ണവില $120 വരെ എത്തിയിരുന്നു. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിൽ ഇന്ത്യയുടെ സുവർണകാലമായിരുന്നു കഴിഞ്ഞ 12 വർഷങ്ങൾ. രാജ്യത്തിന്റെ സാംസ്കാരികവും നാഗരികവുമായ പൈതൃകം വീണ്ടെടുക്കുന്നതിന് നിരവധി ചരിത്രപരമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ഇക്കാലയളവിൽ നടപ്പിലാക്കിയത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ചത് ഇന്ത്യയുടെ വാസ്തുവിദ്യാ മികവിന്റെ പ്രതീകമായി മാറി. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ 850 കോടിയോളം രൂപ ചെലവഴിച്ച് 1ാം ഘട്ടം പൂർത്തിയായ മഹാകാൽ ലോക് ഇടനാഴി അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും സമന്വയമാണ്. 2021 ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് കോറിഡോർ ചരിത്രപ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വാരാണസിയിൽ മാത്രം 48,000 കോടിയിലധികം രൂപയുടെ 580 വികസന പദ്ധതികൾക്കാണ് ഇക്കാലയളവിൽ തുടക്കമിട്ടത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 8-ാമത് ബ്രിക്സ് ലഹരി വിരുദ്ധ കർമ്മസമിതി വെർച്വൽ യോഗം ചേർന്നു. ഇന്ത്യ, ചൈന, എത്യോപ്യ, ഇന്തോനേഷ്യ, റഷ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തതായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറിയിച്ചു. മയക്കുമരുന്ന് വെല്ലുവിളികൾ സംബന്ധിച്ച നിലവിലെ സാഹചര്യങ്ങളടങ്ങിയ റിപ്പോർട്ടുകൾ പ്രതിനിധികൾ യോഗത്തിൽ കൈമാറി. ലോകത്തെ ഫുട്ബോൾ ഇതിഹാസങ്ങൾക്ക് മാറ്ററിയിച്ച ദിനമായിരുന്നു ഇന്നത്തെ ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ. അർജന്റീനിയൻ ഇതിഹാസം മെസ്സിക്കൊപ്പം ഫ്രഞ്ച് താരം എംപാപ്പയും നോർവീജിയൻ താരം എർലിംഗ് ഹാർലൻഡും ഇന്നും പ്രകടനമാണ് കാഴ്ചവച്ചത്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ലോകകപ്പിൽ അർജന്റീനയുടെ ഉജ്ജ്വല തുടക്കത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
3: ലോകം കാത്തിരുന്ന ആവേശപ്പോരിൽ തകർപ്പൻ ജയത്തോടെ ലോകകപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന വരവറിയിച്ചിരിക്കുന്നു. ഇതിഹാസാരം മെസ്സിയുടെ മിന്നും ഫോമിൽ ആ ബൂട്ടിൽ നിന്നും പിറന്നത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. കളിയുടെ 17-ാം മിനിറ്റിൽ തന്നെ കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിൽ മിശിഹയുടെ കാലുകളിൽ നിന്ന് മാന്ത്രിക ഗോൾ പിറന്നു. മധ്യനിര താരം റോഡ്രിഗോ ഡിപോൾ നൽകിയ അസിസ്റ്റിൽ നിന്ന് മെസ്സിയുടെ ഇടംകാലൻ ഷോട്ട് അൾജീരിയൻ വലയിൽ പതിച്ചു. ലോകകപ്പിലെ മെസ്സിയുടെ 14-ാം ഗോളായിരുന്നു. തുടർന്ന് 60-76 മിനിറ്റുകളിൽ മെസ്സി ആഫ്രിക്കൻ ടീം ഗോൾ കീപ്പറെ നിസ്സഹായനാക്കി. 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ലോകത്തെ ആദ്യ ഫുട്ബോൾ താരം എന്ന റെക്കോർഡാണ് ഈ മത്സരത്തോടെ മെസ്സി സ്വന്തമാക്കിയത്. പിന്നാലെ 16 ഗോളുകൾ നേടി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. മെസ്സിക്ക് പുറമെ എംബാപ്പയും ഹാലൻഡും ഇരട്ട ഗോളുകൾ കൊണ്ട് തിളങ്ങിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സവിശേഷ ദിനമായി മാറി ഇന്നത്തെ ദിവസം.
0: ഗ്രൂപ്പ് ജെയിൽ ഓസ്ട്രിയ ജോർദാനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 10:30

പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 1:30 ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംഗോ പോരാട്ടം ഇന്ന് രാത്രി 10:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശങ്ങൾ ഹനിക്കാതെ PM ശ്രീയുമായി മുന്നോട്ടു പോകാനാണ് UDF ഗവൺമെന്റിന്റെ ശ്രമമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഗവൺമെന്റ് നിർബന്ധിതമായിരിക്കുകയാണെന്നും മന്ത്രിസഭാ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മൊണാക്കോയിലെ പ്രിൻസ് ആൽബർട്ട് രണ്ടാമനെ സന്ദർശിച്ചു. ഇന്ത്യ മൊണാക്കോ പങ്കാളിത്തം വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി ഗോയൽ സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. EPF ഓർഗനൈസേഷൻ കോഴിക്കോട് റീജിയണൽ ഓഫീസ് പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗർ യോജന ആനുകൂല്യ വിതരണം സംഘടിപ്പിക്കും. മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലാണ് പരിപാടിയെന്നും റീജിയണൽ കമ്മീഷണർ മുഹമ്മദ് മജാസ് അറിയിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ ഈ മാസം 19 മുതൽ ജൂലൈ 7 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. മറ്റന്നാൾ രാവിലെ പയ്യന്നൂരിൽ എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്യും. കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായി KM സാബു മാത്യൂസ് ചുമതലയേറ്റു. മുൻപ് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയായിരുന്നു. കൊല്ലം പുനലൂർ പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ കാണാനെത്തിയയാൾ അക്രമാസക്തനായി. ഇൻസ്പെക്ടർ J സന്തോഷ്കുമാറിന് പരിക്കേറ്റു. വാറന്റ് കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ സുഹൃത്താണ് അക്രമം നടത്തിയത്. സ്വർണവില പവന് 200 രൂപ കുറഞ്ഞ് 1,10,800 രൂപയായി. 13,850 രൂപയാണ് ഗ്രാമിന്. ഫിഫ ലോകകപ്പിൽ രാവിലെ ഓസ്ട്രിയ ജോർദാനെ പരാജയപ്പെടുത്തി. 1-3 ഗോളിനാണ് ഓസ്ട്രിയയുടെ ജയം. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഗാനോത്സവം ഇന്ന് തത്സമയ ഫോണിൻ പരിപാടി ആയിരിക്കില്ല. പകരം ശ്രോതാക്കൾക്ക് ആകാശവാണിയിലേക്ക് വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഗാനോത്സവത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിൽ കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം പകർന്ന് യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

ഗാനോത്സവത്തിൽ അടുത്തതായി കേൾക്കാം ഗ്രീഷ്മയുടെ ഇഷ്ടഗാനം. വിമാനം എന്ന ചിത്രത്തിൽ റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം നൽകി. നജീം അർഷാദ്, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്.

0: പടി.
1: ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ പി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം പകർന്ന് മാധുരി പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മണിയൂരിൽ നിന്നും ശാന്ത.

നിർമ്മലഗിരിയിൽ നിന്നും രമ ആവശ്യപ്പെട്ട ഗാനം. ഇത് മഞ്ഞുകാലം എന്ന ആ ചിത്രത്തിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് സംഗീതം നൽകി, യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: കൊടുവള്ളിയിൽ നിന്നും അഞ്ജലി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ആടുപുലിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി റിമി ടോമി, നജീം അർഷാദ് എന്നിവർ പാടിയത്. ഗാനരചന ഹരിനാരായണൻ, സംഗീതം രതീഷ് വേഗ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ അടുത്തതായി ശ്രീലക്ഷ്മിയുടെ ഇഷ്ടഗാനം കേൾക്കാം. അശ്വാരൂഢൻ എന്ന ചിത്രത്തിൽ അഖില, ആനന്ദ്, ജാസി ഗിഫ്റ്റ് എന്നിവർ പാടിയത്. സംഗീതം നിർവഹിച്ചതും ജാസി ഗിഫ്റ്റാണ്. രചന ഇഞ്ചക്കാട് ബാലചന്ദ്രൻ.

ഗാനോത്സവത്തിൽ അടുത്തതായി ഒരു തമിഴ് ഗാനം കേൾക്കാം. ആവശ്യപ്പെട്ടത് ഉണ്ണിമായ. അനേകൻ എന്ന ചിത്രത്തിൽ ഭാവധാരിണി, ടിപ്പു, ധനുഷ്, അഭയ് ജോധ്പുരക്കർ എന്നിവർ പാടിയത്.

ചിലമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, ലതിക എന്നിവർ പാടിയ ഗാനം. രചന ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് രാധാമണി.

ഗാനോത്സവത്തിൽ അടുത്തതായി പുറമേരിയിൽ നിന്നും വിനോദ് കുമാർ ആവശ്യപ്പെട്ട ഗാനം, വാൽക്കണ്ണാടി എന്ന ചിത്രത്തിൽ എം ജയചന്ദ്രൻ, ചിന്മയി എന്നിവർ പാടിയത്. എസ് രമേശൻ നായരിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് എം ജയചന്ദ്രൻ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
2: ഇന്നത്തെ ഗാനോത്സവത്തിലെ അവസാന ഗാനം കാലാപാനി എന്ന ചിത്രത്തിൽ നിന്നും എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകിയിരിക്കുന്നു. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു രാജഗോപാലൻ.

0: ഇന്നത്തെ ഗാനോത്സവം ഇവിടെ പൂർണ്ണമാവുന്നു. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.

0: And with that, we end the midday news.
1: ആകാശവാണി.
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 48-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
3: ഇരവിഴുങ്ങിയ പാമ്പ് വയറു പൊട്ടിച്ചാവാതിരിക്കാൻ വെപ്രാളപ്പെടുന്നത് പോലെയാണ് റസ്കോൾനിക്കോവ് സോണിയയുടെ മുന്നിൽ കൊലപാതക രഹസ്യങ്ങൾ ഛർദ്ദിച്ചു കളഞ്ഞത്. വിപ്ലവാദർശങ്ങളുടെ ചിറകിലേറി രണ്ടുപേരുടെ തലമണ്ട വെട്ടിപ്പൊളിച്ച നിക്കോവ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റടിച്ച് അർത്ഥപ്രാണനായി സാഷ്ടാംഗം വീണിരിക്കുന്നു. വൃദ്ധയെ കൊന്നത് ചെകുത്താനാണെന്നും യഥാർത്ഥത്തിൽ താൻ തന്നെ തന്നെയാണ് കൊന്നുകളഞ്ഞതെന്നും നിക്കോവ് ഏറ്റുപറയുമ്പോൾ കൊലപാതകത്തിൻ്റെ പുതിയൊരു തത്വശാസ്ത്രമാണ് പ്രഘോഷിക്കപ്പെടുന്നത്. വ്യഭിചാരിണി ഒരുക്കിയ കുമ്പസാരക്കൂട്ടിൽ കൊലപാതകി മുട്ടുകുത്തിയിരിക്കുന്നു. കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി അവൾ ക്ഷമിക്കുകയാണ് അയാളോട്. ഏതു ദൗർഭാഗ്യങ്ങളിലും താൻ കൂടെയുണ്ടാകുമെന്ന ഒരു പെൺകുട്ടിയുടെ വാക്കിന് എന്തൊരു ശക്തി! കരിഞ്ഞുപോയ അയാളുടെ ചിറകുകൾ പൊട്ടിക്കിളിർക്കുകയാണോ വീണ്ടും?
4: നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം പറയൂ നിക്കോവ്, ഞാൻ കേൾക്കാൻ തയ്യാറാണ്.
5: ഇപ്പോൾ എനിക്കറിയാം സോണിയ, ആത്മാവിനും മനസ്സിനും കരുത്തുള്ളവൻ ആരോ അവൻ മറ്റുള്ളവരെ നിയന്ത്രിക്കും. വലിയ ധൈര്യശാലികൾ ചെയ്യുന്നതെന്തും അവരുടെ കണ്ണിൽ ശരിയാണ് എന്നും അങ്ങനെ തന്നെയായിരിക്കും. എന്റെ വിശ്വാസം ഇതാണ് സോണിയ, പിടിച്ചെടുക്കാൻ ചങ്കൂറ്റമുള്ളവന് മാത്രമേ അധികാരം കൈവല്യമാകൂ. ഞാൻ ആ ചങ്കൂറ്റം കാണിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ അവരെ കൊന്നു. അതിനുള്ള ധൈര്യം പ്രകടിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്.
4: ഒന്ന് നിർത്തോ, നിങ്ങൾ ദൈവത്തിൽ നിന്നും പിരിഞ്ഞിരിക്കുന്നു. ദൈവം നിങ്ങളിൽ നിന്നും കൈകളെടുത്ത് നിങ്ങളെ ചെകുത്താൻ നൽകിയിരിക്കുന്നു.
5: അപ്പോൾ സോണിയ, ഞാൻ ഇരുട്ടു നിറഞ്ഞ മുറിയിൽ കിടന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയത് ചെകുത്താന്റെ പ്രലോഭനം കൊണ്ടാണോ?
4: നിർത്തു, പരിഹസിക്കണ്ട. ദൈവം നിന്ന് നടത്തുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഓ കരുണാമയനായ ദൈവമേ, നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ലല്ലോ.
5: സോണിയ, സമാധാനിക്കൂ. സോണിയ സമാധാനിക്കൂ, ഞാൻ പരിഹസിക്കുകയല്ല. ചെകുത്താനാണ് എന്നെ നയിച്ചിരുന്നതെന്ന് എനിക്കറിയാം. എല്ലാം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇരുട്ടത്ത് കിടന്ന് ഞാൻ എന്നോട് തന്നെ പെറുപെറുത്തു. പലതവണ എന്നോട് തന്നെ വാദപ്രതിവാദം നടത്തി.
4: നിങ്ങൾ എടുത്തു ചാടി ഓരോന്ന് പ്രവർത്തിച്ചിട്ട് അതിന് ന്യായീകരണം തേടുകയാണോ?
5: അല്ല സോണിയ, ഒരു ബുദ്ധിമാനെ പോലെയാണ് ഞാനത് ചെയ്തത്. അതാണ് എന്റെ തകർച്ച. ഞാനത് മനസ്സിലാക്കിയിരുന്നില്ലെന്ന് വിചാരിക്കരുത്. എനിക്ക് അധികാരം നേടാൻ അവകാശമുണ്ടോ എന്ന് സ്വയം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായും അവകാശമുണ്ടായിരുന്നില്ല. നെപ്പോളിയനല്ല ഞാൻ എന്നെനിക്ക് ബോധ്യമായി.
4: കൊലപാതകത്തിനോ നിങ്ങൾക്ക് കൊല ചെയ്യാനുള്ള അവകാശമുണ്ടോ?
5: നെപ്പോളിയനോ?
4: മനുഷ്യനെ കൊല്ലാൻ ആർക്കും അവകാശമില്ല. എന്നിട്ടും നിങ്ങൾ അവരെ കൊന്നു.
5: ഞാൻ ആ വൃദ്ധയെ കൊല ചെയ്തതോ, ലിസബത്തെ കൊല ചെയ്തതോ? ഞാൻ എന്നെ തന്നെയാണ് കൊല ചെയ്തത്. ഞാൻ എന്നെ തന്നെയാണ് കൊല ചെയ്തത്. അവരെയല്ല ഞാൻ എന്നെ എന്നേക്കുമായി തകർത്ത് കളഞ്ഞു.

0: ചെകുത്താനാണ് വൃദ്ധയെ കൊന്നത്. ഞാനല്ല, ഞാനല്ല, ഞാനല്ല. മതി, മതി സോണിയ, ഇത് ധാരാളം. ഞാനൊന്നും മുട്ടുകുത്തട്ടെ. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
1: നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നോ? എഴുന്നേൽക്കൂ, ഉടനെ പോവുക. ഇതേ നിമിഷം ആ കവലയിൽ ചെന്ന് നിന്ന് കുനിഞ്ഞ് ആദ്യം നിങ്ങൾ അശുദ്ധമാക്കിയ മണ്ണിനെ ചുംബിക്കൂ. പിന്നെ ലോകത്തെ കുനിഞ്ഞു വണങ്ങി എല്ലാ മനുഷ്യരോടുമായി ഉറക്കെ പറയൂ, ഞാൻ ഒരു കൊലപാതകിയാണ്. അപ്പോൾ അപ്പോൾ ദൈവം നിങ്ങളെ പുനർജീവിപ്പിക്കും.
0: നീ ഉദ്ദേശിക്കുന്നത് കഠിന ശിക്ഷയാണോ സോണിയ? സോണിയ, ഞാൻ എല്ലാം ഉപേക്ഷിക്കണോ? ഞാൻ എന്നോട് തന്നെ കുറ്റാരോപണം നടത്തണമല്ലേ?
1: പശ്ചാത്തപിക്കുക, അതിലൂടെ പാപമോചനം നേടുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
0: ഇല്ല, ഇല്ല, ഇല്ല, ഞാൻ അവരുടെ അടുക്കിലേക്ക് പോകില്ല.
1: എന്നാൽ എന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാനാവുക? ഞാൻ ഉദ്ദേശിക്കുന്നത്, അമ്മയോട് എന്താണ് നിങ്ങൾ പറയുക? ഹോ, നിങ്ങൾ അമ്മയെയും സഹോദരിയെയും ഉപേക്ഷിച്ചു കഴിഞ്ഞല്ലോ. ശരി, ദൈവമെല്ലാം അറിയുന്നു. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആരും അറിയാതെ ജീവിക്കാനാവുക?
0: കുട്ടികളെ പോലെ സംസാരിക്കാതെ സോണിയ, ഞാൻ അവരോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ അവരുടെ അടുത്ത് എന്തിനു പോകണം?
1: ഇത് നിങ്ങൾ എങ്ങനെ സഹിക്കും? ജീവിതകാലം മുഴുവൻ എന്തൊരു ഭാരമാണ് നിങ്ങൾക്ക് ചുമക്കേണ്ടി വരിക.
0: അത് പരിചയമായിക്കൊള്ളും സോണിയ, പരിചയമായിക്കൊള്ളും. എന്തിനാണ് നീ കരയുന്നത്? എന്നോട് കഠിന ശിക്ഷ അനുഭവിക്കണമെന്ന് നീ പറയുന്നു, എന്നിട്ടും നീ ഇപ്പോൾ എന്തിനു പേടിക്കുന്നു? എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ സ്വയം പിടികൊടുക്കുന്നില്ല, ഞാൻ അവരുമായി പോരാടും. പക്ഷെ അവരെന്നെ അറസ്റ്റ് ചെയ്യും. ഇന്നത് തീർച്ചയായും നടക്കും. സോണിയ, ഞാൻ തടവിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുമ്പോൾ നീ എന്നെ വന്ന് കാണാതിരിക്കുകയാണ് നല്ലത്.
1: നിങ്ങളുടെ കയ്യിൽ കുരിശുണ്ടോ?
0: ഇല്ല, എനിക്കെന്തിന് കുരിശ്?
1: സൈപ്രസ് മരം കൊണ്ടുള്ള ഈ കുരിശ് നിങ്ങൾ എടുത്തുകൊള്ളൂ. എന്റെ കയ്യിൽ ലിസവറ്റ തന്ന ചെമ്പു കുരിശുണ്ട്. ഞാൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വിശുദ്ധ രൂപം അവൾക്ക് കൊടുത്തു. അപ്പോൾ അവളുടെ കുരിശ് എനിക്ക് തന്നു. ഇത് എന്റെ കുരിശ്, നിങ്ങൾ വെച്ചോളൂ.
0: ഇപ്പോൾ വേണ്ട സോണിയ, എനിക്കത് പിന്നീട് തന്നാൽ മതി, അതാണ് നല്ലത്.
1: അതെ, അതെ, പിന്നീട് ദുരിതം അനുഭവിക്കുമ്പോ ഇത് ധരിക്കുക
0: സോണിയ.
1: അന്ന് എന്റെ അടുത്ത് വരിക, ഞാനത് നിങ്ങളുടെ കഴുത്തിലിട്ട് തരാം. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പോകാം
0: സോണിയ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 48-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം

രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ, ചിത്ര എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ. ആദ്യമായി ആശാ ഭോസ്ലെ പാടിയ ഗസൽ. രചന അഹമ്മദ് ഫറാസ്, സംഗീതം ഗുലാം അലി.

0: അഹമ്മദ് ഫറാസിന്റെ വരികൾക്ക് ഗുലാം അലി സംഗീതം നൽകി ആശ ഭോസ്ലെ പാടിയ ഗസലാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
2: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: ആബിദ പർവീന്റെ മനോഹരമായ ഒരു ഗസൽ കേൾക്കാം.

0: ആബിദ പർവീൻ പാടിയ ഗസലാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: നിത ഫസ്ലിയുടെ വരികൾക്ക് രമേശ് നാരായൺ സംഗീതം പകർന്ന് ചിത്ര പാടിയ ഒരു മനോഹരമായ ഗസൽ.

0: ചിത്രയുടെ ഗസലാണ് ഇപ്പോൾ കേട്ടത്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
0: മുംതാസ് റാഷിദിന്റെ വരികൾക്ക് സംഗീതവും ആലാപനവും ഹരിഹരൻ നിർവഹിച്ച ഒരു ഗസൽ.

ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:10. 438.6 മീറ്ററിൽ 684 kHz കോഴിക്കോട് നിലയത്തിൻ്റെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കേൾക്കാം കാൽപന്തോളം ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ലയണൽ ആന്ദ്രേസ് മെസ്സി. ഈ പേരുകൊണ്ടല്ലാതെ ഇന്നത്തെ ഫുട്ബോൾ ലോകകപ്പ് വിശേഷം തുടങ്ങാനാവില്ല. 2006 ജർമ്മൻ ലോകകപ്പിൽ തുടങ്ങിയ യാത്ര 2026 എത്തി നിൽക്കുമ്പോഴും ആ 18-കാരന്റെ വീര്യത്തോടെ തന്നെ 38 കളിക്കുന്നു. ലോക ചാമ്പ്യന്മാർ എതിരില്ലാതെ 3 അൾജീരിയയെ പരാജയപ്പെടുത്തിയപ്പോൾ 3 നായകൻ മെസ്സിയുടെ വക. ലോകകപ്പിൽ മെസ്സി 15 പൂർത്തിയാക്കിയത്. ഇതോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ജർമ്മൻ താരം ക്ലോസേക്ക് ഒപ്പമെത്താനും മെസ്സിക്കായി. വരും മത്സരങ്ങളിൽ മെസ്സി ഗോളുകൾ നേടുന്നതോടെ ലോകകപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കും. മികച്ച മത്സരം തന്നെ കാഴ്ചവെച്ച് ആരാധകർക്ക് പരമാവധി ആവേശം നൽകിയാണ് മെസ്സിപ്പട വിലപ്പെട്ട 3 സ്വന്തമാക്കിയത്. 17th ലോങ് റേഞ്ച് ഷോട്ടിലൂടെയാണ് മെസ്സി ആദ്യമായി വല കുലുക്കിയത്. അൾജീരിയൻ സംഘത്തിന്റെ പ്രതിരോധം ശക്തമായിരുന്നതിനാൽ കുറിയ പാസുകളോടെ ബോക്സിലേക്ക് കയറി ഗോളടിക്കാനുള്ള ശ്രമം നിരന്തരം പരാജയപ്പെട്ടു. ഇതോടെ തന്ത്രം മാറ്റിയ മെസ്സി മാജിക്കായിരുന്നു ബോക്സിന് പുറത്തുനിന്നുള്ള ബുള്ളറ്റ് ഷോട്ട്. 2 വകഞ്ഞു മാറ്റിയ മെസ്സി ഫസ്റ്റ് പോസ്റ്റ് ലക്ഷ്യമാക്കിയുള്ള ഷോട്ട് അൾജീരിയൻ ഗോളി സിദാനെ തട്ടിയകറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇതിനിടെ അർജന്റീനയും അൾജീരിയയും വല കുലുക്കിയെങ്കിലും ഓഫ്സൈഡായിരുന്നു. 2nd തുടക്കം 60th മെസ്സി തന്റെ 2nd നേടി. ഗോളിയുടെ കയ്യിൽ തട്ടി വന്ന റൌബൌണ്ട് അനായാസം ഗോളാക്കി നായകൻ അർജന്റീനയുടെ ലീഡ് ഉയർത്തി. 76th മെസ്സിയുടെ ഏറ്റവും മികച്ചത് എന്ന് പറയാൻ കഴിയുന്ന ഗോൾ പിറന്നത്. 5 പ്രതിരോധ താരങ്ങൾ വട്ടം കൂടി നിൽക്കുന്നതിനിടയിലാണ് മെസ്സി പന്ത് വലയിലെത്തിച്ചത്. മെസ്സിയുടെ സ്വതസിദ്ധമായ ശൈലി, പ്രതിരോധ താരങ്ങളുടെ കാലുകൾക്കിടയിലൂടെയുള്ള സെക്കൻഡ് പോസ്റ്റിലേക്കുള്ള കാർപ്പറ്റ് ഷോട്ട്. കഴിഞ്ഞ ലോകകപ്പിലെ മികച്ച താരമായ മെസ്സി ഇത്തവണയും അതിലേക്കുള്ള പ്രയാണത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്ന ഫോമിലാണ് പന്ത് തട്ടുന്നത്. മെസ്സിക്കൊപ്പം മുന്നേറ്റ നിരയിൽ പന്ത് തട്ടിയിരുന്ന ലൌട്ടാരോ മാർട്ടിനസും അൽമാടയ്ക്കുമൊന്നും കാര്യമായി ഒന്നും ചെയ്യാനില്ലായിരുന്നു. ഗ്രൂപ്പ് ജെയിൽ 3 അർജന്റീന തന്നെയാണ് മുന്നിൽ. നിലവിലെ ലോകകപ്പ് റണ്ണേഴ്സപ്പുകളായ ഫ്രാൻസിനും

0: ആദ്യ മത്സരത്തിൽ മിന്നും ജയമാണ് ലഭിച്ചത്. നായകൻ കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുകളോടെ തിളങ്ങിയ മത്സരത്തിൽ ഒന്നിനെതിരെ 3 ഗോളുകൾക്കാണ് ഫ്രാൻസ് സെനഗലിനെ തോൽപ്പിച്ചത്. 82nd minute ബാർക്കോളയുടെ വകയായിരുന്നു ഫ്രാൻസിന്റെ 3rd goal. നിശ്ചിത സമയവും കഴിഞ്ഞ് ഇഞ്ചുറി സമയത്തായിരുന്നു കാമറൂണിന്റെ ആശ്വാസ ഗോൾ പിറന്നത്. ശേഷം എംബാപ്പെ വീണ്ടും സ്കോർ ചെയ്ത് ഫ്രാൻസിന് ആധികാരികമായ വിജയം നൽകി. കഴിഞ്ഞ ലോകകപ്പിൽ മെസ്സി എംബാപ്പെ മത്സരമായിരുന്നു. ഇത്തവണയും അതിനുള്ള സൂചന നൽകിയാണ് രണ്ടുപേരും കൊതിക്കുന്നത്. മെസ്സി 3 ഗോളും എംബാപ്പെ 2 ഗോളുമായി വരവറിയിച്ചിരിക്കുകയാണ്. ഇതേ ഗ്രൂപ്പിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ എർലിംഗ് ഹാലൻഡിന്റെ കരുത്തിൽ നോർവെ 4-1 ഇറാഖിനെ തകർത്തു. സൂപ്പർ താരം ഹാലൻഡ് ഇരട്ട ഗോൾ നേടി തിളങ്ങി. 29th minute ലും 49th minute ലുമായിരുന്നു ഹാലൻഡ് ഗോൾ നേടിയത്. 76th minute സ്റ്റിഗാർഡ്, ഇഞ്ചുറി സമയത്ത് ഹുസൈൻ എന്നിവരായിരുന്നു നോർവെയുടെ പട്ടിക തികച്ചത്. ഈ മത്സരത്തോടെ കരുത്തരടങ്ങുന്ന ഗ്രൂപ്പ് എയിൽ മത്സരം കടുത്തു. നോർവെയാണ് നിലവിൽ ഗ്രൂപ്പിൽ ഒന്നാമത്. ഫ്രാൻസ് 2, സെനഗൽ 3, ഇറാഖ് 4th. നോർവെയും ഫ്രാൻസും നേരിട്ട് മുട്ടുന്ന മത്സരം എംബാപ്പെ ഹാലൻഡ് മത്സരം കൂടിയാകും. മെസ്സി, എംബാപ്പെ, ഹാലൻഡ് തുടങ്ങിയ സൂപ്പർ താരങ്ങൾ ആദ്യ മത്സരത്തിൽ തന്നെ ഈ ലോകകപ്പിലെ ടോപ്പ് സ്കോറർമാരാകാനുള്ള മത്സരം ആരംഭിച്ചു എന്നതാണ് ഇക്കഴിഞ്ഞ കളികളെ കൂടുതൽ ആവേശഭരിതമാക്കിയത്. ഇന്ന് രാവിലെ 9:30 നടന്ന മത്സരത്തിൽ ഓസ്ട്രിയ 3-1 ജോർദാനെ പരാജയപ്പെടുത്തുകയുണ്ടായി. ദീർഘനേരം 1-1 സമനിലയിലുണ്ടായിരുന്ന മത്സരത്തിന്റെ 76th minute വഴങ്ങിയ സെൽഫ് ഗോളും ഇഞ്ചുറി ടൈമിന്റെ അവസാന വേളയിൽ ഓസ്ട്രിയൻ താരം അർണോവിക് നേടിയ ഗോളുമാണ് ജോർദാനെ തകർത്തത്. ഇതോടെ ഗ്രൂപ്പ് ജെയിൽ അർജന്റീനയ്ക്ക് പിറകിൽ 2nd സ്ഥാനത്ത് ഓസ്ട്രിയ എത്തി. അവസാന ലോകകപ്പ് മത്സരത്തിനെത്തുന്ന പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്ന് കളത്തിലിറങ്ങും. പോർച്ചുഗൽ കോംഗോ മത്സരം ഇന്ന് രാത്രി 10:30. ലോക കിരീടം നേടി ഫുട്ബോളിൽ നിന്നും വിരമിക്കാനുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും കോടിക്കണക്കിന് വരുന്ന CR7 ആരാധകരുടെയും സ്വപ്നം പൂവണിയുമോ എന്നതുകൂടി ഇത്തവണത്തെ ലോകകപ്പിൽ അറിയാനാകും. സൂപ്പർ താരം ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ടും ഇന്ന് മത്സരത്തിനിറങ്ങുന്നുണ്ട്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കരുത്തരായ ക്രൊയേഷ്യയാണ് എതിരാളികൾ. പുലർച്ചെ 4:30 ഘാനയും പനാമയും നാളെ രാവിലെ 7:30 കൊളംബിയയും ഉസ്ബെക്കിസ്ഥാനും ഏറ്റുമുട്ടും. ഗ്രൂപ്പ് കെയിലെ ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം നാളെ രാവിലെ 7:30 നടക്കും. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ സംഗീതം നൽകി യേശുദാസ് ആലപിച്ചത്. ചിത്രം അനന്തഭദ്രം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ഇന്ന് പാട്ടി വേണം.
2: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
1: ഐഡിയ ഇവിടെ തന്നെയാവാം പാട്ടി. പിസ്സ പാർട്ടി.
2: നിന്റെ കാർഡും പിന്നെന്താ?
3: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
2: ബൈ ഗേൾസ്.
3: എവിടെയാ പോകുന്നത്?
2: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
3: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: ആകാശവാണി കോഴിക്കോട്. ബാലകൃഷ്ണൻ എടപ്പാളും സംഘവും അവതരിപ്പിക്കുന്ന അയ്യപ്പൻ പാട്ട് കേൾക്കാം.
4: ഇപ്പോൾ അയ്യപ്പൻ പാട്ട് കേൾക്കാം. ബാലകൃഷ്ണൻ എടപ്പാൾ, രാമചന്ദ്രൻ അമേറ്റിക്കര, പ്രസാദ് വെള്ളാളൂർ, ഹരിസുധൻ എടപ്പാൾ എന്നിവർ പാടുന്നു.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് അയ്യപ്പൻ പാട്ട്. പാടിയത് ബാലകൃഷ്ണൻ എടപ്പാൾ, രാമചന്ദ്രൻ അമേറ്റിക്കര, പ്രസാദ് വെള്ളാളൂർ, ഹരിസുധൻ എടപ്പാൾ എന്നിവർ.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5:30. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സന്ദീപ് നാഥിന്റെ വരികൾക്ക് സഞ്ജീവ് ദർശൻ സംഗീതം നൽകി. ജുബിൻ നൌട്ടിയാൾ, പലക് മുച്ചാൽ എന്നിവർ ആലപിച്ചത് ചിത്രം അമാവാസ്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ദേ ദേ പ്യാർ ദേ എന്ന ചിത്രത്തിനു വേണ്ടി അർമാൻ മാലിക് ആലപിച്ച ഗാനം കേൾക്കാം. കുനാൽ വർമ്മയുടെ വരികൾ, അമാൽ മാലിക്കിന്റെ സംഗീതം.

മിഥുൻ്റെ വരികൾക്ക് മിഥുൻ സംഗീതം നൽകി. മിഥുൻ, ബി പ്രാങ്ക്, സുനീതി ചൗഹാൻ എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം ഹോട്ടൽ മുംബൈ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 5 സെക്കൻഡ്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ഗായത്രി ശ്രീകൃഷ്ണൻ ആലപിച്ചത്. രചന മലയത്ത് അപ്പുണ്ണി. സംഗീതം GS ശ്രീകൃഷ്ണൻ.

ലളിതഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനകം 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
1: കയർ വ്യവസായത്തിന്റെ സുഗമമായ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയവുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. കയർ വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ മേഖലയ്ക്ക് കൈത്താങ്ങാവുകയാണ് കയർ ഉദ്യമി യോജന. തെങ്ങിന് വളക്കൂറുള്ള മണ്ണാണ് കേരളത്തിലേത്. കയർ ഉത്പാദനത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യവും ഉണ്ട്. പ്രതിദിനം ആവശ്യക്കാരും ഏറി വരുന്നു. ഈ സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച് കേരളത്തിലെ കയർ വ്യവസായത്തെ പരിപോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇതൊരു വായ്പ അധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. കയർ ഉദ്യമി യോജന പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ ഇതിന്റെ നടത്തിപ്പ് ചുമതല കയർ ബോർഡിനാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലാവട്ടെ കയർ ബോർഡിന്റെ പ്രാദേശിക ഓഫീസുകൾ, കയർ പ്രോജക്ട് ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയാണ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം. യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തിൻ്റെ രേഖകൾ, ചാർട്ടേഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത വർക്ക്ഷെഡിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെഷീനറികളുടെ പ്രൊഫോമ ഇൻവോയ്സ്, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട്, കയർ വ്യവസായത്തിലുള്ള പരിചയ സർട്ടിഫിക്കറ്റ്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലന സർട്ടിഫിക്കറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന MSME EM പാർട്ട് 2 എക്നോളജ്മെന്റ്. കയർ ഉദ്യമി യോജന പ്രകാരം കയർ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നു. പദ്ധതിക്ക് കീഴിൽ സബ്സിഡിക്ക് അർഹതയുള്ള പരമാവധി പദ്ധതി ചെലവ് 10 ലക്ഷം രൂപയും സബ്സിഡി തുക പദ്ധതി ചെലവിൻ്റെ 25% തുല്യവുമാണ്. സബ്സിഡിക്ക് പുറമെ പദ്ധതി ചെലവിൻ്റെ 25% ഒറ്റത്തവണ പ്രവർത്തന മൂലധനവും

0: പരമാവധി 1,000,000 രൂപ വരെയും പദ്ധതിയിലൂടെ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കയർ മാർക്ക് സ്കീം ഓഫീസ്, കയർ ബോർഡ്, അബാബിൽ കോംപ്ലക്സ് 1-ാം നില, SBT മുഖ്യ ബ്രാഞ്ചിന് സമീപം, CCSB റോഡ്, ആലപ്പുഴ 688011 എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിലേക്കായി ശ്രോതാക്കൾ വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു ഫോൺ നമ്പർ 9496556321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: Today revealed the functioning of the National Cybercrime Helpline 1930 at a meeting in New Delhi and instructed the officials to revamp it. Mr. Shah also directed the officials to use artificial intelligence and multilingual support to facilitate ease of reporting. He directed the agencies to work closely with the states to pivot each call to its logical end and also asked to address the grievances arising out of freezing of bank accounts. Union Minister for Environment, Forest and Climate Change Bhupinder Yadav today said that India has already brought about 22 million hectares of land under restoration efforts against the target of restoring 26 million hectares by 2030. He said this while addressing the event to commemorate World Day to Combat Desertification and Drought 2026 in New Delhi. Speaking on the theme of this year's observance, Rangelands Recognize, Respect, Restore, Mr. Yadav said that rangelands and grasslands play an important role in biodiversity conservation, livestock-based livelihoods, regulation of the water cycle, carbon sequestration, and climate resilience. In Gujarat, six people, including a nine-year-old child, died in an accident between a truck and a private bus in Vadodara. 27 others were injured and shifted to SSG Hospital in Vadodara for treatment. Prime Minister Narendra Modi and Union Home Minister Amit Shah have expressed grief over the tragic accident on the Vadodara-Jarod route in Gujarat. In another incident, at least six women died while three others got injured after the e-rickshaw in which they were travelling collided with a tractor in Ujhani area of Badaun district of Uttar Pradesh this afternoon. Prime Minister Narendra Modi and Uttar Pradesh Chief Minister Yogi Adityanath have expressed deep sorrow over the incident. In sports, in cricket, India have set a target of 403 runs for Afghanistan in the second ODI of the three-match series in Lucknow. India were bowled out 402 in 49.4 overs. Both Shubman Gill and Ishan Kishan scored centuries. Gill made 154 while Kishan contributed 125. In reply, Afghanistan were 18 for no loss in 3.4 overs. That is the end of this news bulletin.
1: Agashavani, Kozhikode. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
2: കണ്ണൂർ ജില്ലയിലെ മൊകേരി പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കൂത്തുപറമ്പ് MLA പി കെ പ്രവീണിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് കുടിവെള്ള പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി. രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുന്നതിനും തീരുമാനമായി. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക യോഗങ്ങൾ ചേരും. മൊകേരി പഞ്ചായത്തിലെ 11 വാർഡിൽ 4 വയസ്സുള്ള കുട്ടിക്കും 10 വാർഡിൽ 8 വയസ്സുള്ള കുട്ടിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടികളുടെ വീട്ടിൽ ആരോഗ്യവകുപ്പ് സന്ദർശനം നടത്തി. കുട്ടികളുടെ വീട്ടിലെ കിണറുകളിൽ നിന്ന് വാട്ടർ സാമ്പിൾ ശേഖരിച്ചു. പ്രദേശത്ത് ഫീവർ സർവേയും നടത്തി. അവലോകന യോഗത്തിൽ മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ, വൈസ് പ്രസിഡന്റ് ജയപ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. പകർച്ചവ്യാധി പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യപാനീയ വിതരണ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് കർശന പരിശോധന ആരംഭിച്ചു. മാനദണ്ഡം പാലിക്കാത്ത 108 കടകൾക്ക് നോട്ടീസ് നൽകി. പാനൂർ മേഖലയിൽ ഒരു കട അടച്ചുപൂട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ഷിഗല്ല ഉൾപ്പെടെയുള്ള ഭക്ഷ്യ ജലജന്യ രോഗം റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ ജാഗ്രതാ പ്രവർത്തന പരിപാടിയുടെ ഭാഗമായി 94 സ്ക്വാഡുകൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ ജില്ലാതല ഉദ്ഘാടനം ഫോണിൽ നിന്ന് സ്വന്തം വിവരങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് നിർവഹിച്ചു. ജൂൺ 30 വരെയാണ് സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരങ്ങൾ നൽകാനുള്ള സമയം. രാജ്യത്തിന്റെ സുപ്രധാന പദ്ധതികളും പരിപാടികളും നടപ്പാക്കുന്നത് സെൻസസ് വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണെന്നും സെൻസസ് ഗൗരവമായി കണ്ട് എല്ലാവരും ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ടാബിൽ നിന്നോ വെബ്സൈറ്റിൽ പ്രവേശിച്ച് സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരങ്ങൾ നൽകണമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. മൊബൈൽ നമ്പർ, കുടുംബനാഥന്റെയോ കുടുംബനാഥയുടെയോ പേര് എന്നിവ നൽകി മുന്നോട്ട് പോകാൻ സാധിക്കും. 34 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി സബ്മിറ്റ് ചെയ്താൽ 11 അക്കങ്ങളുള്ള എച്ചിൽ തുടങ്ങുന്ന SIID നമ്പർ ഫോണിൽ മെസ്സേജായി ലഭിക്കും. ഈ നമ്പർ പിന്നീട് ജൂലൈ 1 മുതൽ 30 വരെയുള്ള കാലയളവിൽ സെൻസസിനായി വീട് സന്ദർശിക്കുന്ന എന്യൂമറേറ്റർമാർക്ക് നൽകണം. എന്യൂമറേറ്റർ പരിശോധിച്ച വിവരമാണ് അന്തിമമായി സെൻസസ് ഡാറ്റാബേസിലേക്ക് പോവുക. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രദാനം ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം

0: കണ്ണൂർ KSRTC ഡിപ്പോയിൽ TO മോഹൻ MLA നിർവഹിച്ചു. സാധാരണക്കാരായ സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാണ് ഈ പദ്ധതിയെന്ന് MLA പറഞ്ഞു. എല്ലാ വാർഡുകളിലും വയോജനങ്ങൾക്ക് വിശ്രമകേന്ദ്രങ്ങൾ ഒരുക്കുന്നതിന് സായംപ്രഭ പദ്ധതി വ്യാപിപ്പിക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ ആസൂത്രണം ചെയ്തു വരികയാണെന്ന് മേയർ അഡ്വക്കേറ്റ് P.ഇന്ദിര പറഞ്ഞു. ലോക വയോജന അതിക്രമ ബോധവൽക്കരണ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ SN കോളേജിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. തനിച്ചല്ല നിങ്ങൾ, ഒപ്പമുണ്ട് ഞങ്ങൾ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു പരിപാടി. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈകളുടെ ജില്ലാതല വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 16 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 2.5 ലക്ഷം തൈകൾ തയ്യാറാക്കിയിട്ടുള്ളത്. 52 ഗ്രാമപഞ്ചായത്തുകളിലെ 260 വനിതാ ഗ്രൂപ്പുകളെയാണ് ഈ വർഷം പൂക്കൃഷിക്കായി തിരഞ്ഞെടുത്തത്. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KSEB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണം. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ പ്രാദേശിക തലത്തിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ്, മാധ്യമങ്ങൾ എന്നിവ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൗരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 പദ്ധതികൾ അടുത്ത മാർച്ചിന് മുൻപ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് യോഗത്തിൽ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിൽ ഈ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും. 125 MW രാത്രി 4 മണിക്കൂർ നേരം വിതരണം ചെയ്യാനായി ഈ പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.
2: ആകാശവാണി കോഴിക്കോട്. അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ ലീഡ്സിലെ ഹെഡിംഗ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം.

ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. നാളെ രാവിലെ 6 മണിക്ക് വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PV മോഹനൻ മണ്ണഴി. 6:10 അറിയിപ്പുകൾ. തുടർന്ന് കാവ്യാഞ്ജലിയിൽ സുഗതകുമാരിയുടെ കുറിഞ്ഞിപ്പൂക്കൾ എന്ന കവിത ആലാപനം അജിത സുരേഷ്. ശേഷം പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മണിക്ക് ഓപ്പൺ ഫോറം, നീതിയും നിയമവും. തുടർന്ന് ആരോഗ്യം അമൂല്യം, റസീന വി സംസാരിക്കുന്നു. ശേഷം പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയനില. 8 മണിക്ക് സമാചാർ പ്രഭാത്. 8:15 മോർണിംഗ് ന്യൂസ്. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9 മണിക്ക് സുവർണ മലരുകൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:45 വാർത്താ തരംഗിണി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്. 2:15 തുടർ നാടകം. 2:30 ഗസൽ. നാളെ വൈകുന്നേരം 4:45 കാൽപ്പന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് ചിന്തുപാട്ട്, തെക്കൻ മാറാടി നിസരി ചിന്തു സംഘം അവതരിപ്പിക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. തുടർന്ന് ലളിതഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ജില്ലാ വൃത്താന്തം കൊല്ലം. 6:15 അറിയിപ്പുകൾ. 6:20

സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്രഗാനം, 6:50 വയലും വീടും, 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 വനിതാവേദി. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് യോഗാധ്യാപികയായ ഇ ദീപമോളുമായി അഭിമുഖം. 8:00 ദിൽസേ ദിൽ തക്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 8:45 സമാചാർ സന്ധ്യ. 9:00 ന്യൂസ് അറ്റ് 9. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 നാടകം. 11:00 ലളിതഗാനം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്ത പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ये पश्चिम इम्फाल मण्डलात् गृहीताः। एते अनेकेषु हिंसाचार अपराधेषु संलिप्ताः आसन्। अपरपक्षे कामजोंग उख्लोल मण्डलयोः सशस्त्र समूहैः उपयुज्यमानाः 26 अवैध गुहास्थानानि ध्वस्तीकृतानि। क्रिकेट क्रीडायां लखनऊ नगरे स्पर्धात्रयाणां श्रृंखलायाः द्वितीयायाम् एकदिवसीय अन्ताराष्ट्रिय क्रिकेट क्रीडायां अफगानिस्तान देशं विरुध्य 1-0 अग्रस्थं भारतं 3-400 धावनांकानां लक्ष्यम् अददात्, यत्र दलनायकेन शुभमन गिलेन 125, ईशान किशनेन च 75 धावनांकानि रचितानि। इतः प्राग् अफगानिस्तान देशः पणकं विजित्य प्रथमतया क्षेत्ररक्षणम् अचिनोत्। पुनः एकवारं मुख्याः वार्ताः। G7 इत्यस्य नेतारः वैश्विक स्थिरतां सुरक्षा सहकारं बहुराष्ट्रिय संघटित अपराधस्य प्रतिकार प्रयत्नांच केन्द्रीय मानाः घोषणानां श्रृंखलाः स्वीकृतवन्तः। फ्रांस देशस्य एवियान नगरे G7 इति शिखर सम्मेलनेन समं प्रधानमंत्री नरेन्द्र मोदी अमेरिका देशस्य राष्ट्रपतिना डोनाल्ड ट्रम्पेन सह मेलनं करिष्यति। रक्षामंत्री राजनाथ सिंहः भारतस्य सार्वभौमता निर्विवाद्यमिति कथयन् आतंकवादं विरुध्य सर्जिकल स्ट्राइक्स, बालाकोट ऑपरेशन सिंदूर इत्येतानि च निर्णायकानि कार्याणि इति उदघोषयत्। भारतस्य रक्षोत्पादनं निवर्तमान वित्तीयवर्षे 10.78 लक्षं कोटिरूप्यकाणि अभिलेख्यं यावत् वर्धितम् इति वार्ताः।
1: ആകാശവാണി, ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
4: Go for PLI.
5: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
6: Agashavani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച അല്പസമയത്തിനകം. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായ സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. നയതന്ത്രപരമായി ഏറെ പ്രാധാന്യം കൂടിക്കാഴ്ചയ്ക്കുണ്ടെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യാ സംഘർഷം, ഊർജ്ജ സുരക്ഷ എന്നിവ സംബന്ധിച്ച കാര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെയർ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക മടങ്ങിവരവിനായി അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങൾ

0: പിന്തുണ നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട G7 വർക്കിംഗ് സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. G7 രാജ്യങ്ങളും IMF ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും വർക്കിംഗ് സെഷനിൽ പങ്കെടുത്തു. PM-ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM-ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. PM-ശ്രീയിൽ നിന്നും മുൻ സർക്കാർ പണം കൈപ്പറ്റി എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വസ്തുതാ വിരുദ്ധമാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി VC. PM-ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്രമവും LDF സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. SSK ഫണ്ട് കിട്ടുന്നതിനുവേണ്ടി താൽക്കാലിക നടപടി മാത്രമാണ് LDF സർക്കാർ സ്വീകരിച്ചതെന്നും PM-ശ്രീയുമായി ബന്ധപ്പെട്ട നടപടികൾ മരവിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ച വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് PM-ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാതിരുന്നതെന്ന് BJP നേതാവ് K.സുരേന്ദ്രൻ ആരോപിച്ചു. രാജ്യമാകെ ബാധകമായ കാര്യത്തിൽ നിന്നും കേരളത്തിന് മാറി നിൽക്കാൻ കഴിയില്ലെന്നും PM-ശ്രീ കരിക്കുലത്തിൽ കേന്ദ്രം ഇടപെടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്കുവഹിക്കുന്നതായും മന്ത്രി പറഞ്ഞു.
1: The RPO fulfills that very important role in providing the much needed passport and travel documents to our migrant people and for our society, for people here. Passport is not just a document, it is the gateway to a better life, to opportunities, even for our students for higher studies.
0: PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരമുള്ള 2,400 കോടി രൂപയുടെ ഇൻസെന്റീവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. 15 ലക്ഷത്തോളം പേർക്കാണ് പദ്ധതിയിലൂടെ ഇതുവരെ തൊഴിൽ ലഭ്യമാക്കിയത്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 15,000 രൂപ വരെയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇൻസെന്റീവ് ലഭിക്കുക. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും 19-ന് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുമായി ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കാൻ തീരുമാനിച്ചതായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളും അതിനെ തുടർന്ന് ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ദേശീയപാതാ അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതരുമായി തിരുവനന്തപുരത്ത് നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നതിനാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗമാണ് ഇതിന് അനുമതി നൽകിയത്. June 30 വരെ വൈകുന്നേരം 6-നും 12-നും ഇടയിലായിരിക്കും നിയന്ത്രണം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: പസഫിക് സമുദ്രത്തിൽ എല്ലിനോ പ്രതിഭാസം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചതിനാലാണ് രാജ്യത്താകെ വൈദ്യുതി ലഭ്യതയിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് June 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും മഴ വേണ്ടത്ര ലഭിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ല. ആകെ 4,100 MW ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4,900 MW വരെ ഉയരുന്ന സ്ഥിതിയുണ്ട്. വൈദ്യുതി ഉപയോഗത്തിലും 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയുണ്ടായിട്ടുണ്ട്. വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഈ മാസം 30 വരെ വൈകുന്നേരം 6-നും രാത്രി 12-നുമിടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KCB അറിയിച്ചു.
0: സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. കുറ്റിവയൽ ഉന്നതിയിലെ ശ്രീകുട്ടിയാണ് മരിച്ചത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ സംഘം പ്രദേശം സന്ദർശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ അടിയന്തര യോഗം ചേരുകയും ചെയ്തു. മുൻകരുതൽ

0: നടപടിയുടെ ഭാഗമായി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ അടിയന്തരമായി ക്ലോറിനേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: പഴയരിക്കണ്ടം സ്വദേശികളായ 9ഉം 4ഉം വയസ്സുള്ള കുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗബാധ ഉണ്ടായത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. സ്റ്റൂൾ കൾച്ചർ പരിശോധനയിലൂടെ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ കുടിവെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പ്രദേശത്ത് നേരിട്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് തുടർ നടപടികൾ വിലയിരുത്തി.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30 ആരംഭിക്കും. ഖാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30. ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ അർജന്റീനയുടെ ആവേശ പോരാട്ടത്തിനാണ് ലോകകപ്പ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന അൾജീരിയയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7:00 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും നേതാക്കൾ ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: तो यहाँ की पार्टनरशिप बहुत इंपॉर्टेंट है. शेफाली वर्मा का बल्ला चलना बहुत इंपॉर्टेंट है एंड जेमिमा का भी बल्ला चलना उतना ही इम्पॉर्टेंट है जितना कि अभी स्मृति का चल रहा है. क्योंकि पार्टनरशिप अगर बनती है तो ही रन आगे हमारे बढ़ते हैं और स्कोरबोर्ड पर दिखते हैं. तो ये अगर नंदिनी शर्मा की बात करें तो नंदिनी एक बहुत अच्छा चांस मिला है उनको खेलने का और रेड्डी की जगह पे उनकी अगर उनकी लास्ट मैच की अगर फील्डिंग की बात करें और बॉलिंग की बात करें तो वो उतनी खास रही नहीं एज़ कम्पेयर टू आप इंडियन टीम को रिप्रेजेंट कर रहे हैं. एंड नंदिनी उस जगह को उस स्थान को बखूबी निभाएंगी. और आज जिस तरह की पिच है तो देखा जाता है कि स्किट भी होता है इस बॉल इस पिच पे, तो वो चीज़ देखने को भी मिल सकती है नंदिनी शर्मा से. एंड उसके साथ हमारी जो स्पिनर्स है वो लाइनअप जो है हमारे स्पिनर्स का वो काफ़ी अच्छा है. बॉलिंग स्ट्रेंथ हमारी बहुत

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: മഴനിലാവ് എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.

ഗാനകേളിയിൽ അവസാനമായി എസ് രമേശൻ നായർ വരികൾ എഴുതി വിദ്യാസാഗർ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ചന്ദ്രനുദിക്കുന്ന തിക്കിൽ എന്ന ചിത്രത്തിൽ നിന്നും.

FM പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും നേതാക്കൾ ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. സംസ്ഥാനത്തെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുമായി ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കാൻ തീരുമാനിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി P.K. ബഷീർ. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂർ നിഷ് സന്ദർശിച്ച് സ്ഥാപനത്തിന്റെ വിവിധ അക്കാദമിക് ക്ലിനിക്കൽ ഗവേഷണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 1997 ആരംഭിച്ച നിഷ് രാജ്യത്തെ തന്നെ സവിശേഷ സ്ഥാപനങ്ങളിലൊന്നായി വളർന്നിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വായനാ ദിനത്തിന്റെ ഭാഗമായി മറ്റന്നാൾ മുതൽ ഈ മാസം 24 വരെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ നിയമസഭാ ലൈബ്രറി റഫറൻസ് ഹാളിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിക്കും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റുമായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ദേശീയ സുരക്ഷയിൽ രാജ്യം ചരിത്രപരമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചതായും കേന്ദ്രമന്ത്രി. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളുടെ സേവനം വലുതെന്ന് കേന്ദ്ര സഹമന്ത്രി. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. വാർത്തകൾ വിശദമായി. വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ ഇവീനിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ ഭാഗമായി സന്തുലിതവും സുസ്ഥിരവും ആയ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സബ് കാ സാത്ത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ ശ്രം എന്ന ആശയത്തിലൂന്നിയ ഇന്ത്യയുടെ വളർച്ചാ യാത്ര പ്രധാനമന്ത്രി വിശദീകരിച്ചു. ശ്രീ മോദി ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ജർമ്മൻ ചാൻസലർ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് എന്നിവരുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി. ആഗോള സ്ഥിരത, സുരക്ഷ, സഹകരണം, സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാനുള്ള ശ്രമങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രഖ്യാപനങ്ങൾക്ക് G7 ഉച്ചകോടി അംഗീകാരം നൽകി. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാർ ഒപ്പുവെക്കുന്നതിനെ G7 നേതാക്കൾ സ്വാഗതം ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ സമുദ്രപാതയുടെ പ്രാധാന്യവും അവർ എടുത്തുപറഞ്ഞു. മയക്കുമരുന്ന് കടത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടങ്ങളിലൂടെ ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് രാജ്യം നൽകുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ 12 വർഷത്തിൽ ദേശീയ സുരക്ഷാ ഘടനയിൽ ചരിത്രപരമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മരുഭൂവൽക്കരണം തടയുന്നതിനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി 2030 രാജ്യത്ത് 26 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനഃസ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. നിലവിൽ 21.76 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനഃസ്ഥാപിക്കപ്പെട്ടതായും ലോക മരുഭൂവൽക്കരണ വരൾച്ചാ വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച്

0: ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: ഫോറസ്റ്റ് റെസ്റ്റോറേഷൻ കാ കാം തോ ഹേ ഹി ഇത്നാ ആബാദി ഇസ്ലിയേ രഹ പാതി ഹേ ക്യൂൻകി ഹമാരി പാസ് ഉർവർ ക്ഷമതാഓ കി ജമീൻ ഓർ ഡിഫറന്റ് ക്ലൈമറ്റിക് സോൺ ഹേ ഇത്നേ കിസി ദേശ് കേ പാസ് നീ ഓർ ഇസ്ലിയേ ജോ റെസ്റ്റോറേഷൻ കാം ജോ ഹമേ കർനാ ഹേ തോ മുജേ ലഗ്താ ഹേ കി സബീ കേ സാത്ത് മിൽകർ ഹമേ അപ്നേ അലഗ് അലഗ് ജോ ക്ലൈമറ്റിക് സോൺ ഹേ ഉസ്കേ ഹിസാബ് സേ ഭി കർനാ ചാഹിയേ.
0: ലോകത്തിലെ ഏറ്റവും വലിയ ആറാമത്തെ ഇലക്ട്രോണിക്സ് കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായും വരും വർഷങ്ങളിൽ രണ്ടാമത്തെ വലിയ ഇലക്ട്രോണിക്സ് കയറ്റുമതി രാജ്യമായി മാറുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി പൂനെയിൽ പറഞ്ഞു. പിഎം വികസിത് ഭാരത് റോസ്കർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം August 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്

0: കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതിനോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ മധ്യപ്രദേശിലെത്തും. ഇൻഡോറിൽ ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ശ്രീമതി മുർമു ഓംകാരേശ്വർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. മറ്റന്നാൾ അന്താരാഷ്ട്ര അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഈ മാസം 21 ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗാദിന പരിപാടിയിലും രാഷ്ട്രപതി സംബന്ധിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യപരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പിഎം ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ പിഎം ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് പേപ്പാറ, അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. ഡാമുകളുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. രാജ്യത്തുടനീളം വൈദ്യുതി ലഭ്യതയിൽ കുറവുണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച അനുമതി KCB നൽകി. ഈ മാസം 30 വരെ വൈകുന്നേരം 6 മണിക്കും രാത്രി 12 മണിക്കുമിടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമെന്ന് KCB അറിയിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കൊച്ചി സന്ദർശിച്ചു. കൊച്ചിയിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിലെത്തിയ വിദേശകാര്യ സഹമന്ത്രി അടിസ്ഥാന സൌകര്യങ്ങളും സേവന വിതരണ സംവിധാനങ്ങളും അവലോകനം ചെയ്തു. പാസ്പോർട്ടും മറ്റ് യാത്രാരേഖകളും പ്രവാസികൾക്ക് കൃത്യമായി നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു.
2: Kerala has one of the highest numbers of people going out to work, and for our society, for our people here, passport is not just a document, it is the gateway to a better life, to opportunities, whether it is business, whether it is work, or even for our students for higher studies. So in that sense, the RPO fulfills a very crucial role.
0: നാളെ ലക്ഷദ്വീപിൽ എത്തുന്ന അദ്ദേഹം വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തിലും അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടിയിലും പങ്കെടുക്കും. കേരളത്തിൽ ഷിഗല്ല നിപ്പോ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30 ആരംഭിക്കും. ഖാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30. ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30. ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ് പോരാട്ടം. ടോസ് നേടിയ നെതർലൻഡ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. MT സെറ്റബെല്ലോ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 2 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചതായി ഒമാനിലെ ഇന്ത്യൻ എംബസി. ആദിത്യ ശർമ്മ, ശിവാനന്ദ് ചൌരസ്യ എന്നിവരുടെ ഭൌതിക ശരീരങ്ങളാണ് രാജ്യത്തെത്തിച്ചതെന്നും മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും എംബസി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കി. എല്ലാവരും സെൽഫ് എന്യൂമറേഷൻ നടത്തി സെൻസസിന്റെ ഭാഗമാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SC.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി, പത്മഭൂഷൺ

0: സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മണിപ്പൂരിൽ സുരക്ഷാസേന ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 3 തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തു. 26 അനധികൃത ബങ്കറുകളും നശിപ്പിച്ചു. നിരോധിത സംഘടനയായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെയും അതിന്റെ രാഷ്ട്രീയ വിഭാഗമായ റെവല്യൂഷണറി പീപ്പിൾസ് ഫ്രണ്ടിന്റെയും പ്രവർത്തകരാണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റുമായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: The Real FM 103.6.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇടക്കാട് ബറ്റാലിയൻ 06 എന്ന ചിത്രത്തിൽ നിത്യമാമൻ, KS ഹരിശങ്കർ എന്നിവർ പാടിയ ഗാനം, BK ഹരിനാരായണന്റെ വരികൾ, കൈലാസ് മേനോന്റെ ഈണം.

0: കാനഡ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
1: ആത്മസമ്മാൻ ബാ വർത്തമാൻ സുധാരണ
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: നരിവേട്ട എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനം കേൾക്കാം. സിദ് ശ്രീറാം, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയത്. ഗാനശില്പികൾക്കായി ഇതിപ്പുറം ജേക്സ് ബിജോയ്.

0: അരക്കിലും പൊടിക്കലും ഈസിയാക്കുന്ന ത്രീ ജാർ മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി RDX എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ് കപിൽ കപിലൻ പാടിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സുമതി വളവ് എന്ന ചിത്രത്തിൽ ഹരിചരൺ, സാധിക കെ ആർ എന്നിവരുടെ സ്വരം.

0: കാനഡ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
1: ആത്മസമ്മാൻ ബഡ് ജാതാ വോ അപ്നാ വർത്തമാൻ സുധാർനേ കേ സാഥ് ഹി ബെഹ്തർ ഭവിഷ്യ കേ ബാരേ മേ സോച്നേ ലഗ്താ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ആദം ജോൺ എന്ന ചിത്രത്തിൽ കാർത്തിക് പാടിയ ഗാനമാണ് ഇനി ബി കെ ഹരിനാരായണന്റെ വരികൾ, ദീപക് ദേവിന്റെ ഈണം.

FM പ്രധാന വാർത്തകൾ. വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു. ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ദേശീയ സുരക്ഷയിൽ രാജ്യം ചരിത്രപരമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചതായും കേന്ദ്രമന്ത്രി. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളുടെ സേവനം വലുതെന്ന് കേന്ദ്ര സഹമന്ത്രി. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. സംസ്ഥാനത്ത് ഷിഗെല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. മലപ്പുറത്ത് 75-കാരി ഷിഗെല്ല ബാധിച്ച് മരിച്ചു. വയനാട്ടിൽ പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. പേരിയ ആലാറ്റിൽ കുറ്റിവയൽ ഉന്നതിയിലെ ശ്രീകുട്ടിയാണ് മരിച്ചത്. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 175 പേരെ അറസ്റ്റ് ചെയ്തു. 166 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. ടോസ് നേടിയ നെതർലൻഡ്സ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

ഒരു പുരുഷായുസിൽ ചെയ്തു തീർക്കാനാവാത്ത കാര്യങ്ങൾ കേവലം 36 വയസ്സിനകം സർഗാത്മകമായി ചെയ്തു തീർത്ത് വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ എഴുത്തിനെയും വായനയെയും ആഴത്തിൽ സ്വാധീനിച്ച ഒരു മലയാള കവിയുടെ ഓർമ്മ ദിനമാണ് June 17. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള.

മലയാള കാവ്യലോകത്ത് കാൽപ്പനിക വസന്തം തീർത്ത ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളിയുടെ കവിതാ സങ്കല്പങ്ങളെ തന്നെ തിരുത്തിയെഴുതി.

ലളിതവും സംഗീതാത്മകവുമായ ചങ്ങമ്പുഴ കവിതകൾ ഒരു കാലഘട്ടത്തിൽ മലയാള കവിതയുടെ ക്ലാസിക്കൽ ഭാവുകത്വത്തെ അടിമുടി പരിവർത്തന വിധേയമാക്കി. ആ മാറ്റത്തെ വികാരപാരവശ്യത്തോടെ ആസ്വാദകരും തുടർന്ന് വന്ന കവികളും ഏറ്റെടുക്കുകയായിരുന്നു.

0: 1911 ഒക്ടോബറിൽ ഇടപ്പള്ളിയിലാണ് തെക്കേടത്ത് നാരായണമേനോന്റെയും ചങ്ങമ്പുഴ തറവാട്ടിലെ പാറുക്കുട്ടി അമ്മയുടെയും മകനായി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ജനനം. ഇടപ്പള്ളിയിലും എറണാകുളത്തുമായി സ്കൂൾ കാലഘട്ടത്തിനു ശേഷം എറണാകുളം മഹാരാജാസിലും തിരുവനന്തപുരം കോളേജിലുമായി കലാലയ ജീവിതത്തിനിടയിൽ തന്നെ ചങ്ങമ്പുഴ അറിയപ്പെടുന്ന കവിയായി മാറിയിരുന്നു. സ്വന്തം കവിത ക്ലാസ്സിൽ പാഠമായി പഠിക്കാനുണ്ടായിരുന്നു ചങ്ങമ്പുഴയ്ക്ക്. നന്നേ ചെറുപ്പം മുതലേ കാവ്യരംഗത്ത് സ്വന്തം മുദ്ര പതിപ്പിക്കാനായി എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്.
1: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 1911 ജനിക്കുന്നത്. ചങ്ങമ്പുഴയ്ക്കൊപ്പം ആ കാലഘട്ടത്തിൽ മലയാളത്തിൽ കവിത എഴുതിയിരുന്ന പ്രധാനപ്പെട്ട കവികൾ വൈലോപ്പിള്ളി ശ്രീധരമേനോനും പി കുഞ്ഞിരാമൻ നായരും ഇടശ്ശേരി ഗോവിന്ദൻ നായരും ബാലാമണിയമ്മയുമാണ്. ഇവരൊക്കെ ഏറെക്കുറെ സമാന കാലയളവിൽ ജനിച്ചവരും മലയാള കവിതയുടെ മാറിവരുന്ന ഭാവുകത്വ കാലഘട്ടത്തിനെ കൃത്യമായി നേരിടുകയും പരിചരിക്കുകയും ചെയ്തവരുമാണ്.
0: മുൻകാല കവിതാ സമ്പ്രദായങ്ങളെ നിരാകരിച്ചുകൊണ്ടുള്ള കാൽപ്പനികതാ പ്രസ്ഥാനത്തിന്റെ ആധിപത്യം ഉറപ്പിക്കുന്നത് ചങ്ങമ്പുഴ കവിതകളാണ്. ഈ കവിതാ പ്രസ്ഥാനത്തെ അറിഞ്ഞും അറിയാതെയും പിൻപറ്റിയവരാണ് സമകാലിക കവികളും പിൻകാല കവികളും. കാവ്യനിരൂപകനായ വിജു നായരങ്ങാടിയുടെ നിരീക്ഷണങ്ങൾ.
1: മലയാള കവിതയിൽ നാരായണഗുരുവിൽ നിന്ന് ആരംഭിക്കുന്ന കാൽപ്പനികതയുടെ ധാരയെ കുമാരനാശാന്റെ കവിത അതിൻ്റെ ഏറ്റവും സമ്മോഹനമായ അവസ്ഥയിൽ തുടർന്ന് ഏറ്റെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ആശാനിൽ നിന്ന് ആരംഭിക്കുന്ന ആ കാവ്യ പൈതൃക പഥം കാൽപ്പനിക കവിതയുടെ ഏറ്റവും മോഹനമായ അവസ്ഥയിൽ പിന്നീട് മലയാള കവിതയിൽ അനുഭവിപ്പിച്ചു തന്ന കവിയുടെ പേരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള.

കാൽപ്പനിക കവിതയുടെ പരകോടിയാണ് ചങ്ങമ്പുഴ കവിത. ഒരുപക്ഷെ ചങ്ങമ്പുഴ കവിത എഴുതിയ കാലഘട്ടത്തിൽ മലയാള കവിതയിൽ ചങ്ങമ്പുഴയെ അനുകരിച്ചുകൊണ്ട് മാത്രം കവിത എഴുതിയവരാണ് നിലനിന്ന് പോന്നിരുന്നത്. ഇടപ്പള്ളിയിൽ മാത്രം 144 കവികൾ ചങ്ങമ്പുഴയെ അനുകരിച്ച് എഴുതിയിരുന്നു എന്നാണ്. അതിനർത്ഥം മലയാളത്തിൽ കവിത എഴുതാൻ ശ്രമിച്ചവർ മുഴുവൻ ചങ്ങമ്പുഴയെ അനുകരിച്ചു കൊണ്ടിരുന്നു എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കവിതയുടെ രൂപതലം മാത്രമേ പക്ഷേ അനുകരണത്തിൽ വന്നുള്ളൂ, ഭാവതലം കവിതയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ചങ്ങമ്പുഴ സൃഷ്ടിച്ച ഈ കാൽപ്പനിക പരകോടിയെ, വിണ്ണിൽ നിന്ന് ജീവിതത്തെ കാണുകയും അനുഭവിക്കുകയും ചെയ്ത ആ കാവ്യാവസ്ഥയെ അക്കാലത്ത് തന്നെ മുറിച്ചു കടന്നത് ചങ്ങമ്പുഴ ജനിച്ച അതേ വർഷത്തിൽ ജനിച്ച 1911 തന്നെ ജനിച്ച വൈലോപ്പിള്ളി ശ്രീധര മേനോനായിരുന്നു. വൈലോപ്പിള്ളി ഒരു ബ്രേക്കായിരുന്നു സത്യത്തിൽ മലയാള കവിതയിൽ. അത് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചങ്ങമ്പുഴയിൽ നിന്നുള്ള ഒരു തുടർച്ചയാണ് എന്ന് പറയാം. അത്തരത്തിൽ ഉള്ള മറ്റൊരു തുടർച്ചയായിരുന്നു കുഞ്ഞിരാമൻ നായർ. ഈ ഒരു കാവ്യധാര ചങ്ങമ്പുഴ

നിന്ന് പുറപ്പെട്ട ആ കാൽപ്പനികതയുടെ കാവ്യധാര വൈലോപ്പിള്ളിയിലും കുഞ്ഞിരാമൻ നായരിലും ഇടശ്ശേരിയിലും പല രീതികളിലാണ് പ്രവർത്തിച്ചത്. അവരിൽ നിന്നത് അവിടെ അസ്തമിച്ചു പോവുകയായിരുന്നില്ല, മറിച്ച് അതിന് ഒരു പ്രത്യേക വിധാന സ്വഭാവം ഉണ്ടാവുകയും മലയാളത്തിൽ പിന്നീട് വന്ന പ്രധാന കവികൾ വലാരാമവർമ്മ, പി ഭാസ്കരൻ, ഒ എൻ വി കുറുപ്പ്, വിഷ്ണു നാരായണൻ നമ്പൂതിരി, ഈ നാല് കവികളിലും തുടർന്ന് സുഗതകുമാരിയിലും ചങ്ങമ്പുഴ സൃഷ്ടിച്ച കാവ്യഭാവത്തിൻ്റെ കാവ്യലോകത്തിൻ്റെ സ്വാധീനതയും അതിൻ്റെ തുടർച്ചയും നമുക്ക് കണ്ടെത്താനാവും.

പിന്നീട് വരുന്ന ആധുനിക കവിത എന്ന സംവർഗത്തിൽ സച്ചിദാനന്ദനും അയ്യപ്പ പണിക്കരും കെ ജി ശങ്കരപ്പിള്ളയും ആറ്റൂർ രവിവർമ്മയും എൻ എൻ കക്കാടും അടക്കമുള്ള വലിയ ഒരു ധാര പിന്നീട് വരുന്നുണ്ട്. ആ ധാരയുടെ രണ്ടാം ഘട്ട കവിതയിൽ സംഭവിക്കുന്ന, അപ്പോൾ സച്ചിദാനന്ദൻ്റെയൊക്കെ 80s അവസാനത്തിൽ വരുന്ന ഇവനക്കൂടി പോലെയുള്ള കവിതകളിൽ വരുന്ന കെ ജി എസിൻ്റെ രണ്ടാം ഘട്ട കവിതകളിൽ, സവിശേഷമായി കൊച്ചിയിലെ വൃക്ഷങ്ങൾ പോലെയുള്ള കവിതകളിൽ വരുന്ന, തുടർന്ന് ഇങ്ങോട്ട് ആധുനികാനന്തര കവിതയ്ക്ക് തൊട്ടു മുമ്പ് ആധുനികതയുടെ അവസാന ഘട്ടത്തിൽ വരുന്ന ബാലേന്ദ്രൻ്റെ കവിതയിലും, പിന്നീട് വരുന്ന ആധുനികാനന്തര കവിതയിൽ പി പി രാമേന്ദ്രൻ്റെ കവിതയിലുമൊക്കെ നിലനിൽക്കുന്ന കാൽപ്പനിക അംശം, ഒരു പക്ഷേ അതിൻ്റെ ഏറ്റവും മോഹനമായ ഉത്ഭവസ്ഥാനം ചങ്ങമ്പുഴയുടെ കവിതയാണ് എന്ന് തന്നെ പറയാനാവും എന്നതാണ്. മലയാള കവിതയുടെ ചരിത്രത്തെ സൂക്ഷ്മമായി പിന്തുടരുന്ന ഒരാൾക്ക് കണ്ടെത്താനാവുന്ന വിചിത്രമായ വസ്തുത.

0: ചങ്ങമ്പുഴ മലയാള കവിതയിൽ ഉണ്ടാക്കിയ ഭാവുകത്വ പരിണാമത്തെക്കുറിച്ച് എഴുത്തുകാരിയായ വി എം ഗിരിജ.
1: ചങ്ങമ്പുഴ ഒരു ലളിത കവിയാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും അദ്ദേഹം ഏറ്റവും വലിയൊരു പണ്ഡിതനായിരുന്നു. ചങ്ങമ്പുഴ വരച്ചപ്പോൾ കുട്ടികൃഷ്ണമാരാര് എഴുതിയ അനുശോചന കുറിപ്പിൽ പറയുന്നുണ്ട്, മാതൃഭാഷ മാത്രം ശരണമായിട്ടുള്ള എന്നെപ്പോലുള്ളവർക്ക്, ഇംഗ്ലീഷ് നല്ലപോലെ അറിയാത്തവർക്ക് ചങ്ങമ്പുഴ പരിഭാഷപ്പെടുത്തി പരിചയപ്പെടുത്തി തന്നിരുന്ന കൃതികൾ വളരെയധികം ഉപകാരപ്രദമായിരുന്നു. അതായത് ഇപ്പോൾ റഷ്യൻ സാഹിത്യം അല്ലെങ്കിൽ ഫ്രഞ്ച് സാഹിത്യമൊക്കെയാണല്ലോ നമുക്ക് പരിഭാഷപ്പെടുത്തി തന്നിരുന്നത് അക്കാലത്ത്. അതുമാത്രമല്ലാതെ ഒരുപാട് നോർവീജിയൻ ഭാഷ, സ്വിസ്, അങ്ങനെ പല ഭാഷകളിൽ നിന്നുള്ള അന്നത്തെ പ്രശസ്തരായ കവികളുടെയും നാടകകൃത്തുക്കളുടെയും നോവലിസ്റ്റുകളുടെയും കഥാകൃത്തുക്കളുടെയും ഒക്കെ രചനകൾ ചങ്ങമ്പുഴ തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാണ്ഡിത്യത്തിൽ നിന്ന് ഊർന്ന ലാളിത്യത്തിന് കുറച്ചും കൂടി ഒരു കണ്ണാടി തെളിമുണ്ടല്ലോ, അതായിരിക്കാം ചങ്ങമ്പുഴയുടെ ശൈലിയെ ഇത്രയധികം ജനപ്രിയമാക്കിയത്. പലരും പല കഥകളും പറയുന്നുണ്ട് ചങ്ങമ്പുഴയുടെ കൃതികൾ. എം ടി വാസുദേവൻ നായർ പറയുന്നുണ്ട്, രമണൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരും കൂടി പകർത്തിയെടുത്ത് ഒരു രാത്രി കൊണ്ട് തിരിച്ച് കൊടുക്കണം, അതുകൊണ്ട് പകർത്തിയെടുത്ത കഥ പറയുന്നുണ്ട്. അതേപോലെ ജയമോഹൻ, തമിഴ് എഴുത്തുകാരനായ, തമിഴ് മലയാളം എഴുത്തുകാരനായ ജയമോഹൻ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന രമണൻ നോട്ട് ബുക്കിനെ പറ്റി പറയുന്നുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഇങ്ങനെ സാർവത്രികമായി വ്യാപിച്ച ചങ്ങമ്പുഴ കവിത, അതിൻ്റെ രൂപം കൊണ്ട് മാത്രമല്ല പ്രണയം, പ്രകൃതി എന്നൊക്കെ തുടങ്ങി നമുക്ക് പെട്ടെന്ന് അടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും അത്ര കാര്യമായിട്ട് ചർച്ച ചെയ്തിരുന്നു.

കുമാരനാശാനോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ണായി വാര്യരോ അനുരാഗത്തിനെ പറ്റിയും പ്രണയത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സാധാരണക്കാർക്ക് അതൊരു വിദൂരമായ കുറേയും കൂടി ഉയർന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ടാണ് തോന്നിയിരുന്നത്. പക്ഷെ ചങ്ങമ്പുഴയുടെ പ്രേമം പ്രണയം എന്ന് പറയുന്ന യുവാക്കൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതാണ് ഒരു ഭാവുകത്വ പരിണാമം എന്ന് പറയുന്നത്, അതിലെ വികാരങ്ങളുടെ വിനിമയത്തിനെ പറ്റിയും കൂടി ഉള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ഭാഷ തനിച്ചു നിൽക്കില്ല. അപ്പം ഭാഷയും അതിൽ കൂടെ പറയുന്ന മനുഷ്യബന്ധങ്ങളൊക്കെ പുതുതായിരുന്നു. അതാണ് ചങ്ങമ്പുഴയ്ക്ക് അന്ന് അത്രയധികം ജനപ്രിയത ഉണ്ടാക്കിയത്. പെട്ടെന്ന് ഇത് എൻ്റെയാണല്ലോ, ഇത് എനിക്കും കൂടി മനസ്സിലാവുന്നതാണല്ലോ എന്ന് ഓരോരുത്തരും വിചാരിച്ചു. അതിലെ സംഗീതാത്മകത കൊണ്ടുകൂടിയാണ് കേട്ടോ. അതിലെ ദ്രാവിഡ വൃത്തത്തിലുള്ള പോമനക്കുട്ടൻ ഗോവിന്ദൻ എന്ന അങ്ങനെ ഓമനക്കുട്ടൻ പോലെ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മുകളിൽ എഴുതിയിരുന്നത് തന്നെ. അപ്പം പെട്ടെന്ന് പാടാവുന്ന തരത്തിലുള്ള ശീലുകളും പ്രധാനമായിരുന്നു.

വളരെ ചെറിയ ഒരു കാലയളവാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എങ്കിലും മലയാള കവിതയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭം കൂടിയായി ചങ്ങമ്പുഴയുടെ കവിത മാറി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കവിതയ്ക്കകത്ത് കാൽപ്പനിക ധാരയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥ സൂക്ഷിച്ചു എന്നതിനൊപ്പം ഒരുപക്ഷേ നാരായണ ഗുരുവിൻ്റെ കവിതയിൽ നാം കണ്ടുമുട്ടുന്ന മൃത്യു അവബോധം ആശാന്റെ കവിതയിലേക്ക് എത്തുമ്പോഴേക്കും മൃത്യുബോധമായി തന്നെ തനിക്ക് പിന്നാലെ വരുന്നുണ്ട് മൃത്യു എന്ന ഒരു തോന്നലായി തന്നെ ഉറച്ചു കഴിഞ്ഞിരുന്നു. ഈ ബോധത്തെ ചങ്ങമ്പുഴ തൻ്റെ കവിതയിലേക്ക് എത്തുമ്പോഴേക്കും മൃത്യുവിനോടുള്ള ഉപാസനയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.

ചങ്ങമ്പുഴ കവിത അങ്ങേയറ്റം സംഗീതാത്മകമാണ്, അങ്ങേയറ്റം ഭാവനാനിഷ്ഠമാണ്, അങ്ങേയറ്റം കാൽപ്പനികമാണ് എന്നെല്ലാമുള്ള വായനകൾ നിലനിൽക്കെ തന്നെ ഈ കവിതയ്ക്കകത്തെ സംഗീതവും പ്രണയവും ഭാവനയും എല്ലാം തന്നെ ചങ്ങമ്പുഴ യഥാർത്ഥത്തിൽ കേന്ദ്രീകരിച്ചിരുന്നത് മൃത്യു എന്ന് പറയുന്ന അവസ്ഥാവിശേഷത്തോടായിരുന്നു. മൃത്യുവിലേക്ക് എത്തുക എന്നതായിരുന്നു. ആരുവാങ്ങും ഇന്ന് ആരുവാങ്ങും ഈ ആരാമത്തിൻ്റെ രോമാഞ്ചം എന്ന് ആരംഭിക്കുന്ന ചങ്ങമ്പുഴയുടെ കാവ്യലോകം മൃത്യു വാങ്ങും എന്ന് തന്നെയായിരുന്നു. ആവർത്തിച്ച് അത് ആ കവിതയിൽ പ്രത്യക്ഷപ്പെട്ടു. മരണത്തിൻ്റെ ഏകദേശം തൊട്ടുമുമ്പ് എന്ന മട്ടിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായ മനസ്വിനി എന്ന കവിത, മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലേ നിന്നു ലളിതേ എന്ന് തന്നെയാണ്. നിന്നു ലളിതേ നീയൻ മുന്നിൽ നിർവൃതി തൻ പൊൻകതിർ പോലെ, ആ നിൽക്കുന്ന ലളിത മൃത്യു തന്നെയായിരുന്നു. മരണത്തെ അത്രമേൽ ആഹ്ലാദത്തോടെയും ആർജവത്തോടെയും അഭിമാനത്തോടെയും സ്നേഹപൂർണമായും സ്വീകരിച്ച കവിയായിരുന്നു മലയാളത്തിൽ ചങ്ങമ്പുഴ.

മലയാള കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് മലയാള കവിതാ ചരിത്രത്തിൽ. എന്നാൽ ചങ്ങമ്പുഴ ഏതിനു വേണ്ടിയാണോ പ്രശസ്തമായിരിക്കുന്നത്, ആ ലാളിത്യം, സുകുമാരത തുടങ്ങിയ കാര്യങ്ങളാണോ മനസ്വിനിയിലുള്ളത്, മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലി, ഇതൊക്കെ എളുപ്പമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊന്നും എളുപ്പമുള്ള വാക്കുകളൊന്നുമല്ല, കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ളതും സംസ്കൃത ഭാഷയോട് ചേർന്ന് നിൽക്കുന്നതും ഒക്കെയാണ്.

പക്ഷേ അതിൽ ചങ്ങമ്പുഴ താൻ അറിയാതെ ഒരുപാട് ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രാചീനമായിട്ടുള്ള പ്രതീകങ്ങൾ, ആർക്കിടൈപ്പ് എന്നൊക്കെ, പിന്നെ യുങ്ങിയൻ ഫിലോസഫിയിലൊക്കെ പറഞ്ഞ പോലെ ഒറ്റപ്പത്തിയുടായിരം ഉടലുകൾ കെട്ട് പിണഞ്ഞൊരു കരിനാഗം, ചന്ദനലതയിൽ അധോമുഖ ശയനം, ചന്ദമുടങ്ങനെ ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ചന്ദന മരത്തിലുള്ള ഒരു കരിനാഗം എന്നൊക്കെ പറയുന്ന മുടിയെ പറ്റിയാണെങ്കിലും അത് ലൈംഗികതയുടേതായിട്ടുള്ള കുറേ സ്പർശങ്ങളെയും അനുഭൂതികളെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു നമ്മളുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള വികാരത്തിൻ്റെ തലങ്ങളിൽ നിന്ന് പൊന്തി വരുന്ന പ്രതീകങ്ങളും, പിന്നെ സ്ത്രീ എന്താണെന്നുള്ളതും, അവള് ഒരു സാധാരണ എല്ലാം സൗന്ദര്യത്തിനെ പറ്റിയാണ് ചങ്ങമ്പുഴയുടെ സ്ത്രീത്വത്തിൽ ധാരാളം പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മൃദുലമായിട്ടുള്ളത്, പേലവമായിട്ടുള്ളത്, വൈകാരികമായിട്ടുള്ളത്, അങ്ങനെയൊക്കെയാണല്ലോ. ഏകാന്തമായിട്ടുള്ളത്, ശ്യാമളേ സഖി ഞാനൊരു വെറും കാനനത്തിലെ പൂവല്ലേ, ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ഏകാന്തത തുടങ്ങിയ ആ മൂല്യങ്ങളൊന്നും നമുക്ക് അധികം നമ്മളുടെ കവിതാ പാരമ്പര്യത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ സ്ത്രീകളെ പറ്റി പറയായിരുന്നു. എന്നാൽ മനസ്വിനിയിൽ അങ്ങനെയല്ല. മനസ്വിനിയിൽ എത്രമാത്രം ചങ്ങമ്പുഴ ജീവിതത്തിലും പിന്നെ കവിതയിലും ദേഹത്തിനെ പറ്റി, ഉടലിൻ്റെ ഭംഗിയെ പറ്റി, സ്പർശങ്ങളെ പറ്റി, ചുംബനങ്ങളെ പറ്റി, പുഞ്ചിരികളെയൊക്കെ പറ്റി പറഞ്ഞിരുന്നു. അതിലപ്പുറമുള്ളൊരു സ്ത്രീത്വത്തിനെയാണ് മനസ്വിനിയിൽ പറയാൻ ശ്രമിക്കുന്നത്. എൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ തന്നെ വളരെ ജാഗ്രതയാവുന്ന ഒരു കൂട്ടുകാരി.

നീ മറഞ്ഞാലും തിരയടിക്കും നീലക്കുയിലേ നിൻ ഗാനം എന്ന് ചങ്ങമ്പുഴ തന്നെ ഒരിക്കൽ എഴുതിയത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രവചനാത്മകമായ ഒന്നായി ഭവിക്കുകയായിരുന്നു. ഈ വരികൾ എഴുതിയ കവി ചെറുപ്രായത്തിൽ തന്നെ ഇഹലോകത്തിൽ നിന്ന് പറന്ന് മറഞ്ഞുപോയിട്ടും ഇന്നും അവരുടെ മനസ്സിൽ തിരയടിക്കുകയാണ്. അണമുറിയാത്ത ഹൃദയവികാരങ്ങൾ അലതല്ലുന്ന കാവ്യാത്മകമായ ആ ഗാന നിർജ്ജരി. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. ആഖ്യാന ശബ്ദം വിനീതാസുമം.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ISI മാർക്കോടുകൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ ആദ്യ ഗാനം കേൾക്കാം. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയത്. വയലാറിന്റെ വരികൾ ജി ദേവരാജന്റെ ഈണം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: വയലാർ എം കെ അർജുനൻ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചീനവല എന്ന ചിത്രത്തിൽ നിന്നും.

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: സുവർണമലരുകളിൽ ഇനി കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു ഗാനമാണ് എസ് ജാനകി പാടിയത്. വയലാറിന്റെ വരികൾ, ആർ കെ ശേഖറിന്റെ ഈണം.

നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ.

0: ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ് ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
4: നീലപൊന്മാൻ എന്ന ചിത്രത്തിൽ വയലാർ വരികളെഴുതി സലിൽ ചൗധരി ഈണം നൽകി എസ് ജാനകി പാടിയ ഗാനം.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: സുവർണ മലരുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വയലാർ രചിച്ച് എം കെ അർജുനനീണം നൽകി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ഓടക്കുഴൽ എന്ന ചിത്രത്തിൽ നിന്നും.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ചിത്രം പ്രവാഹം, ഗായകൻ യേശുദാസ്.

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഭാരത് സോളർ പവർ കെ മാമലേ മേ ബഹുത് പീച്ചേ താ ലേക്കിൻ ആജ് സോളർ പവർ കെ മാമലേ മേ ഭാരത് ദുനിയാ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: പി സുശീലയുടെ സ്വരം രാഗം എന്ന ചിത്രത്തിൽ നിന്നും, രചന വയലാർ, സംഗീതം സലിൽ ചൗധരി.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേക്കായി അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേക്കായ മഹാ അഭിയാൻ ആയി.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
3: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
4: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിലാദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
1: നോർത്ത് ഈസ്റ്റ്
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സുവർണമലരുകളിൽ അവസാനമായി അക്കൽദാമ എന്ന ചിത്രത്തിൽ ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം.

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: സ്മൃതി സാക്ഷ്യം.
3: ഒരു പോലീസ് വേഷത്തിൽ എസ് പിയുടെ വേഷത്തിൽ ഒരാൾ സ്കൂളിലേക്ക് വരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് വന്നിട്ട് പറയുന്നു, ഈ 3 കുട്ടികളെ കാറിൽ ഇരുത്തിക്കൊള്ളു, അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ മാഷ് എസ് പി അല്ലേ വരുന്നത്, അപ്പോൾ ഇത് അയക്കാതിരിക്കാൻ കഴിയുമോ? എസ് പിയുടെ കാറിലേക്ക് 3 കുട്ടികൾ ഇരുത്തുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അത് വീട്ടിലല്ല പോയത്, മാധവ് സിംഗ് ആയിരുന്നു. അത് മാധവ് സിംഗ് കൊണ്ടുപോയി ഒരു 10 ലക്ഷം 10 ലക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ.
2: ഇന്ത്യൻ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു സംഭവമായിരുന്നു ചമ്പൽക്കാടിനെ 10 ആണ്ടുകളോളം വിറപ്പിച്ച കൊള്ളക്കാരുടെ കീഴടങ്ങൽ. വർഷങ്ങളോളം ഭീതിയുടെ പ്രതീകമായിരുന്ന ചമ്പൽ പ്രദേശം സമാധാനത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന മഹാദൗത്യത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനിയായിരുന്നു സാമൂഹ്യ പ്രവർത്തകനും ഗാന്ധിയനുമായ പി വി രാജഗോപാൽ. ചമ്പൽ പ്രദേശത്തെ തന്റെ പ്രവർത്തനങ്ങളുടെ സ്മരണകൾ സ്മൃതി സാക്ഷ്യം എന്ന പരമ്പരയിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നു.
3: 1969 മഹാത്മാഗാന്ധിയുടെ 100 വർഷം ആഘോഷിച്ചത് ഇന്ത്യ. അപ്പോൾ ഞങ്ങളൊരു 40 പേർ ഒരു മൊബൈൽ എക്സിബിഷൻ ട്രെയിനുമായിട്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. കുട്ടികളെ യുവാക്കളെ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കലായിരുന്നു ആവശ്യം. അപ്പോൾ ഓരോ സ്റ്റേഷനിലും വണ്ടി നിൽക്കുമ്പോൾ 1000 കണക്കിന് കുട്ടികൾ വരുന്നു. മോഹൻ എങ്ങനെ മഹാത്മാവായി എന്ന കഥ കണ്ടിട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെയാണ് 1000 കണക്കിന് കുട്ടികൾ ഇൻസ്പയർ ആയത് മഹാത്മാഗാന്ധിയുടെ കഥയിൽ. 1969 കഥയാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ തോന്നിയത്, ഗാന്ധിജിയെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രം പോരാ, ഗാന്ധിജി ചെയ്തതുപോലെ പോലെ ഒക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഗാന്ധിജിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആയിരുന്നു നോൺ വയലൻസിൽ കൂടെ സമൂഹത്തെ മാറ്റി മറിക്കൽ. എല്ലാവരും തോക്കിൽ വിശ്വസിക്കുന്ന ഒരു കാലത്തും അദ്ദേഹം ശാന്തിയിൽ കൂടെ സമാധാനം ഉണ്ടാക്കാമെന്നും ശാന്തിയിൽ കൂടെ അഹിംസ വഴിയിൽ കൂടെ കാര്യങ്ങൾ നേടാമെന്നും ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് പ്രാക്ടിക്കലായിട്ട് കണ്ടെങ്കിലേ കുട്ടികൾ വിശ്വസിക്കുള്ളൂ, കഥയിൽ കൂടെ വിശ്വസിക്കില്ല. അങ്ങനെയാണ് ഞങ്ങൾ ചമ്പൽക്കാട്ടിലേക്ക് പോയത്. ആ കാലത്ത് ചമ്പൽക്കാട്ടിൽ കൊള്ളക്കാരുടെ സമൂഹങ്ങളായിരുന്നു. ചെയിൻ ഓഫ് റിവെഞ്ച് എന്ന് പറയും, ഒരാൾ കൊല്ലുന്നു, അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി വേറൊരാൾ തോക്കെടുക്കുന്നു, അങ്ങനെ തോക്കെടുക്കുന്നവരുടെ സംഖ്യ വർദ്ധിക്കുന്നു, കൊല്ലലും കൊലയും. അങ്ങനെ ഒരു വളരെയധികം അശാന്തിയുള്ളൊരു സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത്, 1970. അപ്പോൾ എന്താ ചെയ്യുക, ഈ കൊള്ളക്കാരെ കീഴടക്കിയെങ്കിലേ ആ സ്ഥലത്ത് ജീവിക്കാൻ കഴിയുള്ളൂ ആളുകൾക്ക്. കാരണം അവിടെ സ്കൂളുകൾ നടക്കില്ല, കൃഷി നടക്കില്ല, ട്രാൻസ്പോർട്ട് നടക്കില്ല, കാരണം എപ്പോഴും കിഡ്നാപ്പ് ചെയ്യപ്പെടാം. അതുകൊണ്ട് കിഡ്നാപ്പിംഗ് കില്ലിങ്ങിൻ്റെ ഭയം കൊണ്ട് അവിടുത്തെ ജീവിതം മുഴുവൻ സ്തബ്ധിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളവിടെ ഒരു ചെറിയൊരു ഗ്രാമത്തിലൊരു ആശ്രമം തുടങ്ങുന്നത്, മഹാത്മാഗാന്ധി സേവാശ്രമം തുടങ്ങുന്നത്. ആ സേവാശ്രമം തുടങ്ങിയത് 1970. അതിനുശേഷം പതുക്കെ പതുക്കെ യുവാക്കളുമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. കാരണം നേരിട്ട് കൊള്ളക്കാരോട് പോയി സംസാരിക്കാൻ ഞങ്ങൾക്കന്ന് കഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ യുവാക്കളുമായിട്ടിങ്ങനെ യൂത്ത് ക്യാമ്പ്സ് ഉണ്ടാക്കുക, ഗ്രാമങ്ങളിൽ റോഡ് ഉണ്ടാക്കുക, ഗ്രാമങ്ങളിൽ കുട്ടികളെ ഗെയിംസിന് വേണ്ടി തയ്യാറാക്കുക. ആ സമയത്താണ് പല കുട്ടികളും അവരെ ബന്ധുക്കളോട് പറയുന്നത്, കൊള്ളക്കാരായിട്ടുള്ള ബന്ധുക്കളോട് പറയുന്നത്, മെസ്സേജ് അയക്കുന്നത്, ഇങ്ങനെ കുറച്ച് നല്ല പേര് വന്നിട്ടുണ്ട്, അവരെ മുന്നിൽ നിങ്ങൾക്കൊന്ന് വന്ന് സംസാരിച്ചുകൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചെന്ന്. ലക്കിലി അതേ സമയത്താണ് ജയപ്രകാശ് നാരായൺജിയും ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കുന്നത്. കാരണം നമ്മുടെ മാധവ് സിംഗ് എന്ന വലിയൊരു കൊള്ളക്കാരൻ വിനോബജിയെ കാണാൻ പോകുന്നു. വിനോബജിക്ക് വയസ്സായതുകൊണ്ട്

നോബജി അദ്ദേഹത്തെ ജയപ്രകാശിൻ്റെ അടുത്തേക്ക് അയക്കുന്നു. ജയപ്രകാശി ഈ കാര്യങ്ങളുമായിട്ട് പ്രധാനമന്ത്രിയെ കാണുന്നു. കാരണം ഇത്രയും കൊള്ളക്കാർ കീഴടങ്ങിയാൽ എല്ലാവർക്കും വധശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ടൊരു നേട്ടമില്ല. മാനസാന്തരപ്പെടുത്തലാണ് ആവശ്യം. അപ്പോൾ ഇവരൊക്കെ മാനസാന്തരപ്പെടാമെന്നും ഞങ്ങൾ തോക്ക് വെച്ച് ജയിലിൽ പോകാമെന്നും ഏൽക്കുന്നു. അങ്ങനെയാണ് ജയപ്രകാശ് നാരായൺജി ഗവൺമെൻറ്റുമായിട്ട് ഒരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത്. ആ അഗ്രിമെൻറ്റിൽ പറയുന്നു, ഞങ്ങൾ കീഴടങ്ങുന്നവർക്ക് തൂക്ക് ശിക്ഷയുണ്ടാവില്ല, കീഴടങ്ങുന്നവരുടെ കുട്ടികളെ പഠിപ്പിക്കാം, അവർക്ക് ഭൂമി കൊടുക്കാം, എന്നാൽ ചമ്പൽക്കാട് മുഴുവൻ കൊള്ളക്കാരിൽ നിന്നും മോചിപ്പിക്കുക. അതായിരുന്നു അന്നത്തെ ആവശ്യം. ചമ്പൽക്കാട്ടിലെ വിശേഷത എന്താന്ന് വെച്ചാൽ, ചമ്പൽ എന്നൊരു നദിയുണ്ട്. ചമ്പൽ നദിയുടെ രണ്ട് ഭാഗത്തായിട്ടാണ് ഈ അധികവും റവൈൻസ് ഉള്ളത്. റവൈൻസ് പറഞ്ഞാൽ ഒരു ഭാഗത്ത് വലിയ കുന്നുകളായിരിക്കും, ഒരു ഭാഗത്ത് താഴെ ഹെലികോപ്റ്റർ ഇറക്കാൻ കഴിയുന്ന പോലെ വലിയ പരന്ന സ്ഥലങ്ങളായിരിക്കും. അതിന് റവൈൻസ് എന്നാണ് പറയുക ഇംഗ്ലീഷിൽ. അതിനാണ് ഘാട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് രാജസ്ഥാനിലുമുണ്ട്, ഉത്തർപ്രദേശിലുമുണ്ട്, മധ്യപ്രദേശിലുമുണ്ട്. ഈ ഘാട്ടിയാണ് ഇവർക്ക് ശരണം കൊടുക്കുന്നത്. കാരണം എന്തെങ്കിലും ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഓടിപ്പോയി ഒളിക്കാൻ മറ്റ് നമ്മുടെ നാട്ടിലൊന്നും സാധിക്കില്ല, പക്ഷെ അവിടെ സാധിക്കും. കാരണം അവിടെ പിന്നെ പോലീസിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. എന്നെ കണ്ടുപിടിക്കാൻ വന്നാലും അവരെക്കാൾ മെച്ചപ്പെട്ട വിധത്തിൽ ആ ഘാട്ടിയെ മനസ്സിലാവുന്നത് കൊള്ളക്കാർക്കാണ്. അപ്പോൾ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് കൊള്ളക്കാർ വളർന്നത്. അവർ വലിയൊരു ഒരു സെൽഫ് റെസ്പെക്റ്റുള്ള മനുഷ്യരാണ് ചമ്പൽഘാട്ടിയിലുള്ളവർ. ആരെങ്കിലും എൻ്റെ ഭൂമി തട്ടിയെടുത്തു, അപ്പം ഞാൻ ഉടനെ സംസാരിക്കാനല്ല പോയി, ഞാൻ തോക്കെടുത്തായിട്ട് വെടിവെക്കും. ഈ കോപത്തെ പ്രകടിപ്പിക്കുന്നത് വേഗം വയലൻസിലേക്കാണ്. അങ്ങനെ പേര് കേട്ട ഗ്യാങ്ങളായിരുന്നു മാധവ് സിംഗ്, മോർ സിംഗ്, മൽഖാൻ സിംഗ്, മാഖൻ സിംഗ്, ലാഖൻ സിംഗ്, രൂപ സിംഗ് ഒക്കെ അങ്ങനെ പേര് കേട്ടവരായിരുന്നു. പലപ്പോഴും അവർ ടെക്നിക്ക് ഉപയോഗിക്കുന്ന, അവർ പോലീസുകാരെ പോലെ തന്നെയായിരിക്കും ഡ്രസ്സ് ചെയ്തിരിക്കുക. ശിവപുരിയിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പോലീസ് വേഷത്തിൽ, എസ് പിയുടെ വേഷത്തിൽ ഒരാൾ സ്കൂളിലേക്ക് വരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് വന്നിട്ട് പറയുന്നു, ഈ മൂന്ന് കുട്ടികളെ കാറിൽ ഇരുത്തിക്കൊള്ളൂ, അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ മാഷ് എസ് പി അല്ലേ വരുന്നത്, അപ്പോൾ ഇത് അയക്കാതിരിക്കാൻ കഴിയുമോ? എസ് പിയുടെ കാറിലേക്ക് മൂന്ന് കുട്ടികളെ ഇരുത്തുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അത് വീട്ടിലല്ല പോയത്, മാധവ് സിംഗ് ആയിരുന്നു അത്. മാധവ് സിംഗ് കൊണ്ടുപോയി ഒരു 10 ലക്ഷം 10 ലക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ പലപ്പോഴും സർപ്രൈസ് ആയിരിക്കും. എങ്ങനെയാണ് ഇവർ പുതിയ മെത്തേഡ് ഡിസൈൻ ചെയ്യുന്നത് പറയാൻ കഴിയില്ല. ആരും ഫണ്ണിന് വേണ്ടി കൊള്ളക്കാരായിട്ടില്ല, അനീതിക്കെതിരായി പോരാടിക്കൊണ്ടാണ്. അതായത് കൊള്ളക്കാർ എന്ന് വിളിക്കുന്നവർക്ക് ഇഷ്ടമല്ല, ബാഗി എന്നേ പറയാൻ പാടുള്ളൂ. ബാഗി എന്ന് പറഞ്ഞാൽ ബഗാവത്ത്, തെറ്റിനെതിരായിട്ട് വിരോധം ചെയ്യുന്നവരാണ് ബഗാവത്ത് ചെയ്യുന്നവർ. അപ്പോൾ ബാഗി എന്ന് വിളിക്കാൻ പാടുള്ളൂ, കൊള്ളക്കാരെന്ന് വിളിക്കാൻ പാടില്ല. അപ്പോൾ അവർക്കൊരു ഫിലോസഫിയുണ്ട്. പിന്നെ സ്ത്രീകളെ പറ്റിയിട്ട് അവർക്കൊരു ധാരണയുണ്ട്. പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്താൻ പാടില്ല എന്നവർക്കൊരു ധാരണയുണ്ട്. പാവപ്പെട്ടവരാണ് അധികം ഇവരെ സംരക്ഷിക്കുക. കാരണം പോലീസിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ എവിടെയും കൂടണ്ടേ, എവിടെയും ഭക്ഷണം കിട്ടണ്ടേ? അപ്പോൾ വലിയ ചമ്പൽക്കാടിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്ന് ഭക്ഷണം വരണം, ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്ന് പാല് വരണം, ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്ന് ഗോതമ്പ് വരണം, എങ്കിലും അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്താതെ, സ്ത്രീകളെ കഷ്ടപ്പെടുത്താതെ ഒരു ക്യാരക്ടറോടുകൂടി ജീവിച്ചവരാണ് ഭാഗികൾ. അവർക്ക് ഈശ്വര വിശ്വാസം വളരെയധികമായിരുന്നു. അതുകൊണ്ടാണ് ഈശ്വരൻ്റെ പേരിൽ അവരെ നമ്മൾക്ക് കൂടെ എടുക്കാൻ കഴിയും, ഈശ്വരഭക്തിയുടെ പേരിൽ കൂടെ എടുക്കാൻ കഴിയും. വളരെ നല്ല മനുഷ്യർ. പരിസ്ഥിതി കാരണം, അവരുടെ കഷ്ടം കാരണം തോക്കെടുക്കേണ്ടി വന്നു, കൊള്ളക്കാരുടെ കൂടെ ചേരേണ്ടി വന്നു. അപ്പോൾ അതിൽ സമർപ്പണം ചെയ്ത ശേഷം അതിൽ കുറച്ചാളുകളെങ്കിലും സെയിൻസായി, സെയിൻസ് ആവെന്ന് വെച്ചാൽ സ്വാമിമാരായി, അവർ ജയിലിൽ നിന്ന് പുറത്തു വന്നു, റിലീജിയസ് ഗ്രൂപ്പായിട്ട് പുറത്തു വന്നു. അവരുടെ ജീവിതം കണ്ടാൽ അറിയാം, വളരെ ശാന്തമായി സരളമായി ജീവിക്കുന്നു. ഇപ്പോഴനീതി കണ്ടാൽ അവർ പറയുന്നത് വീണ്ടും തോക്കെടുക്കാൻ പ്രേരിപ്പിക്കുക. കാരണം ഞങ്ങൾ ഈ സുബ്രാവുജിയും ജയപ്രകാശ്ജിയും ഒക്കെ പറഞ്ഞതുകൊണ്ട് ശാന്തിയുടെ വഴിയിൽ വന്നു, ആ വഴി വിടാൻ ആഗ്രഹിക്കുന്നില്ല, വീണ്ടും ഞങ്ങൾ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറയുന്നത് പലപ്പോഴും കേൾക്കാം അവർ പറയുന്നത്. അപ്പോൾ ഇന്ന് അവർക്ക് അഹിംസയിലും അഹിംസാ വഴിയിലുള്ള സമൂഹത്തിൽ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നല്ല വിശ്വാസമുള്ളവരാണ് അവർ. അപ്പോൾ അങ്ങനെ ഒരു നീണ്ട പ്രവർത്തനത്തിൽ കൂടെയാണ് 1972 ഒരു 300-ഓളം കൊല്ലക്കാർ കീഴടങ്ങുന്നത് ഞങ്ങളുടെ ആശ്രമത്തിൽ. അപ്പോൾ ഒരു 1970 തുടങ്ങുന്ന ചെറിയൊരു ആശ്രമം 1972 ഒരു 3 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഒരു വലിയൊരു റവല്യൂഷണറി വർക്കിൻ്റെ സ്ഥലമായി മാറി. അത് കൊള്ളക്കാർ കീഴടങ്ങുന്നു, പിന്നെ അവർ ജയിലിൽ പോകുന്നു, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നു. പക്ഷേ അതിനേക്കാൾ കേമം ഈ മെസ്സേജ് ഉത്തർപ്രദേശിലെത്തുന്നു, രാജസ്ഥാനിലെത്തുന്നു. അപ്പോൾ ഉത്തർപ്രദേശിലെ കൊള്ളക്കാരും കീഴടങ്ങാൻ തീരുമാനിച്ചു, രാജസ്ഥാനിലെ കൊള്ളക്കാരും കീഴടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഒരു 600-ഓളം കൊള്ളക്കാർ കീഴടങ്ങി. അപ്പോൾ പിന്നെ കുറേ കാലം അവരുടെ പരിചരണത്തിലായിരുന്നു, അവരെ നോക്കലും അവരെ കേസ് വാദിക്കലും അവരെ ഓപ്പൺ ജയിലിലേക്ക് അയക്കലും. പക്ഷേ അതിനൊരു വലിയൊരു നല്ലൊരു ഭാഗം, ഇൻസ്പയറിംഗ് ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊക്കെ കരുതിയത് ഈ കീഴടങ്ങിയ കൊള്ളക്കാർ പുറത്തു വരുമ്പോൾ അവരെ ശത്രുക്കൾ അവരെ കൊല്ലും എന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചത്. ഇത്രയൊക്കെ പേരെ കൊന്നിട്ടല്ലേ കൊള്ളക്കാർ കീഴടങ്ങിയത്. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താ, ഈ കൊള്ളക്കാരുടെ മാനസാന്തരം ചെയ്തതുപോലെ ഈ കൊള്ളക്കാരുടെ ശത്രുക്കൾ എന്ന് പറയുന്നവരെ ഞങ്ങൾ ജയിലിൽ വിളിച്ച്
രണ്ടുപേരെയും തമ്മിൽ

0: ഇരുത്തിച്ച് സംസാരിപ്പിച്ച് കെട്ടിപ്പിടിച്ച് കണ്ണീരൊഴുക്കി ഇനി പഴയതെല്ലാം മറക്കാം എന്ന് സമ്മതിക്കുന്നു. അതുകൊണ്ട് ആളുകൾക്ക് ആശ്ചര്യമുണ്ടായി, ഒരു 500-600 കൊള്ളക്കാർ ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും അവരാരും കൊല്ലപ്പെട്ടില്ല. അപ്പോൾ അതൊരു വലിയൊരു മൂവിങ് ഹിസ്റ്ററിയാണ്.
1: സാമൂഹ്യ പ്രവർത്തകനും ഗാന്ധിയനുമായ പി വി രാജഗോപാൽ 1970s ചമ്പലിലെ കൊള്ളക്കാരുടെ കീഴടങ്ങലിനു വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ പങ്കുവച്ചത്. സ്മൃതി സാക്ഷ്യം. നിർവഹണം ഫഹദ് രാജ.
2: ഓപ്പൺ ഫോറം സമാപിച്ചു.
3: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
4: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കാണാക്കിനാവ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

0: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
1: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
0: കോഴിക്കോട് ജില്ലാ കലക്ടറായിരുന്ന കാലയളവിൽ ജനകീയവും വികസനോന്മുഖവുമായ നിരവധി ഇടപെടലുകളിലൂടെ ശ്രദ്ധേയനായ IAS ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ PV സലിം. ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളും കോഴിക്കോട് ജില്ലയിലെ വിവിധ വികസന പ്രവർത്തനങ്ങളും ഇന്നും ഏവരും ഓർക്കുന്നവയാണ്. പശ്ചിമബംഗാൾ കാഡറിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം സാഹിത്യവും കലയും രാഷ്ട്രീയവും സാമൂഹിക പ്രസ്ഥാനങ്ങളും ചേർന്ന് രൂപപ്പെടുത്തിയ ബംഗാളിന്റെ ജീവിതധാരയെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ചും കേരളവും ബംഗാളും തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങളെക്കുറിച്ചും മനസ്സ് തുറക്കുന്നു. റിയൽ എഫ് എം പോഡ്കാസ്റ്റിൽ ഇന്ന് അതിഥിയായി എത്തുന്നു പശ്ചിമബംഗാൾ സർക്കാരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വെസ്റ്റ് ബംഗാൾ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനും MDയുമായ ഡോക്ടർ PV സലിം IAS. അദ്ദേഹത്തോടൊപ്പം ഫഹദ് റാസ.
2: ബംഗാളിൽ സുപ്രധാന പദവികൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന, രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരുപാട് ഭരണ നേട്ടങ്ങൾ കൈവരിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് താങ്കൾ. എന്നാൽ മലയാളികൾ ഇപ്പോഴും താങ്കളെ പ്രധാനമായിട്ടും ഓർക്കുന്നത് 3 വർഷക്കാലം താങ്കൾ കോഴിക്കോട് ജില്ലയുടെ കളക്ടറായിരുന്ന സമയമാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 15 വർഷത്തോളമായി കോഴിക്കോട് ചാർജ് വിട്ടിട്ട്, ഇപ്പോൾ തിരിച്ചെത്തുമ്പോൾ കോഴിക്കോട് കാര്യമായ മാറ്റങ്ങൾ എന്താണ് തോന്നുന്നത്?
3: കാര്യമായ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മളന്ന് തുടങ്ങി വെച്ച ചില മാറ്റങ്ങളുടെ ഒരു ഒരു റിഫ്ലക്ഷൻ തോന്നുന്നുണ്ട്. അന്നാണ് നമ്മൾ ഈ സിറ്റിയിലെ നഗര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് 9 റോഡുകൾ പൊളിച്ച് വീതി കൂട്ടാനുള്ള പണി തുടങ്ങിയിരുന്നു 2012. അതിൽപ്പെട്ടാണ് നമ്മുടെ ഈ ജയിൽ പുതിയറ റോഡ്, നമ്മളുടെ സിറ്റിയിലുള്ള മേജർ റോഡുകളെല്ലാം, സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രൊജക്റ്റിൽപ്പെട്ട് ആ റോഡുകളെല്ലാം വളരെ സുന്ദരമായിട്ട് പണികൾ കഴിഞ്ഞ് നിൽക്കുമ്പോൾ, അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേയുടെ എക്സ്പാൻഷന് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു ആ കാലഘട്ടത്തിൽ. ആ നാഷണൽ ഹൈവേയും ബൈപ്പാസ് ഉൾപ്പെടെയുള്ളത് ഇന്ന് യാഥാർത്ഥ്യമായി കാണുമ്പോൾ വലിയ ശ്വാസം മുട്ടിൽ കുറഞ്ഞ പോലെ തോന്നുന്നു സിറ്റിക്ക്. അല്ലേ, ശ്വാസം വിടാനുള്ളൊരു സ്ഥല പരിമിതി ഉണ്ടായിരുന്നത് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് പെട്ടെന്ന് നമ്മൾ വരുമ്പോൾ കണ്ണിൽപ്പെടുന്ന കാഴ്ച. അത് വളരെ സന്തോഷമാണ്.
2: 2001 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ് താങ്കൾ. അപ്പോൾ ബംഗാൾ കാഡർ ലഭിക്കുന്നു. നമ്മളൊരു സമൂഹം എന്ന രീതിയിൽ കേരളവും ബംഗാളും വളരെ വ്യത്യാസമുണ്ട്. ഭാഷയിൽ വ്യത്യാസമുണ്ട്, തൊഴിലും ജിയോഗ്രഫി ഉൾപ്പെടെ എല്ലാം വ്യത്യാസമുണ്ട്. താങ്കൾ ഈ ഒരു ഏതാണ്ട് ഒരു 25 വർഷക്കാലത്തെ ബംഗാളിലെ ആ ഒരു ജീവിതത്തോട്, ആ ഒരു സൊസൈറ്റി, അവിടുത്തെ ഭാഷ, ആളുകൾ, അതിനോട് എത്രത്തോളം അഡാപ്റ്റഡ് ആയി മാറി?
3: നിങ്ങൾ ആദ്യം ചോദിച്ച് പറയാം. ഇപ്പം ബംഗാളും കേരളവും തമ്മിൽ ഒത്തിരി എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടല്ലേ. അപ്പം നമ്മൾ ഇന്ത്യയുടെ തന്നെ 2 വ്യത്യസ്തമായ കോണുകളിൽ ഉള്ളവരാണ്. കേരളം ഇങ്ങേയറ്റത്തും ബംഗാൾ ഈസ്റ്റേൺ എൻഡിലും ഭാഷാപരമായും ജിയോഗ്രഫിക്കലും ഒക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ 10-20 വർഷമായിട്ട് അല്ലെങ്കിൽ അതിലേറെയായിട്ട് മനസ്സിലായൊരു കാര്യം, ബംഗാളികളും മലയാളികളും തമ്മിൽ മാനസികമായി അല്ലെങ്കിൽ അവരുടെ ജീവിത കാഴ്ചപ്പാടുകളിലെല്ലാം ഒട്ടേറെ സമാനതകളുണ്ട്.
2: വ്യത്യാസങ്ങളെക്കാളും സമാനതകളുണ്ട്.
3: അത് എല്ലാ മേഖലകളിലും ഉണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഭക്ഷണം. നമ്മൾ മലയാളി എന്ന നിലയ്ക്ക് നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? ചോറും മീൻകറിയും. അല്ലേ, ബംഗാളികൾ പോലെ തന്നെയാണ്. ചോറും മീൻകറിയും അല്ലെങ്കിൽ മീൻ വിഭവങ്ങളുമാണ് ബംഗാളികളുടെയും എല്ലാ ദിവസത്തെയും ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം.
2: പക്ഷെ അതിന്റെ ഒരു രുചി തമ്മിൽ,
3: സ്വാഭാവികമായിട്ടും രുചി തമ്മിൽ ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കറിക്കൂട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടാക്കുന്ന രീതിയും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എണ്ണയും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് മാറിയാൽ, ബീഹാറിൽ പോയാൽ ചോറും മീൻകറി അല്ല, ഉത്തർപ്രദേശിൽ പോയാൽ ചോറും മീൻകറി അല്ല, അതുപോലെ അതിൻ്റെ ഇപ്പുറത്തുള്ള ജാർഖണ്ഡ് അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള അസാം, ഇവിടെയൊന്നും ചോറും മീൻകറി അല്ലല്ലോ.
2: ഇതൊരു പക്ഷേ കോസ്റ്റൽ റീജിയൻസ് ആയതുകൊണ്ടായിരിക്കുമോ?
3: അല്ല, കോസ്റ്റൽ മറ്റ് സ്റ്റേറ്റുകളും ഉണ്ടല്ലോ, സംസ്ഥാനങ്ങളുണ്ടല്ലോ. ആളുകളുടെ ഒരു മനോഭാവത്തിൽ, ഒരു സോഷ്യലിസ്റ്റ് മെൻറ്റാലിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും കേരളത്തിലും അതുപോലെ ബംഗാളിലുമുണ്ട്. മനുഷ്യർക്കിടയിലുള്ള ഒരു സാഹോദര്യ ബോധം അല്ലെങ്കിൽ സമത്വ ബോധം നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ബംഗാളിലും വലിയ തോതിലുണ്ട്. വേറൊന്ന് ഒരു വലിയ ഒരു സാമ്യം പോലെ തോന്നിയിട്ടുള്ളത്, സിനിമയോടുള്ള അല്ലെങ്കിൽ കലാ സാംസ്കാരിക മേഖലകളിലുള്ള ഇടപെടലുകളും അതിനുള്ളൊരു ആഭിമുഖ്യമാണ്. ഇപ്പം ഇന്ത്യയിൽ തന്നെ എടുത്താൽ കലാമൂല്യമുള്ള സിനിമകൾ

0: വെച്ചാൽ നമുക്ക് ശ്രദ്ധയപ്പെടുന്നത് മലയാള സിനിമകളും ബംഗാളി സിനിമകളും ആണല്ലോ. അതുപോലെ തന്നെ മറ്റ് കലാ സാംസ്കാരിക മേഖലകളിലും ബംഗാളികളെപ്പോലെ തന്നെ നമ്മളും വളരെ അധികമായിട്ട്, അതിപ്പോൾ നമ്മളിപ്പോൾ മറ്റ് സ്റ്റേറ്റുകളോട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇപ്പോൾ നമ്മളീ പറയുന്ന ഒരു കാഴ്ചപ്പാട് സിനിമയോടോ അല്ലെങ്കിൽ കലാമേഖലകളോടുള്ള കാഴ്ചപ്പാട് ഒരു പക്ഷേ നമ്മൾ വെസ്റ്റേൺ സൈഡിലുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാവില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ രാജസ്ഥാൻ അല്ലെങ്കിൽ ഗുജറാത്ത്, അതിലൊന്നും ഈ പറയുന്ന ഒരു കലാ സാംസ്കാരിക അല്ലെങ്കിൽ സിനിമകൾ അല്ലേ നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ ആ ഒരു മേഖലയിലൊക്കെ ബംഗാളികളും മലയാളികളും തമ്മിൽ
1: സാമ്യമുണ്ട്,
0: വളരെയധികം സാമ്യമുണ്ട്.
1: നമ്മൾ ബംഗാളിനെ കുറിച്ച് പറയുമ്പോൾ പണ്ടുകാലത്തെ പറയാറുള്ള ഒരു കാര്യമാണ് ഇന്റലക്ച്വലി വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് എന്നുള്ളത്. അത് കലയുടെ കാര്യത്തിലും സാഹിത്യത്തിന്റെ കാര്യത്തിലും സംസ്കാരത്തിന്റെ കാര്യത്തിലും ആത്മീയതയുടെ കാര്യത്തിലും
0: എല്ലാം
1: എല്ലാറ്റിലും ഉണ്ട്. ഒരു 100 വർഷം പിറകോട്ടെടുക്കുകയാണെങ്കിൽ ടാഗോർ മുതൽ വിവേകാനന്ദൻ മുതലുള്ള ആളുകൾ, അതിനുശേഷം പിന്നെ സിനിമയുടെ കാര്യത്തിലാണെങ്കിൽ സത്യജിത് റേ പോലുള്ള എല്ലാ ആളുകളും ബംഗാളിൽ നിന്നുള്ളവരാണ്. ഇന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ബംഗാളിനെ ഈ മേഖലകളിലെല്ലാം ആ ഒരു ലെഗസി അവർ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെന്ന്?
0: അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഒരു ഇന്ന് വരെയുള്ള യാത്രയിൽ ഏകദേശം എല്ലാ മേഖലകളിലും ഒരു നേതൃത്വം നൽകാൻ ബംഗാളികൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും. അത് കലാ സാംസ്കാരിക മേഖലകളിലാണെങ്കിലും സിനിമയുടെ മേഖലകളിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആത്മീയ മേഖലയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലാണെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ ഏറ്റവും അധികം അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത അതിൽ നേതൃത്വം നൽകിയവർ ഒന്ന് ബംഗാളികളും പിന്നെ പഞ്ചാബികളുമാണ് അല്ലേ. പിന്നെയാണ് നമ്മളെല്ലാം വരുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ഒരു സാമൂഹികമായിട്ടുള്ള പരിഷ്കരണവും അല്ലെങ്കിൽ അതുപോലുള്ള ഇതിലെല്ലാം അതിന് നേതൃത്വം നൽകിയത് ബംഗാളികളാണ്. രാജാറാം മോഹൻ റായ് പോലെ അല്ലെങ്കിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ പോലെ വിധവ പുനർവിവാഹവും ബാലവിവാഹത്തിനെതിരെയുള്ള നിലപാടുകളും സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള തുടക്കം ഒക്കെ കുറിക്കുന്നത് അവിടെ നിന്നാണ്.
1: അതിൻ്റെ ആദ്യ ചിന്ത അവിടെ
0: നിന്നാണ്, ആദ്യ ചിന്ത അവിടെ നിന്നാണ്. അതുപോലെ ആത്മീയമായിട്ട് സ്പിരിച്വൽ മൂവ്മെന്റ് നോക്കിയാൽ ഇപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസൻ മുതൽ അല്ലെങ്കിൽ ശ്രീ അരബിന്ദ മുതൽ വിവേകാനന്ദ സ്വാമി മുതൽ ഒക്കെ ഉള്ളവരുടെ ഒരു കോൺട്രിബ്യൂഷൻ അത് വളരെ അല്ലേ വിലപ്പെട്ടതാണ് ഇന്ത്യയുടെ തന്നെ ആ മേഖലയിൽ. അതുപോലെ ബംഗാളി സിനിമയായിരുന്നു ഒരു കാലത്ത് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബംഗാളി സാഹിത്യമായിരുന്നു ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ ഒരു മെയിൻ സ്റ്റേ. ഇപ്പം ബംഗാളി സാഹിത്യ കൃതികളോടൊപ്പം അല്ലെങ്കിൽ ബംഗാളി സാഹിത്യ കൃതികളെപ്പോലെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റ് ഭാഷാ കൃതികൾ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ഇപ്പം അസാമീസ് അല്ലെങ്കിൽ തെലുഗ് ഗുജറാത്തി ഒന്നും അതിൽ നാലിലൊന്നും പോലും നമ്മുടെ ഭാഷയിലേക്ക് വന്നിട്ടില്ല. വരാത്തതിൻ്റെ കാരണം ഒരു പക്ഷേ അതിനുള്ള ആ രീതിയിൽ അത്രയും കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് ഉണ്ടായിട്ടുണ്ടാവില്ല. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇന്നത്തെ മാറി വരുന്ന ചുറ്റുപാടിൽ അതെത്രത്തോളം ആ നിലയ്ക്ക് തുടരാനായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ നമുക്കും അത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്.
1: നമ്മൾ മലയാളത്തെ സംസാര ഭാഷ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ 6 മലയാളിക്ക് 100 ഭാഷ എന്ന് പറയും. തിരുവനന്തപുരത്തുള്ള മലയാളമല്ല കാസർഗോഡുള്ള മലയാളം,
0: അവിടെയുള്ളതല്ല മലപ്പുറത്തുള്ളത്,
1: മലപ്പുറത്തുള്ളത് കണ്ണൂരുള്ളതല്ല കോട്ടയത്തുള്ളത്. അപ്പോൾ കേരളീയർ എന്നുള്ളതിനെ മലയാളം സംസാരിക്കുന്ന ജനത എന്ന് നമുക്ക് പറയാമെങ്കിലും ഒരുപാട് ഭാഷ വ്യത്യാസങ്ങൾ നമുക്കുണ്ട്. ഈ കാര്യം ബംഗാളി ഭാഷയിലും ഉണ്ടോ?
0: സ്വാഭാവികമായിട്ടും
1: പ്രാദേശിക ഇതിനനുസരിച്ച് മാറുന്നുണ്ട്.
0: സ്വാഭാവികമായിട്ട് അതിപ്പം എനിക്ക് തോന്നുന്നു എല്ലാ ഭാഷകളിലും ഉണ്ടാവും തോന്നുന്നു. ബംഗാളി ഭാഷയിൽ തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ ഇപ്പോൾ നമ്മുടെ ഒരു വെസ്റ്റേൺ പാർട്ടിലുള്ള ഇപ്പോൾ പുരുലിയ ബാക്കുഴ മിദ്നാപൂർ പോലുള്ള ഏരിയയിലുള്ളൊരു ബംഗാളി ഭാഷ, അത് കുറേ കൂടി ഹിന്ദിയുമായിട്ട് പ്രാമുഖ്യമുള്ള അല്ലെങ്കിൽ ഗോത്ര ഭാഷകളുമായിട്ട് പ്രാമുഖ്യമുള്ളതാണ്. പക്ഷേ സൗത്ത് 24 പർഗാന നോർത്ത് 24 പർഗാന അല്ലെങ്കിൽ പൂർവ്വ മിദ്നാപൂർ നമുക്കറിയാം ഏരിയ മനസ്സിലാവുന്നില്ല, അത് കുറച്ചുകൂടി മറ്റൊരു സ്റ്റൈലാണ്. ഒരു പ്യുവർ ബംഗാളി എന്ന് പറയുന്നത് നദിയ ബർദ്ധമാൻ മേഖലയിൽ നിന്നാണ്. അപ്പോൾ ബംഗാളി ഭാഷയിലുള്ള രാമായണം എഴുതിയിട്ടുള്ള കീർത്തിവാസ്, ഇപ്പം നമ്മുടെ എഴുത്തച്ഛൻ എന്നൊക്കെ പറയുന്ന പോലെ കീർത്തിവാസ് ഈ നദിയ ജില്ലയിലാണ്. അപ്പം നദിയ ബംഗാളിയാണ് അതിൻ്റെ ഒരു ഒഥൻറ്റിക് അല്ലെങ്കിൽ മൂലകൃതി എന്ന് പറയുന്ന പോലെ മൂലഭാഷ എന്ന് പറയും. അതേപോലെ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിൽ അപ്പുറ സൈഡിലുള്ള ബംഗ്ലാദേശിലുള്ള ബംഗാളി അതും സെയിം ബംഗാളി തന്നെ, പക്ഷെ അതിൽ ചെറിയൊരു
1: മാറ്റമുണ്ട്,
0: ഒരു പ്രാദേശികമായിട്ടുള്ള മാറ്റമുണ്ട്. മനസ്സിലാവും, എഴുതാൻ പറ്റും, വായിക്കാൻ പറ്റും. പക്ഷേ കേൾക്കുമ്പോൾ ശരി ബംഗാളി അറിയുന്നവർക്ക് അറിയും അത്. ഇപ്പം നമുക്ക് മലപ്പുറം ഭാഷ കേൾക്കുമ്പോൾ അറിയാലോ മലപ്പുറത്തുകാരുടെ ഭാഷ, മലയാളമാണെങ്കിൽ കൂടി എന്ന് പറഞ്ഞ പോലെ ബംഗ്ലാദേശിലെ ബംഗാളി കേൾക്കുമ്പോൾ അത് തിരിയും.
1: താങ്കൾക്ക് ഈ ഒരു 20-ലേറെ വർഷം അവിടെ ജീവിച്ച

0: ഇതിൽ നിന്നും അവിടുത്തെ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം താങ്കളെ ഇന്നും സ്പർശിച്ചു നിൽക്കുന്ന എന്തായിരിക്കും?
1: വ്യക്തിപരമായിട്ട് പറഞ്ഞാല് ബംഗാളികൾ പൊതുവിൽ അവർ ജീവിതം ആസ്വദിക്കുന്നവരാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്, നമ്മളെക്കാൾ കുറച്ചുകൂടി. ഞാൻ ഉദാഹരണത്തിന് എക്സാമ്പിൾ വരും, ഇപ്പോൾ ഒരു വർഷം മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കോഴിക്കോടുള്ള ഒരു സാധാ കട, അവിടെ ഉച്ചയായാൽ 1 മണി 1:30 ആകുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന് സാധനം വാങ്ങിക്കറിയെന്ന് വിചാരിക്കുക. അപ്പോൾ കടക്കാരന് സന്തോഷമാവും, അവർ വീണ്ടും അല്ലേ സാധനങ്ങൾ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കും, ആ കട ഒരിക്കലും അടയുന്നില്ല. പക്ഷേ ബംഗാളിൽ നിങ്ങൾ ചെന്നാൽ, ഇപ്പോൾ കൽക്കത്തയിലാണെങ്കിലും പ്രാന്തപ്രദേശങ്ങളിലാണെങ്കിലും ജില്ലകളിലാണെങ്കിലും ചെന്നാൽ അവർക്ക് കൃത്യമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് അവർ 1:30 ആകുമ്പോൾ അടയ്ക്കും. ഈവൻ 1:30 1:30 സമയത്ത് അവരെപ്പോഴാണോ ഭക്ഷണത്തിനായിട്ട് അടയ്ക്കാൻ ഉദ്ദേശിച്ചത്, ആ സമയത്ത് കടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിൽ കടയിൽ പുതുതായിട്ട് ആരും കയറി വരുന്നുണ്ടെങ്കിൽ, അവരോട് പറയും നമ്മളിത് അടയ്ക്കാൻ പോകുന്നതാ, നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരും. അപ്പോൾ അടച്ചു കഴിഞ്ഞാൽ അവർ 4 മണിക്ക് തുറക്കുള്ളൂ എന്ന് പറഞ്ഞ് ചെറിയ കടക്കാരൻ മുതൽ അവർക്ക് അത് ഇതാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം 2 മണിക്കൂർ റെസ്റ്റ്, അത് അവർക്കുള്ളതാണ്. ഇപ്പം നമ്മളാണെങ്കിൽ എന്താ ഓ ആ സമയത്ത് 4 കച്ചവടക്കാർ വന്നാൽ കച്ചവടം പോകുമല്ലോ എന്ന് വിചാരിച്ച് അല്ലേ നമ്മൾ അതിനിടയിലും കാശിയിലോ മറ്റോ എവിടെ ഇരുന്ന് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട്, അങ്ങനെ ഒരിതില്ല. വേറൊന്നും എനിക്ക് തോന്നിയിട്ടുള്ളത് ബംഗാളിൽ ഇപ്പോൾ വലിപ്പ ചെറുപ്പം ഇല്ലാതെ, അല്ലെങ്കിൽ അതിൽ വലിയ എന്ത് ചെയ്യുന്നു കാശികാരാണോ അല്ലയോ എന്നൊന്നും നോക്കാതെ എല്ലാവരും തന്നെ എല്ലാ കുടുംബവും എല്ലാ വർഷത്തിലും ഒരിക്കലെങ്കിലും പിക്നിക്കിന് പോവുകയും ടൂർ പോവുകയും ചെയ്യും. അവർക്ക് പിക്നിക് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു വിൻ്റർ ആയാൽ ഒക്ടോബർ നവംബർ ഇപ്പോൾ പൂജ സീസൺ മുതൽ ഫെബ്രുവരി മാർച്ച് വരെയുള്ള സമയത്ത് പിക്നിക് ആഘോഷമാണ്. എല്ലാവരും കൂടിയിട്ട് കുടുംബമായിട്ട് വെളിയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുപോയിട്ട് കഴിക്കും. അതേപോലെ കഥകളെയും കവിതകളെയും സാഹിത്യത്തെയും ഒക്കെ വളരെയധികം സിനിമയൊക്കെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ എല്ലാ ബംഗാളികളും എന്തെങ്കിലുമൊക്കെ കലാപരമായിട്ട് കഴിവുള്ളവരോ അതിന് ശ്രമിക്കുന്നവരായിരിക്കും. ഏതെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെൻസ് വായിക്കാൻ അല്ലെങ്കിൽ പാടാൻ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കലാപരമായിട്ട് കഴിവുണ്ടാകുക എന്നത് അവരെ സംബന്ധിച്ച് വളരെ അഭിമാനമാണ്. അതിനെപ്പോഴും അവർ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ കാശുണ്ടാക്കുന്ന കാര്യത്തിൽ എൻ്റർപ്രീനർഷിപ്പിൽ അവർ പുറകോട്ടാണ്. ജീവിതത്തിൽ അവർ ഉള്ളത് വച്ചിട്ട് സന്തോഷിക്കാനും ആഘോഷിക്കാനും എനിക്ക് തോന്നിയിട്ടുള്ള കേട്ടോ ഇഷ്ടപ്പെടുന്നവരാണ്.
0: അപ്പോൾ ജീവിതം അവർ ആസ്വദിക്കുന്നു, എന്നാൽ അതേസമയം ഒരു
1: സംരംഭം വിജയിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ സംരംഭങ്ങൾ തുടങ്ങാൻ അല്ലെങ്കിൽ ഉള്ള സംരംഭം വലുതാക്കാൻ അതിന് വലിയ രീതിയിൽ മെനക്കെടാത്തവരാണ്. എൻ്റർപ്രീനർഷിപ്പ് കുറവാണ്, പക്ഷേ ഉള്ളത് വച്ചിട്ട് ആഘോഷിച്ച് സന്തോഷിച്ച് പോകുന്നവരാണ് ബംഗാളികൾ. വലിയൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് പലപ്പോഴും കഴിയാത്തൊരു കാര്യമാണ്. ഞാൻ വേറൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ ബംഗാളിലും കേരളത്തിലും ജില്ലാ കളക്ടർ ആയിരുന്നല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു കളക്ടറാണ്, ഒരു സ്കൂളിൽ പോയി ഒരു എന്തോ ഒരു പരിപാടിക്ക് പോയെന്ന് വിചാരിക്കുക. പ്രോഗ്രാമിന് പോയിട്ട് അവിടെ ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ പാട്ടുപാടാൻ അറിയുന്ന ആരെങ്കിലും എന്നിട്ട് പാട്ടുപാടുമെന്ന്, അവിടെ കേരളത്തിലൊരു സ്കൂളിൽ പോയിട്ട് നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ കളക്ടറാണ് നമ്മൾ സ്റ്റേജിൽ നിന്ന് ചോദിച്ചാൽ 100 കുട്ടികളുണ്ടെങ്കിൽ കൈ പൊക്കി എണീറ്റ് നിന്ന് പാട്ടുപാടാൻ മുന്നോട്ട് വരുന്ന കുട്ടികൾ വളരെ കുറവായിരിക്കും.
0: അല്ല എനിക്ക് മടിയാണ്, എല്ലാവർക്കും
1: മടിയാണ്. പക്ഷെ ഇപ്പം ഇതേ സെയിം സാധനം നമ്മൾ ബംഗാളിലൊരു സ്കൂളിലാണ് പോയി പറയുന്നത്, 100 കുട്ടികളുണ്ട്, നമ്മൾ കളക്ടറാണ്, അവിടെ പോയിട്ട് പറയുകയാണ് പാട്ടുപാടാൻ അറിയുന്ന ആരെങ്കിലും ഒരാൾ പാട്ടുപാടുമെന്ന് ചോദിച്ചാൽ കുറഞ്ഞത് 10 പേരെങ്കിലും കൈ പൊക്കും. അവർക്കതൊരു ആവേശമാണ്. അത് പിന്നെ നമ്മളെ ഒന്ന് ചോദിച്ചാൽ രണ്ടാമത് ചോദിക്കണ്ട. അതിന് മുന്നേ അവര് എന്താ
0: പറയുക,
1: തയ്യാറായിട്ട് പാടും, അവിടുന്ന് പാട്ട് പാടലും മറ്റു കാര്യങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു ഒരു സന്തോഷവും ആവേശവുമാണ്. രവീന്ദ്രസംഗീതം അറിയാത്ത അവരുണ്ടാവില്ല. രവീന്ദ്രസംഗീതം എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ
0: എഴുതിയ
1: കൃതികളും അതിന്റെ സാഹിത്യവും അതറിയാന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഒരു
0: അഭിമാനമാണ്,
1: വലിയൊരു അഭിമാനമാണ്.
0: അത് ഒരു പ്രത്യേക ഒരു ജോണർ ആയിട്ട് തന്നെ മ്യൂസിക്കിലുണ്ട് രവീന്ദ്രസംഗീതം.
1: അതുപോലെ തന്നെയാണ് ബൗൾ സംഗീതം. ബൗൾ സംഗീതം പറയുന്ന പോലെ ഫോക്കൽ സോങ് ആണ്. രവീന്ദ്ര സംഗീതം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളുടെയും ഒരു സംഗീതാവിഷ്കാരം എന്ന രീതിയിൽ പറയാം.
0: കേരളത്തെ താരതമ്യം ചെയ്യുമ്പോൾ ബംഗാളിന് ജിയോഗ്രഫിക്കലി കാര്യമായ ഒരു വ്യത്യാസമുള്ള ഒരു ഏരിയ നോർത്തേൺ സൈഡിലുണ്ട്, ഉത്തര ബംഗാളിൽ ഹിമാലയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ. അപ്പോൾ അത്തരം എത്നിക് ഗ്രൂപ്പുകളെയൊക്കെ താങ്കൾ സന്ദർശിക്കുകയും അവരുടെ ജീവിതം കൂടുതൽ മനസ്സിലാക്കുക, അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ?
1: എനിക്ക് തോന്നുന്നു ബംഗാള് പശ്ചിമബംഗാളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത, ബംഗാള് ആണ് ഇന്ത്യയിലുള്ള സമുദ്രം മുതൽ ഹിമാലയം വരെ നീണ്ടുകിടക്കുന്ന ഏക
0: സംസ്ഥാനം
1: അല്ലേ?
0: അതെ അതെ.
1: അതിന്റെ ദക്ഷിണ ഭാഗത്ത് അല്ലെങ്കിൽ സദേൺ എൻഡില് സമുദ്രമാണ്, ബംഗാൾ ഉൾക്കടലാണ്. അതുപോലെ തന്നെ ബംഗാളിൻ്റെ നോർത്തേൺ എൻഡിലാണ് ഈ പറഞ്ഞ പോലെ ഹിമാലയം അല്ലേ. ഹിമാലയത്തിൻ്റെ ടൈഗർ ഹിൽസും ഒക്കെ വരുന്നത് ബംഗാളിൻ്റെ തന്നെ പാട്ടാണ്, ഡാർജിലിംഗ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ. അത് വലിയൊരു പ്രത്യേകതയാണ്, അങ്ങനൊരു സംസ്ഥാനം നമ്മുടെ രാജ്യത്തിൽ.

0: ഇല്ല. അപ്പോൾ ഈ നോർദേൺ പാർട്ടിൽ ഈ പറയുന്ന ഡാർജിലിംഗ്, ജൽപായ്ഗുഡി, സിലിഗുഡിയൊക്കെ പെടുന്ന ആ മേഖലയിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ആദിവാസി സമൂഹങ്ങളിൽ എത്നിക് ഗ്രൂപ്പുകൾ അധികമായിട്ടുണ്ട്. അതിൽ തന്നെ ബുദ്ധിസ്റ്റ് വിശ്വാസികൾ തിബത്തും സിക്കിമും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളും, ഭൂട്ടാനും സിക്കിമും തിബത്തും ഒക്കെ ആയിട്ട് കണക്ഷനുള്ള പണ്ടുകാലം മുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന തിബത്തും കാര്യങ്ങളെല്ലാം സിക്കിമിൻ്റെ ഭാഗമായിരുന്നു. അതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടാണ് വെസ്റ്റേൺ സൈഡ്, അവിടെയും ആദിവാസി സമൂഹങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അത് ഇന്ത്യയുടെ ഒരു വലിയ ആദിവാസി സമൂഹങ്ങളുടെ ഭാഗമായിട്ട്, ഇപ്പോൾ സന്താലി ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുള്ള സമൂഹങ്ങളാണ് അവിടെ, അല്ലെ? പുരുലിയ, ബാക്കുറ, മിദ്നാപൂർ തുടങ്ങിയ ജില്ലകളിൽ
1: ഒറീസയുമായിട്ട്
0: ജാർഖണ്ഡുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇതേപോലെ തന്നെ ബംഗാളിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഈസ്റ്റേൺ എൻഡ്, ഈസ്റ്റേൺ ബോർഡർ,
1: ബംഗ്ലാദേശ് ഭാഗം.
0: ഈസ്റ്റേൺ ബോർഡർ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ, ജില്ലകൾ. അതിലാണിപ്പോൾ നോർത്ത് 24 പർഗാനാസ്, അല്ലെങ്കിൽ നദിയ, മുർഷിദാബാദ്, മാൽദ, ദിനാജ്പൂർ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിലുള്ള വേറൊരു വേരിയേഷനും, ഭാഷാപരമായിട്ടുള്ള വേരിയേഷനും, അതുപോലെ തന്നെ ആളുകളുടെ ഇടയിലുള്ള ഒരു വേരിയേഷനും ഉണ്ട്. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ സേവനമനുഷ്ഠിക്കാനുള്ള അവസരങ്ങൾ പല സമയങ്ങളിലുണ്ടായപ്പോൾ അവരൊക്കെയായിട്ട് ബന്ധപ്പെടാൻ, ഇപ്പോൾ ഞാൻ മിദ്നാപൂരിലുണ്ടായിട്ട്, മിദ്നാപൂരിൽ നിന്നാണ് എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്. അവിടെയായിരുന്നു എൻ്റെ ട്രെയിനിങ് തുടങ്ങുന്നത്. പിന്നീട് എൻ്റെ സബ് കളക്ടർ ആയിട്ട് വരുന്നത് നോർത്ത് 24 പർഗാനാസിലാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സുന്ദർബൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജില്ല. പിന്നെ കളക്ടറായി ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് പോയതിനു ശേഷം ബംഗാളിൽ കളക്ടറാകുമ്പോൾ ആദ്യം കളക്ടറാകുന്ന നദിയ ജില്ലയിലാണ്. നദിയ ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ്. പിന്നീട് വരുന്നത് കൽക്കത്തയിലാണ്, കൽക്കത്ത ഉൾപ്പെടുന്ന ജില്ലയിൽ, സൗത്ത് 24 പർഗാനാസ് എന്ന് പറഞ്ഞു.
1: ഇതിൽ ഓരോ പദവിയിലിരിക്കുമ്പോഴും നമുക്ക് ചെയ്യാനുള്ള ദൗത്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കുമല്ലോ. ഒരു ദിവസം എടുക്കുന്ന തീരുമാനം ഒരുപാട് ജനങ്ങളെ സ്വാധീനിക്കുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് താങ്കൾക്ക് ഇന്നും അഭിമാനം തോന്നുന്ന ഒരു കാര്യം പറയാൻ പറ്റുമോ?
0: ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അതിപ്പോൾ നമ്മുടെ പ്രത്യേക കഴിവുകൊണ്ടും എടുക്കുകൊണ്ടല്ല, നമ്മളിരിക്കുന്ന ഒരു പൊസിഷൻ കൊണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള അതിൻ്റെ കപ്പാസിറ്റി കൊണ്ട്. എൻ്റെ ഇതുവരെയുള്ള ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ, ചാരിതാർത്ഥ്യമുണ്ടായ ഒരു പീരീഡായിരുന്നു കോഴിക്കോട് കളക്ടറായിരുന്ന സമയം. അതേപോലെ തന്നെ ബംഗാളിൽ ഞാൻ രണ്ട് ജില്ലയിലെ കളക്ടർമാരായിരുന്നിട്ട്. അപ്പോൾ ഞാൻ ശ്രമിച്ചിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ കളക്ടറുടെ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള കൃത്യനിർവഹണത്തോടൊപ്പം തന്നെ അവിടെ നമ്മൾ നിയോഗിക്കപ്പെട്ട പ്രദേശത്തിലെ ജനങ്ങളുമായിട്ട് കുറച്ചുകൂടി ഒരു ഇൻഫോർമലായിട്ട് കൂടി ഇടപഴകി കഴിയുന്ന രീതിയിലുള്ള പരിപാടികൾ, പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനൊക്കെ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. അത് പല കാര്യങ്ങളിലും, പല സ്ഥലത്തും, ബംഗാളിലും കേരളത്തിലും ഒക്കെ അത്
1: സഹായകമായിട്ടുണ്ട്,
0: സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഒത്തിരി ഒത്തിരി സ്കീമുകൾ. അതിനിത്രയോ ഉദാഹരണങ്ങൾ. ഇപ്പോൾ കോഴിക്കോട് ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ മണല്, ഇന്നിപ്പോൾ മണൽ വാരൽ നിരോധിച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു അറിയുന്നുണ്ടാവില്ല. പക്ഷെ അന്ന് ആ സമയത്തല്ല, 2010-11 കാലഘട്ടത്തിലെല്ലാം മണൽ വാരൽ വലിയൊരു ഒരു ഇഷ്യൂ ആയിരുന്നു, സാമൂഹികമായിട്ടുള്ള ഇഷ്യൂ, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ, ഔദ്യോഗികമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്ന. അപ്പോൾ അതിന് ഞാൻ ചെറിയ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നു, ഓൺലൈൻ മണൽ ബുക്കിങ്ങിനുള്ള ഒരു സംവിധാനം. ഇപ്പോൾ നമ്മൾ റെയിൽവേയിൽ പോകാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ മണലിന് വേണ്ടി വീട്ടിലിരുന്ന്
1: ബുക്ക്
0: ചെയ്യാവുന്ന ഒരു സംവിധാനം, ഓൺലൈൻ നിർമ്മാൺ എന്ന് പറഞ്ഞിട്ട് അതിന് പേരിട്ടത്. അത് ഓൺലൈൻ ബുക്കിങ്ങിനുള്ള ഒരു സംവിധാനം. അത് ചെയ്യാൻ കാരണം എന്ന് ഇതാണ്, ഇപ്പോൾ നമ്മൾ ആളുകളുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് പലതരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക്, ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടും. എത്രയധികം നമ്മൾ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നു, ഏതെല്ലാം നിലയിലുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നു, അതനുസരിച്ചിട്ട് നമുക്ക് ഫീഡ്ബാക്കുകൾ കിട്ടും. അങ്ങനെ ചെയ്തൊരു കാര്യം. അതുപോലെ നദിയയിൽ കളക്ടറായിരിക്കുമ്പോൾ സമയത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സ്വച്ഛ ഭാരത് മിഷൻ എന്നൊരു പദ്ധതി കൊണ്ടുവരുന്നത്,
1: ആവിഷ്കരിച്ചത്.
0: അതിൽ ഇന്ത്യയിൽ അന്ന് ഏകദേശം 700+ ജില്ലകളുണ്ട്, 2013-14 കാലഘട്ടത്തിൽ 700 ജില്ലകളിൽ ആദ്യമായി പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലും ശൗചാലയം നിർമ്മിച്ച് കൊടുത്ത് അത് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തി അതിനുള്ള റെക്കഗ്നൈസ് ചെയ്തത് ബംഗാളിലെ നദിയ ജില്ലയാണ്. അത് പ്രധാനമന്ത്രിയിൽ നിന്ന് തന്നെ അതിനുള്ള റെക്കഗ്നീഷനും, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ യുണൈറ്റഡ് നേഷൻസ് പബ്ലിക് സർവീസ് അവാർഡെല്ലാം കിട്ടി. അപ്പോൾ അത് ചെയ്തത് അതിനെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് കളക്ടറായി പോയതിന് ശേഷം ബംഗാളിൽ ചെന്നിട്ട് അവിടെ നദിയ ജില്ല കളക്ടർ ആവുന്നല്ലോ. അപ്പോൾ നദിയ ജില്ലയിൽ ചെല്ലുമ്പോൾ ചെന്ന് 2-3 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഞാൻ ബംഗ്ലാദേശ് ബോർഡറിൽ

0: പോകാനിടയായി. അവിടെ ചെന്ന് നോക്കുമ്പോൾ കണ്ട ഒരു കാഴ്ച, ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാഴ്ച, നമ്മുടെ ബോർഡറിൻ്റെ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൈഡ്, നമ്മുടെ രാജ്യത്തിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അവിടെ പല വീടുകളുമുണ്ട് കക്കൂസ് ഇല്ലാത്തത് അല്ലെങ്കിൽ ശൗചാലയം ഇല്ലാത്തത്. പക്ഷെ അവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം മറ്റേ സൈഡിൽ വീടുകളിലെല്ലാത്തിലും ഈ ശൗചാലയമുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനമല്ല, നമ്മൾ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല. കാരണം അന്ന് ഇന്ത്യയിലെ അല്ലെങ്കിൽ ബംഗാളിലെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ഏകദേശം ഡബിളുണ്ട്. ഇന്നിപ്പോൾ അതിനേക്കാളും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം പൈസ ഇല്ലാത്തതല്ല കാരണം എന്ന് മനസ്സിലായി. ഇന്ത്യയിൽ അല്ലെങ്കിൽ ബംഗാളിൽ പെർ ക്യാപിറ്റ ബംഗ്ലാദേശിലെ പെർ ക്യാപിറ്റയേക്കാൾ എത്രയോ കൂടുതലാണ്. പക്ഷെ എന്നിട്ട് നമ്മളിവിടെ കക്കൂസുകളില്ല. കക്കൂസുകൾ ഉപയോഗിക്കാതെ വെളിയിൽ പോകുന്നവരും അല്ലെങ്കിൽ അതിന്
1: നിർബന്ധിതരാകുന്നവരും
0: അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടം കൊണ്ട് പോകുന്നവരും ആയിട്ടുള്ള എത്രയോ ആളുകൾ, ആയിരക്കണക്കിന് ആളുകളെ ആ ഒരു ജില്ലയിൽ തന്നെ കാണാൻ പറ്റും. നമ്മളന്ന് കണക്ക് നോക്കുമ്പോൾ ഏകദേശം 40% വീടുകളിൽ കക്കൂസുകൾ ഉണ്ടായിരുന്നില്ല. അപ്പം അതെന്താണെന്ന് നമ്മൾ ആലോചിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും നടത്തി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അത് നമ്മളുടെ ഒരു പ്രയോറിറ്റി ആയിരുന്നില്ല എന്തെല്ലോ കാര്യം കൊണ്ട്. പിന്നെ നമ്മളൊരു സ്കീം ആക്കി, വീടുക വീടാന്തരം കയറി ഇറങ്ങി തുടങ്ങി. ഞാൻ നമ്മുടെ ജില്ലയിലുള്ള മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിനെ സഹായിക്കാൻ പറ്റുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു മൊബിലൈസേഷൻ, സോഷ്യൽ മൊബിലൈസേഷൻ പദ്ധതി ആവിഷ്കരിച്ചു. അപ്പം ഞാൻ തന്നെ കണ്ട കാര്യങ്ങൾ നമുക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വീട്, നല്ല വീട്, പക്കാ വീട്, വീട്ടിൽ മോട്ടോർ ബൈക്കുണ്ട്, വീടിൻ്റെ അടുക്കളയിൽ കയറുമ്പോൾ അവിടെ ഫ്രിഡ്ജുണ്ട്, പക്ഷേ വീട്ടിൽ കക്കൂസില്ല, ഇങ്ങനെയുള്ള വീടുകള്.
1: ആളുകളുടെ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നം,
0: ആളുകളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നു. സാമൂഹികമായിട്ട് തന്നെ അത് നമ്മളുടെ ഒരു ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിന് ഇത്രത്തോളം ഗൗരവമായിട്ട് കാണാം എന്നത് നമ്മൾ എന്തുകൊണ്ടോ തിരിച്ചറിയാതെ പോയിട്ടുണ്ടായിരുന്നു.
1: പ്രയോറിറ്റിയിൽ നിന്ന് അത് മാറിപ്പോയി.
0: അപ്പൊ അതെനിക്കിപ്പോ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ്. അങ്ങനെ ഇത് ഉൾപ്പെടുത്തി ആളുകളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലൊരു കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ ചെയ്ത് ഏകദേശം 2 വർഷം കൊണ്ട്, 2 വർഷത്തിനുള്ളിൽ ആ ജില്ലയിലെ കക്കൂസില്ലാത്ത എല്ലാ വീടുകളിലും, വീടുകളിൽ മാത്രമല്ല സ്കൂള് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും ഇത് നിർമ്മിച്ചു കൊടുക്കാനും അതെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള വില്ലേജ് തലത്തിലും അല്ലെങ്കിൽ അതിന് താഴെത്തട്ടിലൊക്കെ സംവിധാനം ഉണ്ടാക്കാനും അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാനും അത് മറ്റ് ഉള്ളവരെ കൊണ്ട് പരിശോധിപ്പിച്ച് അത് ചെയ്യുന്നെന്ന് ബോധ്യപ്പെടുത്തി അത് വലിയൊരു മോഡലായിട്ട് മാറി ഇന്ത്യയിൽ തന്നെ. ആ ഒരു മോഡലിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഈ പറഞ്ഞ സ്വച്ഛ് ഭാരത് മിഷനിൽ ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ടാണ് ഐക്യരാഷ്ട്രസഭ അതിന്
1: പുരസ്കാരം,
0: ലോകത്തിലെ ഏറ്റവും നല്ല പ്രൊജക്റ്റായിട്ട് എടുത്ത് പുരസ്കാരം തന്നത്. അപ്പോൾ അതെനിക്ക് തോന്നിയിട്ടുണ്ട് അത് എനിക്ക് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഞാനന്നുണ്ടായിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്.
1: തോന്നുന്നുണ്ട്
0: കോഴിക്കോട് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്നൊരു കാര്യം, അത് ചെയ്യാൻ പറ്റിയെന്ന് അഭിമാനം തോന്നുന്നൊരു കാര്യം, മാറാടിയിൽ നടത്തിയൊരു പുനരധിവാസമാണ്. ഞാൻ കളക്ടറായി ഇവിടെ ചാർജ് കിട്ടുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുന്നെയാണ് മാറാട് അന്ന് കലാപം ഉണ്ടായത്. ഞാൻ വന്ന് ഈ പറഞ്ഞ പോലെ 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ അന്ന് പോലീസ് കമ്മീഷണറായിരുന്ന ജോൺ കുരുവിളിയെയും കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും മാറാട് സന്ദർശിക്കാൻ പോയി. സന്ദർശിക്കാൻ പോകുമ്പോൾ കാണുന്നൊരു കാഴ്ച, എത്രയോ വർഷങ്ങൾ ശേഷമാണ് കലാപം നടന്നതിന്, ഈ മാറാട് പ്രദേശം അപ്പോഴും പോലീസിൻ്റെ ബന്ദോബസ്തിലാണ്. ഒന്നിലധികം പോലീസ് ബാരിക്കേഡുകളും ചെക്ക് പോസ്റ്റുകളും കടന്നിട്ട് നമുക്ക് മാറാടി നടന്ന പ്രദേശത്ത്, തീരപ്രദേശത്ത് എത്തിച്ചേരാൻ കഴിയും. അവിടെ ആ സമയത്തും എത്രയോ വീടുകൾ, 100-ലധികം വീടുകൾ ഒഴിവായി അവിടുന്ന് ആളുകൾ അപ്പം തിരിച്ചു വന്നിട്ടില്ല. എവിടേക്കോ താമസിക്കുകയാണ്, അവിടുന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോഴും അതൊരു ശ്മശാന ഭൂമി പോലെ അല്ലെങ്കിൽ വെറുക്കപ്പെട്ട ഭൂമി പോലെ ആയിട്ട് കിടക്കുകയാണ്. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു അവിടെ ഇത് ഇതിനൊരു മാറ്റം വരുത്തണമെന്ന്. അതും ഈ പറഞ്ഞ പോലെ നമ്മളൊരു സ്നേഹസ്പർശം പദ്ധതി അവിടെ ആവിഷ്കരിച്ച് അതിനെ സ്പർശം എന്നാണ് പേരിട്ടത്. സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് പ്രോഗ്രാം ഫോർ ദി മാറാട് യുനോ അഫക്റ്റഡ് പീപ്പിൾ എന്നതിൻ്റെ ഒരു അക്രോണിമായിട്ട് സ്പർശം എന്ന പേരിലൊരു പദ്ധതി ആവിഷ്കരിച്ച് അത് ശരിക്കും ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ. ഞാൻ മനസ്സിലാക്കിയത് സ്ത്രീകളെ ഒന്നിപ്പിക്കുന്നതിലൂടെ നമുക്ക് സമൂഹത്തെ ഒന്നിപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലായി. അപ്പോൾ അതിൽ ചെയ്തത് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയ എല്ലാ കുടുംബത്തിൽ നിന്നും താല്പര്യമുള്ള സ്ത്രീകളെ മുന്നോട്ട് കൊണ്ട്, ഇതിപ്പോൾ ഞാൻ പറയുന്ന പോലെ എളുപ്പത്തിൽ നടന്ന കാര്യമല്ല, ആദ്യം ചെല്ലുമ്പോൾ ഇവർ സംസാരിക്കാൻ തന്നെ നമ്മളോട്
1: തയ്യാറല്ല,
0: ആളുകൾ വരുന്നുണ്ടായില്ല, ഒന്നിച്ചിരിക്കാൻ തയ്യാറുണ്ടായിരുന്നില്ല. അപ്പം അതെല്ലാം ആ കടമ്പകളൊക്കെ പടിപടിയായി കടന്ന് അവരുടെ വിശ്വാസം പതുക്കെ പതുക്കെ ആർജിച്ചെടുത്തതിന് ശേഷം ഉണ്ടായ കാര്യമാണ്. അതിനുശേഷം ഈ സ്ത്രീകളെ നമ്മൾ ഒന്നിച്ചു കൊണ്ടുവന്ന് അവർ 5 പേര്

0: ഇതുമുള്ള ഗ്രൂപ്പുകളാക്കി. എന്നിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മളിപ്പോൾ തൊഴിൽ അവിടെ തൊഴിൽ സ്ഥാപനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നിലനിൽക്കില്ല, കാരണം അതിന് മാർക്കറ്റിങ്, വിപണനം വലിയൊരു ഫാക്ടറാണ്.
1: അതെ അതെ.
0: അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തത്, തൊഴിൽ സ്ഥാപനം ഉണ്ടാക്കി കൊടുക്കാതെ ഇപ്പോൾ നിലവിലുള്ള വലിയ സ്ഥാപനങ്ങളുണ്ടല്ലോ അവരുമായി ടൈപ്പ് ചെയ്ത് അവരുടെ ഒരു ഔട്ട്സോഴ്സിങ് സെൻറ്റർ പോലെ അവിടെ 5 യൂണിറ്റുകൾ തുടങ്ങി. ഈ യൂണിറ്റുകളിൽ ഈ സ്ത്രീകൾക്ക് തൊഴിൽ കൊടുത്തു. ഫോർ എക്സാമ്പിൾ നമ്മുടെ VKC ചപ്പലുകൾ, അപ്പോൾ അവർ ഈ VKC ഗ്രൂപ്പുമായി ചേർന്ന് അവരിൽ നിന്ന് അവരുടെ ഒരു ഔട്ട്സോഴ്സിങ് യൂണിറ്റ് പോലെ അവരിതിനു വേണ്ട ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ട അസംസ്കൃത വസ്തുക്കൾ തരുന്നു, അതിനുള്ള ഷീറ്റും മറ്റും വാറിൻ്റെ കാര്യങ്ങളും. ഈ സ്ത്രീകൾ അത് കട്ട് ചെയ്ത് ചെരുപ്പാക്കി കൊടുക്കുന്നു, അതിനുള്ള മെഷീനറി മറ്റു കാര്യങ്ങളും ഞങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം കമ്പനി തന്നെ തിരിച്ചു വാങ്ങുന്നു, ഇവരുണ്ടാക്കിയതിനുള്ള പൈസ ഇവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവർക്ക് മാർക്കറ്റിങ്ങും അതിൻ്റെ ഒരു തലവേദന അല്ലെങ്കിൽ നിലനിൽക്കാനുള്ള തലവേദനയില്ല. 2009 ഇത് യാഥാർത്ഥ്യമായത്, 2009 ജോയിൻ ചെയ്ത ആ വർഷം. 2009 എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം 16 വർഷം കഴിഞ്ഞല്ലോ. ഇന്നും ഈ സ്ഥാപനം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്, ഈ സ്ത്രീകൾ അവിടെ ജോലി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം അവിടുത്തെ ഒരു യൂണിറ്റിൻ്റെ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ഒരു ഹെഡ് സവിത ചപ്പൽ യൂണിറ്റിൽ, അവർ വിളിച്ചിരുന്നു. വെറുതെ വിളിച്ചതാണ്, വിളിച്ചു സാറേ ഇങ്ങനെയാണ് സന്തോഷമാണ് പോകുന്നു, നന്നായി പോകുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അതെനിക്ക് എപ്പോഴും ഇപ്പോഴും സന്തോഷം തോന്നുന്ന, അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ഒന്ന്, അതുപോലൊരു കലാപം നമ്മുടെ നാട്ടിലുണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു, അതുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു കളങ്കം മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ മായ്ച്ചു കളയാൻ അത് നമ്മുടെ തന്നെ ബാധ്യതയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതോടുകൂടി ഈ മറുണ്ടായിരുന്ന പോലീസ് ബന്ദോബസ്തുകൾ ഒഴിവാക്കി, അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സർക്കാർ ചിലവുകൾ. ഇപ്പോൾ അവിടെ ഒരു പോലീസ് ബന്ദോബസ്ത് 365 ദിവസവും 24 മണിക്കൂറും പോലീസ് ബന്ദോബസ്ത് വേണമെങ്കിൽ അതിനു വേണ്ട ചിലവുകളും അതിനു വേണ്ട മറ്റ് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ വലിയ ഭീകരമാണ് അല്ലേ. എന്ന് മാത്രമല്ല, അവിടെയുള്ള ഇതിനകത്തുണ്ടായിരുന്ന ഒഴിഞ്ഞു പോകാത്ത കുടുംബങ്ങൾ, അവരുടെ ജീവിതം വളരെ ദുസ്സഹമായിരുന്നു. ദുസ്സഹം എന്നത് ഇൻ സെൻസ്, അവിടുത്തെ ആർക്കെങ്കിലും കല്യാണം കഴിക്കണമെങ്കിൽ ചെറുക്കൻ കിട്ടാത്ത അല്ലെങ്കിൽ പെണ്ണ് കിട്ടാത്ത അവസ്ഥയുണ്ട്. കാരണം ഈ മാറാട് ഈ ഏരിയയിൽ ഇതിനകത്താന്ന് പറയുമ്പോൾ അങ്ങോട്ട് ആരും കല്യാണം കഴിച്ച് കുട്ടികളെ അയക്കില്ല, പ്രശ്നം കാരണം. അല്ലെങ്കിൽ അവിടെയുള്ള പെൺകുട്ടികൾക്ക് കല്യാണം ആയി വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു ഒരു ഉദാഹരണം പറയാം, അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് ഇങ്ങനെ ഉണ്ടായ വലിയൊരു കളങ്കം അത് നമുക്ക് അല്ലേ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റി. ഈ കലാപത്തിൽ അറിഞ്ഞും അറിയാതെയുമായി അകന്നുപോയ കുടുംബങ്ങളെ, സ്ത്രീകളെ ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റി. അവരിന്നും സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കുന്നു, പണിയെടുക്കുന്നു. അത് സാധ്യമാക്കാൻ കഴിഞ്ഞത് വലിയ ഒരു അഭിമാനമായിട്ട്, സന്തോഷമായിട്ട്, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയ വലിയൊരു കാര്യമായിട്ട് ഞാനിന്നും മനസ്സിൽ കാണുന്നു.
1: അതൊരു പക്ഷേ സമൂഹം മാത്രമല്ല, ഇനി വരുന്ന തലമുറകളും അത് നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു കാര്യമായിട്ടും.
2: പശ്ചിമ ബംഗാൾ സർക്കാരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വെസ്റ്റ് ബംഗാൾ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനും MDയുമായ ഡോക്ടർ PB സലിം IASമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് റിയൽ FM പോഡ്കാസ്റ്റിൽ കേട്ടത്. അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. റിയൽ FM പോഡ്കാസ്റ്റ്.
3: Real voices, real stories.
4: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
5: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുഞ്ചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ, യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ മധ്യപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ സംബന്ധിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ ഗതാഗതം സുഗമമാക്കേണ്ടത് ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. അക്കാദമിക യോഗ്യതകൾക്കൊപ്പം തൊഴിൽ നൈപുണ്യവും അനിവാര്യമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തെ AI ഹബ്ബാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന സ്കിൽ കേരള പദ്ധതി മന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന 5 പേരിൽ ഒരാളെ കൂടി ഡിസ്ചാർജ് ചെയ്തു. സമ്പർക്ക പട്ടികയിലെ 2 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. CMR എക്സോലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ശേഷം എക്സോലോജിക് മേധാവി T. Veena കൊച്ചി എൻഫോഴ്സ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നിന്നും മടങ്ങി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ അസം സ്വദേശിയെ മയക്കുമരുന്നുമായി പിടികൂടി. ലഹാരിഘട്ട് സ്വദേശി ഉമർ ഫാറൂഖ് ആണ് കൊച്ചി സിറ്റി പോലീസിന്റെ പിടിയിലായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. FM പ്രധാന വാർത്തകൾ സമാപിച്ചു.

എല്ലാ ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുള്ള വാട്സപ്പിലൂടെ, വാട്സപ്പ് നമ്പർ 9400224440. കാതോട് കാതോരം എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം കേൾക്കാം. യേശുദാസും ലതികയും പാടിയത്, ഒ എൻ വിയുടെ വരികൾ, ഭരതൻ്റെ ഈണം.

0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സെ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: മായപ്പൊന്മാൻ എന്ന ചിത്രത്തിൽ ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു വെള്ളന്നൂരിൽ നിന്നും സ്നേഹ. എസ് രമേശൻ നായരുടെ വരികൾ, മോഹൻ സിത്താരയുടെ ഈണം.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: പാലക്കാട് പുള്ളോട് നിന്നും മുഹമ്മദ് കുട്ടി കേൾക്കാൻ കാത്തിരിക്കുന്നു. ലവ് സ്റ്റോറി എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനത്തിനായി ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ ശ്യാമിന്റെ ഈണം.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ബി ആർ പ്രസാദിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ഈണം നൽകി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം, വെട്ടം എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന നരിക്കുനിയിൽ നിന്നും ഹസ്മുഖ്, ആകാശ് എന്നിവർ.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: രഞ്ജിനി ലിനി കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനമാണ് കാരുണ്യം എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം ആവശ്യപ്പെട്ടത് പിലാശ്ശേരിയിൽ നിന്നും ശ്രീജ ജയദേവൻ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ശ്രീവിദ്യ പെരിങ്ങാടി മാഹി, മാഹിയിൽ നിന്നും ആവശ്യപ്പെട്ടത് അനുഭവം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ബിച്ചു തിരുമേലയുടെ വരികൾ, എ ടി ഉമ്മറിന്റെ ഈണം.

രഞ്ജിനി ലിനി മേത്തോട്ട് താഴത്തു നിന്നും സബിത, രാധ, വൈഗ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനമാണ് ദോസ്ത് എന്ന ചിത്രത്തിൽ നിന്നും. പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, ബിജു നാരായണൻ. എസ് രമേശൻ നായരുടെ വരികൾ വിദ്യാസാഗറിന്റെ ഈണം.

0: പോലെ
1: വാനം പോലെ.

ഷീബ അനിൽകുമാർ പുത്തൂർ മഠം കേൾക്കാൻ കാത്തിരിക്കുന്നു. കളിയാട്ടം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി. രചനാ സംഗീതം കൈതപ്രം.

ചിത്രം ഞാൻ ഏകനാണ്. യേശുദാസും ചിത്രയും പാടിയ ഗാനം. സത്യനന്ദിക്കാടിൻ്റെ വരികൾ എം ജി രാധാകൃഷ്ണൻ്റെ ഈണം. മീനു ബാബു കൊമ്മേരി ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം.

0: മായി വരവേൽക്കുമോ? ഒരു കുളം കുളിരുമായി വരവേൽക്കുമോ? എന്റെ കിളി കൂട്ടിന് തിരിയിടമേകുമോ? പ്രണയ വസന്തം
1: തളിരണിയുമ്പോ
0: പ്രിയ സഖിയെന്ന്

ചിത്രം പേരിടാത്ത കഥ, യേശുദാസിൻ്റെ സ്വരം. സന്ധ്യ വടകരയിൽ നിന്നും കേൾക്കാൻ കാത്തിരിക്കുന്നു ഈ ഗാനം.